ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് എത്തി നിൽക്കുന്നത് ജൂൺ 20-ന്റെ തട്ടകത്തിലാണ്. 1756 ജൂൺ 20, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് വഴിയൊരുക്കിയ ചരിത്ര സംഭവങ്ങളിൽ പ്രധാനപ്പെട്ടതായ കൽക്കട്ടയിലെ ഫോർട്ട് വില്യം കോട്ടയിലെ ഇരുട്ടറയിൽ ഭീകരമായ നരഹത്യ നടക്കുന്നു. 1789 ജൂൺ 20 ഫ്രഞ്ച് വിപ്ലവ ചരിത്രത്തിലെ നിർണായക സംഭവമായ ടെന്നീസ് കോട്ട് പ്രതിജ്ഞയ്ക്ക് ടൈം ട്രാവലർ സാക്ഷ്യം വഹിക്കുന്നു. 1819 ജൂൺ 20 ലോക നാവിക ചരിത്രത്തിൽ വിപ്ലവകരമായ ഒരധ്യായം കൂട്ടിച്ചേർത്തുകൊണ്ട് ആദ്യത്തെ ആവിക്കപ്പൽ അമേരിക്കയിൽ നിന്ന് പുറപ്പെട്ട് അറ്റ്ലാന്റിക് സമുദ്രം താണ്ടി ഇംഗ്ലണ്ടിലെ ലിവർപൂൾ തുറമുഖത്ത് ദേ എത്തിച്ചേർന്നിരിക്കുന്നു. 1837 ജൂൺ 20 ബ്രിട്ടന്റെ ചരിത്രത്തിൽ ഒരു യുഗത്തിന്റെ ഉദയം കുറിച്ചുകൊണ്ട് 18-കാരിയായ വിക്ടോറിയ സിംഹാസനാരൂഢയായിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് സമയമാണ്. മനുഷ്യൻ സമയത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ സമയം മനുഷ്യനെ നിഗ്രഹിക്കും. അതിശയിപ്പിക്കുന്ന ഈ വരികൾ ജീവിതത്തിന്റെ ഗതി നിർണയിക്കുന്ന വലിയൊരു സത്യമാണ് വിളിച്ചു പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായാലും ദരിദ്രനായാലും പ്രകൃതി എല്ലാവർക്കും തുല്യമായി നൽകിയിരിക്കുന്ന ഏക സമ്പത്ത് സമയമാണ്. ആ സമ്പത്തിനെ നാം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം ഒളിഞ്ഞിരിക്കുന്നത്. പണം നഷ്ടപ്പെട്ടാൽ കഠിനാധ്വാനം കൊണ്ട് തിരിച്ചുപിടിക്കാം. ആരോഗ്യം നശിച്ചാൽ ചികിത്സിച്ചു ഭേദമാക്കാം. എന്നാൽ ഒരു സെക്കൻഡ് നഷ്ടപ്പെട്ടാൽ കോടിക്കണക്കിന് രൂപ നൽകിയാലും അത് തിരികെ ലഭിക്കില്ല. അതുകൊണ്ടാണ് സമയം ഏറ്റവും വലിയ സമ്പത്താകുന്നത്. നാം ജീവിക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ആയുസ്സിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ബോധമുള്ളവർ മാത്രമേ സമയത്തെ ആദരിക്കുകയുള്ളൂ. സമയത്തെ നിയന്ത്രിക്കുക എന്നതിനർത്ഥം ഓരോ നിമിഷത്തെയും ഫലപ്രദമായി ചെലവഴിക്കുക എന്നതാണ്. അനാവശ്യമായ ചിന്തകൾക്കും ഫലമില്ലാത്ത തർക്കങ്ങൾക്കും അലസതയ്ക്കും വേണ്ടി സമയം കളയാതിരിക്കുക. കൃത്യമായ പ്ലാനിങ്ങിലൂടെയും അച്ചടക്കത്തിലൂടെയും സമയത്തെ നമുക്ക് അനുകൂലമാക്കാം. സമയത്തിനുമേൽ നിയന്ത്രണമുള്ളവൻ തന്റെ ജീവിതത്തിനുമേലും നിയന്ത്രണമുള്ളവനായിരിക്കും. അവൻ തിരക്കുകൾക്കിടയിലും ശാന്തനായിരിക്കും. സമയത്തെ ബഹുമാനിക്കാത്തവനെ കാലം ക്രൂരമായി ശിക്ഷിക്കും. നാളത്തേക്ക് മാറ്റിവെക്കുന്ന കാര്യങ്ങൾ കുന്നുകൂടി സമ്മർദ്ദമായി മാറുന്നതും അവസരങ്ങൾ കൈവിട്ടു പോകുമ്പോൾ തോന്നുന്ന നിരാശയും സമയത്തിന്റെ നിഗ്രഹമാണ്. കൃത്യസമയത്തെടുക്കാത്ത തീരുമാനങ്ങളും ചെയ്യാത്ത പ്രവൃത്തികളും പിന്നീട് വലിയ ആപത്തുകൾക്ക് കാരണമാകുന്നു. സമയം നമ്മെ നിഗ്രഹിക്കുന്നത് വാളുകൾ കൊണ്ടല്ല, മറിച്ച് വൈകിപ്പോയി എന്ന കുറ്റബോധം കൊണ്ടാണ്. മനുഷ്യൻ പലപ്പോഴും ഭൂതകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളിലോ ഭാവികാലത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകളിലോ ആണ് സമയം കളയുന്നത്. എന്നാൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഏക സമയം ഇപ്പോൾ മാത്രമാണ്. വർത്തമാനകാലത്തെ ഭംഗിയായി ഉപയോഗിക്കുന്നവന് ഭൂതകാലത്തെക്കുറിച്ച് ഖേദിക്കേണ്ടി വരില്ല, ഭാവികാലത്തെക്കുറിച്ച് ഭയപ്പെടേണ്ടിയും വരില്ല. സമയം നിങ്ങളെ കാത്തു നിൽക്കില്ല, അത് ഒരു പുഴ പോലെ ഒഴുകിക്കൊണ്ടിരിക്കും. ആ ഒഴുക്കിനെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടുക എന്നതാണ് നമ്മുടെ ദൗത്യം. സമയത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. നിങ്ങൾ സമയത്തെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ ജീവിതം നിങ്ങളെ തേടി വിജയങ്ങളെ എത്തിക്കും. മറിച്ചാണെങ്കിൽ സമയം നിശബ്ദമായി നിങ്ങളെ പരാജയത്തിന്റെ ആഴങ്ങളിലേക്ക് തള്ളിവിടും.

സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: നമ്മൾ ഇന്ന് കയ്യിൽ പിടിച്ച് നടക്കുന്ന മൊബൈൽ ഫോണും ആകാശത്തിലൂടെ പറക്കുന്ന വിമാനങ്ങളും വിരൽത്തുമ്പിലെ ഇന്റർനെറ്റും ഒരു കാലത്ത് വെറും ഭാവനകളും മാത്രമായിരുന്നു. ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് ലോകം വിധിയെഴുതിയ ഇടങ്ങളിൽ നിന്നാണ് ചരിത്രം മാറ്റിമറിച്ച ഓരോ കണ്ടുപിടുത്തങ്ങളും ഉണ്ടായത്. ഇന്നത്തെ യാഥാർത്ഥ്യങ്ങളെല്ലാം ഇന്നലത്തെ ആരുടേക്കോ തീവ്രമായ സ്വപ്നങ്ങളായിരുന്നു. സ്വപ്നം കാണുക എന്നതിനർത്ഥം യാഥാർത്ഥ്യത്തിൽ നിന്ന് ഓടിപ്പോവുക എന്നല്ല, മറിച്ച് പുതിയൊരു യാഥാർത്ഥ്യം സൃഷ്ടിക്കാനുള്ള ആദ്യ ചുവടുവയ്പ്പാണ്. 15-ാം നൂറ്റാണ്ടിൽ ലിയനാർഡോ ഡാവിഞ്ചി പക്ഷികളുടെ പറക്കൽ നിരീക്ഷിച്ച് മനുഷ്യൻ പറക്കുന്നൊരു യന്ത്രത്തെക്കുറിച്ച് സ്വപ്നം കണ്ടപ്പോൾ പലരും അദ്ദേഹത്തെ പരിഹസിച്ചിട്ടുണ്ടാവാം. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം 1903 റൈറ്റ് സഹോദരന്മാർ ആ സ്വപ്നത്തെ വായുവിലേക്ക് ഉയർത്തി. എയറോഡൈനാമിക്സും എയർ പ്രഷറും ലിഫ്റ്റും ഒക്കെ ചേർന്ന ശാസ്ത്രീയ സിദ്ധാന്തങ്ങൾ ആ സ്വപ്നത്തിന് ചിറകുകൾ നൽകി. ഒരു മനുഷ്യന്റെ ഭാവനയും ശാസ്ത്രത്തിന്റെ കൃത്യതയും ഒത്തുചേർന്നപ്പോൾ ആകാശം മനുഷ്യനു മുന്നിൽ കീഴടങ്ങി. ദൂരെയുള്ള ഒരാളോട് മുഖാമുഖം സംസാരിക്കുക എന്നത് ഒരു കാലത്ത് മാന്ത്രിക കഥകളിലെ മാത്രം കാര്യമായിരുന്നു. 1876 അലക്സാണ്ടർ ഗ്രഹാം ബെൽ ടെലഫോൺ കണ്ടെത്തിയപ്പോൾ ലോകം അത്ഭുതപ്പെട്ടു. പിന്നീട് 1973 മാർട്ടിൻ കൂപ്പർ ആദ്യമായി മൊബൈൽ ഫോൺ യാഥാർത്ഥ്യമാക്കി. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ കോളിംഗിന് പിന്നിൽ ഇന്റർനെറ്റും ഡിജിറ്റൽ കംപ്രഷനും ഡാറ്റ പാക്കറ്റുകളും ഒക്കെ അടങ്ങിയ സങ്കീർണമായ ശാസ്ത്രമുണ്ട്. ഒരു കാലത്തെ അസാധ്യം ഇന്ന് നമ്മുടെ പോക്കറ്റിലെ ഒരു സാധാരണ വസ്തുവായി മാറി. ജൂൾസ് വേണിനെ പോലുള്ള എഴുത്തുകാർ ചന്ദ്രനിലേക്കുള്ള യാത്രയെക്കുറിച്ച് ഭാവനയിൽ കുറിച്ചപ്പോൾ അത് വെറും സയൻസ് ഫിക്ഷൻ മാത്രമായിരുന്നു. എന്നാൽ 1969 നാസയുടെ അപ്പോളോ മിഷൻ മനുഷ്യനെ ചന്ദ്രനിലിറക്കിയപ്പോൾ ന്യൂട്ടന്റെ നിയമങ്ങളും റോക്കറ്റ് സയൻസും ആ ഭാവനയെ ചരിത്രമാക്കി. ഇന്ന് നാം സംസാരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലും മനുഷ്യനെ പോലെ ചിന്തിക്കുന്ന യന്ത്രമെന്ന പഴയ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ്. ന്യൂറോ സയൻസും ഗണിതവും കമ്പ്യൂട്ടർ സയൻസും ഒത്തുചേർന്നപ്പോൾ യന്ത്രങ്ങൾ ചിന്തിച്ചു തുടങ്ങി. ഓരോ വലിയ കണ്ടെത്തലിനും പിന്നിൽ 3 ഘടകങ്ങളുണ്ട്: സ്വപ്നം, ചിന്ത, പിന്നെ ശാസ്ത്രീയമായ പരിശ്രമം. ഇന്ന് നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ 20 വർഷങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന തലമുറയുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിരിക്കാം. അതുകൊണ്ട് സ്വപ്നം കാണാൻ ഭയപ്പെടരുത്, ചിന്തകളെ തടഞ്ഞുവെക്കരുത്. പുതിയ ആശയങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ പരിഹാസങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ ഓർക്കുക, ചരിത്രം മാറ്റിക്കുറിച്ചത് എപ്പോഴും ആ പരിഹാസങ്ങളെ അതിജീവിച്ച സ്വപ്നക്കാരാണ്.

ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

പുകയില ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

സുഖദ സാന്ദ്രമായ സംഗീതം മനസ്സിനെ ശാന്തമാക്കുന്നു. അത് അമൃതമയമായി ആത്മാവിന്റെ ആഴങ്ങളിൽ അലകൾ നെയ്യുന്നു. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ഗസൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒഡീഷയിലെത്തി. സംസ്ഥാനങ്ങൾ എം പിമാരെയും എം എൽ എമാരെയും ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കണമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ ഹെയ്റ്റിയെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒഡീഷയിലെത്തി. എയിംസ് ഭുവനേശ്വർ സാറ്റലൈറ്റ് സെന്ററും റായ്രംഗ്പൂരിലെ സബ് ഡിവിഷണൽ ആശുപത്രിയിൽ മെഗാ ഹെൽത്ത് ക്യാമ്പും രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മയൂർഭഞ്ച് ജില്ലയിലെ ദണ്ഡബോസ് വിമാനത്താവളത്തിൽ നിശ്ചയിച്ചിരുന്ന ലാൻഡിംഗ് റദ്ദാക്കി പശ്ചിമബംഗാളിലെ കലേകുണ്ട വിമാനത്താവളത്തിൽ നിന്ന് റായ്രംഗ്പൂരിലേക്ക് റോഡ് മാർഗമാണ് രാഷ്ട്രപതി എത്തിയത്. സംസ്ഥാനങ്ങൾ എം പിമാരെയും എം എൽ എമാരെയും ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കണമെന്ന് ജെ പി നദ്ദ ആവശ്യപ്പെട്ടു. ക്ഷയരോഗമുക്ത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഓൺലൈനിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ആരോഗ്യമന്ത്രിമാരുമായും മുതിർന്ന ഉദ്യോഗസ്ഥരുമായും നദ്ദ ചർച്ച നടത്തി. ഓരോ ക്ഷയരോഗ കേസും തിരിച്ചറിയുന്നതിന് ഒരു ദുർബല വ്യക്തിയും പിന്നിലല്ലെന്ന് ഉറപ്പാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ക്ഷയരോഗത്തിനെതിരായ പോരാട്ടത്തിൽ രാജ്യം ശ്രദ്ധേയ പുരോഗതി കൈവരിച്ചതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2014 ഒരു ലക്ഷം ജനസംഖ്യയിൽ 243 ക്ഷയരോഗ കേസുകളാണ് ഉണ്ടായതെങ്കിൽ 2024 അത് 187 കുറഞ്ഞെന്നും അദ്ദേഹം യോഗത്തെ അറിയിച്ചു. കഴിഞ്ഞ 2 വർഷം കൊണ്ട് 20 ലക്ഷം പേർക്ക് ക്ഷയരോഗ ചികിത്സ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും ജെ പി നദ്ദ പറഞ്ഞു. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവും സുതാര്യവുമായ നടത്തിപ്പിന് പൂർണ്ണമായും സജ്ജമായെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി അറിയിച്ചു. ഇന്ത്യയിൽ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2279,000 പേർ പുനഃപരീക്ഷ എഴുതുന്നുണ്ടെന്ന് എൻ ടി എ അറിയിച്ചു. നിരീക്ഷകർ, കോർഡിനേറ്റർമാർ, പോലീസ് സേനകൾ, അഡ്മിനിസ്ട്രേറ്റർമാർ തുടങ്ങിയവർ ഉൾപ്പെടെ 2 ലക്ഷത്തിലധികം ഉദ്യോഗസ്ഥരെ പരീക്ഷാ നടത്തിപ്പ് കുറ്റമറ്റതാക്കാൻ വിന്യസിച്ചിട്ടുണ്ട്. പരീക്ഷാ കേന്ദ്രങ്ങളിൽ സിസിടിവി നിരീക്ഷണം, ആധാരധിഷ്ഠിത ബയോമെട്രിക് പരിശോധന, പോലീസ് അകമ്പടിയോടെ GPS കേബിൾ വാഹനങ്ങൾ എന്നിവയുണ്ടാകും. തെറ്റായ വിവരങ്ങൾ തടയുന്നതിനും ദുരുപയോഗം ഇല്ലാതാക്കുന്നതിനും സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്കുമേൽ സജീവ നിരീക്ഷണം ഉണ്ടാകുമെന്നും എൻ ടി എ വ്യക്തമാക്കി. നീറ്റ് പരീക്ഷയോടനുബന്ധിച്ച് നാളെ പ്രത്യേക മെമു സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. രാവിലെ പാലക്കാട് നിന്ന് 5:50 പുറപ്പെടുന്ന ട്രെയിൻ കാസർകോട് 11:30 എത്തും. ഒറ്റപ്പാലം, ഷൊർണൂർ, തിരൂർ, കോഴിക്കോട്, വടകര, കണ്ണൂർ, പയ്യന്നൂർ, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ്. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് 3, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ 2, പാലക്കാട് 1 രോഗം സ്ഥിരീകരിച്ചത്. ഈ മാസം ഇതുവരെ 120 പേർക്കാണ് രോഗം ബാധിച്ചത്. 5 പേർ മരിച്ചു. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. ഷിഗല്ലയടക്കം രോഗങ്ങൾ പ്രതിരോധിക്കാൻ ആരോഗ്യവകുപ്പ് ആരംഭിച്ച ഷൂട്ടൌട്ട് ഷിഗല്ല ക്യാമ്പയിന്റെ കോഴിക്കോട് ജില്ലാതല പരിപാടി ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കിണർ ക്ലോറിനേഷൻ നടത്തുകയും കുട്ടികൾക്ക് പരിശീലനം നൽകുകയും ചെയ്തു. നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. സ്വകാര്യ ആശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്ന ഒരു ആരോഗ്യ പ്രവർത്തകയുടെ സാമ്പിൾ പരിശോധനയ്ക്ക് ശേഖരിച്ചിട്ടുണ്ട്. നിപ ബാധിച്ച് രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ പുതിയതായി ആരും ഉൾപ്പെട്ടിട്ടില്ല. നിലവിൽ 104 പേരാണ് സമ്പർക്ക പട്ടികയിൽ. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഡിവിഷൻ 5 ലെ 56 വീടുകൾ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശിച്ചു. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെത്തിയ നാഷണൽ ജോയിന്റ് ഔട്ട്ബ്രേക്ക് റെസ്പോൺസ് ടീം ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടിയുമായി ചർച്ച നടത്തി. നിപ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങൾ സന്ദർശിച്ച സംഘം വിലയിരുത്തലുകൾ കലക്ടറുമായി പങ്കുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. ഇന്ത്യയിലെ പരിവർത്തനാത്മക സംരംഭങ്ങളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: 12 വർഷത്തിനിടയിൽ രാജ്യത്തിന്റെ ഹൈടെക് മേഖലയിൽ കേന്ദ്ര ഗവൺമെന്റ് ഘടനാപരമായ പരിവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകിയത്. ഇതിൽ രണ്ടു പ്രധാനപ്പെട്ട സ്തംഭങ്ങളാണ് സെമി കണ്ടക്ടർ, ബഹിരാകാശ മേഖലകൾ. ദേശീയ സുരക്ഷാ സാമ്പത്തിക പ്രതിരോധ ശേഷി, ഡിജിറ്റൽ പരമാധികാരം, ഭാവി മത്സരക്ഷമത എന്നിവയുടെ അടിത്തറയിലാണ് രാജ്യത്തെ സെമി കണ്ടക്ടർ വ്യവസായം വികസിച്ചത്. 76,000 കോടി രൂപ ചെലവഴിച്ച് 2021 ഡിസംബറിൽ രാജ്യം സെമി കണ്ടക്ടർ മിഷൻ ആരംഭിച്ചു. ഭാവി തൊഴിൽ ശക്തി സൃഷ്ടിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് 1,000 കോടി രൂപയാണ് ഈ മേഖലയിൽ വകയിരുത്തിയത്. രാജ്യത്തിന്റെ ബഹിരാകാശ നയം 2023 സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഉപഗ്രഹ വിക്ഷേപണ ഡേറ്റ ശേഖരണം, ഗ്രൌണ്ട് സ്റ്റേഷൻ എന്നിവ ഉൾപ്പെടെ ബഹിരാകാശ പ്രവർത്തനങ്ങൾ നടത്താൻ പ്രാപ്തി നൽകി. 2014 ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 1,000 ൽ നിന്ന് 400 ലധികമായി ഉയർന്നു. ഇത് രാജ്യത്തിന്റെ കുതിച്ചുയരുന്ന സ്വകാര്യ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകി. നമ്മുടെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ ഏകദേശം 8.4 ബില്യൺ ഡോളർ എന്നത് 10 വർഷത്തിനുള്ളിൽ 5 മടങ്ങായി വളരുമെന്നാണ് പ്രതീക്ഷ.
0: കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗിന്റെ 4 ദിവസത്തെ ലക്ഷദ്വീപ് സന്ദർശനം കവരത്തിയിൽ തുടരുന്നു. ലക്ഷദ്വീപിന്റെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന നിർണായക യോഗത്തിൽ കേന്ദ്ര സഹമന്ത്രി അധ്യക്ഷത വഹിച്ചു. കലക്ടർ ശിവം ചന്ദ്ര, പരിസ്ഥിതി വനം വകുപ്പ് സെക്രട്ടറി രാജ്യത്തിലെ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. ലക്ഷദ്വീപിന്റെ ജൈവവൈവിധ്യം, മത്സ്യബന്ധന വിഭവങ്ങൾ, കാലാവസ്ഥാ പ്രതിരോധ ശേഷി എന്നിവയ്ക്ക് നിർണായകമായ പവിഴപ്പുറ്റുകളുടെ സംരക്ഷണത്തിന് പ്രത്യേക പ്രാധാന്യം നൽകി. സമുദ്രതീര പരിസ്ഥിതി വ്യവസ്ഥകളുടെ സംരക്ഷണവും ആരോഗ്യവും സംബന്ധിച്ച വിവിധ വിഷയങ്ങളാണ് യോഗത്തിൽ ചർച്ച ചെയ്തതെന്ന് സഹമന്ത്രി പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വാഷിംഗ്ടണിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ അമേരിക്ക ഓസ്ട്രേലിയയെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ചു. ഇതോടെ മെക്സിക്കോയ്ക്ക് ശേഷം നോക്കൌട്ടിൽ കടക്കുന്ന 2-ാമത്തെ ടീമായി അമേരിക്ക മാറി. പുലർച്ചെ 3:30 ഗ്രൂപ്പ് സി മത്സരത്തിൽ മൊറോക്കോ സ്കോട്ട്ലാൻഡിനെ എതിരില്ലാത്ത 1 ഗോളിന് തോൽപ്പിച്ചു. ബ്രസീൽ ഹെയ്ത്തി മത്സരം പുലർച്ചെ 6:00 ആരംഭിച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ബ്രസീൽ 2 ഗോൾ നേടി. ഫിലാഡൽഫിയയിലാണ് മത്സരം. അടുത്ത മത്സരം രാവിലെ 8:30 തുർക്കിയയും പരാഗ്വേയും തമ്മിലാണ്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് മകം കലം വരവ്. ഇന്ന് ഉച്ചയോടെ അക്കരെ കൊട്ടിയൂരിലേക്ക് സ്ത്രീകളുടെ പ്രവേശനം അവസാനിക്കും. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
2: വൈശാഖോത്സവത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് മകം കലം വരവ്. മുഴക്കുന്ന നല്ലൂരിൽ നിന്ന് നല്ലൂരന്മാർ എന്നറിയപ്പെടുന്ന തറവാട്ട് സ്ഥാനികരാണ് കലങ്ങൾ എഴുന്നള്ളിച്ച് അക്കരെ കൊട്ടിയൂരിലെത്തിക്കുക. 3-ാമത്തെ ചതുശ്ശതമായ ആയില്യം ചതുശ്ശതം ഇന്നലെ പൂർത്തിയായി. അവസാനത്തെ ചതുശ്ശതം ചൊവ്വാഴ്ചയാണ്. ഉച്ചശീവേലി വരെയാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. തുടർന്ന് 24-ന് തൃക്കലശാട്ടോടെ വൈശാഖോത്സവം സമാപിക്കും. വർഷത്തിൽ 28 ദിവസം മാത്രം നടക്കുന്ന വൈശാഖോത്സവത്തിൽ ഇത്തവണ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടു വരുന്നത്.
0: മിഥുനമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട രാത്രി 10:00 അടച്ചു. തന്ത്രി മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ഇന്നലെ ഉച്ചകഴിഞ്ഞ് സഹസ്രകലശ അഭിഷേകവും വൈകിട്ട് പടിപൂജയും പുഷ്പാഭിഷേകവും നടത്തി. കർക്കിടക മാസ പൂജയ്ക്കായി അടുത്ത മാസം 16-ന് നട വീണ്ടും തുറക്കും. UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റിൽ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് 20 കോടി രൂപ അനുവദിച്ചത് വലിയ നേട്ടമാണെന്ന് മന്ത്രി KA തുളസി പറഞ്ഞു. 10 വർഷമായി കടുത്ത അവഗണന നേരിട്ട മെഡിക്കൽ കോളേജിന് പുതിയ ബജറ്റ് വിഹിതം ആശ്വാസമാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ നാദാപുരം മണ്ഡലത്തിന് 20 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ അനുവദിച്ചതായി KM അഭിജിത്ത് MLA അറിയിച്ചു. 5 കോടിയുടെ വിലങ്ങാട് പ്രത്യേക പാക്കേജും മണ്ഡലത്തിലെ വിവിധ വികസന പദ്ധതികൾക്ക് 15 കോടി 5 ലക്ഷം രൂപയുമാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് അവതരിപ്പിച്ച ബജറ്റിൽ ഭിന്നശേഷിക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിൽ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പ്രതിഷേധം അറിയിച്ചു. ഭിന്നശേഷി പെൻഷൻ പ്രത്യേകമായി പരിഗണിച്ച് PRD ആക്ടിന്റെ അടിസ്ഥാനത്തിൽ കുറഞ്ഞത് 25% മറ്റ് അവശ്യ വിഭാഗങ്ങൾക്ക് നൽകുന്ന പെൻഷനേക്കാൾ വർദ്ധിപ്പിക്കണമെന്ന കാഴ്ചപരിമിതരുടെ ആവശ്യം ഗവൺമെന്റ് അംഗീകരിച്ചില്ലെന്ന് KFB കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച ബജറ്റ് കോഴിക്കോട് ജില്ലയ്ക്ക് വികസന കുതിപ്പേകുമെന്ന് വിലയിരുത്തൽ. നഗരത്തിലെ യാത്രാക്ലേശത്തിന് പരിഹാരമാകുന്ന ലൈറ്റ് മെട്രോ പദ്ധതി. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ പേരിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ കൾച്ചറൽ പാർക്ക് ഉൾപ്പെടെ ബജറ്റ് പ്രഖ്യാപനം കോഴിക്കോടിന്റെ മുഖച്ഛായ മാറ്റുമെന്നാണ് കരുതുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി ദ്രൌപദി മുർമു ഒഡീഷയിലെത്തി. സംസ്ഥാനങ്ങൾ

എം പിമാരെയും എം എൽ എമാരെയും ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കണമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ ഹെയ്ത്തിയെ നേരിടുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ബ്രസീലിന് 3 ഗോൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. സൗരസമ്മോഹനമായ ഒരു പ്രഭാതം, ഒരു പകൽ ആരംഭിക്കുകയാണ്. ഹൃദ്യമായ ഈ പ്രഭാതം ഇന്നത്തെ പകലിനെ ഊർജസ്വലമാക്കട്ടെ. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രത്തോളം ആശയങ്ങൾ പങ്കുവെക്കാനുണ്ട്. ആഗ്രഹങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഈ പകൽ ഒടുങ്ങും വരെ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചിറകാർന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉണർന്നെഴുന്നേൽക്കൂ. ഒന്നുമോർത്ത് വിഷാദിച്ചിരിക്കരുത്. കാലമിനിയുമുരുളും, വിഷുവരും, വർഷം വരും, ഓരോ തളിരിനം പൂവരും, കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇപ്പോൾ ഈ നിമിഷത്തെ ആസ്വദിക്കാം, അനുഭവിക്കാം. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, ഒരു കുടന്ന സ്നേഹം, ഒന്നുഷാറാകാൻ ഇതിൽ കൂടുതൽ എന്തുവേണം. കർമ്മനിരതമായ ഒരു പ്രഭാതം ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: എന്റെ ഭാഷ എന്റെ രക്തമായിരിക്കുന്നു. എന്റെ ആത്മാംശങ്ങളിൽ നിന്ന് പൊടിയുന്ന രുധിരബിന്ദുക്കൾ, അക്കങ്ങളും അക്ഷരങ്ങളും കൊണ്ട് പ്രശോഭിതമായിരിക്കുന്ന വിസ്തൃത ലോകം, ആശയങ്ങളും അഭിപ്രായങ്ങളും കൊണ്ട് സമൃദ്ധമായ പാടശേഖരങ്ങൾ, അയൽപ്പരപ്പുകൾക്കപ്പുറം വൻകരകളും മഹാസമുദ്രങ്ങളും കടന്നു ചെന്നാലും ബഹുമാനാദരങ്ങളുള്ള നമ്മുടെ ആത്മപ്രപഞ്ചം, നമ്മുടെ ഭാഷ, നമ്മുടെ മലയാളം, എന്റെയും നിന്റെയും ആത്മരക്തം, അവികലമായ ആ അക്ഷരകല ജീവസ്സുറ്റതാക്കിയ നമ്മുടെ കേരളം, കേരളത്തിന്റെ മണ്ണിൽ നിന്ന് മുളച്ചു പൊന്തിയ മഹത് സംസ്കൃതി, മാതൃതുല്യം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് ചെറുകാടിനെ കുറിച്ച് കേൾക്കാം. ജീവിതത്തെ ഒരു വലിയ സന്ദേശമാക്കിയ പതിനായിരക്കണക്കിന് സാധാരണ മനുഷ്യരിൽ ഒരാൾ പ്രൊഫസർ ചെറുകാട്. നിരന്തരം നടത്തിപ്പോന്ന ആത്മവിമർശനങ്ങൾ കൊണ്ട് അഗ്നിശുദ്ധി വരുത്തി സ്ഫുടം ചെയ്ത ഒന്നായിരുന്നു 62 വർഷം നീണ്ടുനിന്ന ജീവിതം. ചെറുകാട് ഗോവിന്ദ പിഷാരടി മലയാള ഭാഷാ നാടകകൃത്തും നോവലിസ്റ്റും രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്നു പ്രൊഫസർ ചെറുകാട്. പ്രകൃതിയുടെ അജ്ഞേയതകൾക്ക് മുന്നിൽ അത്യന്തം വിനയാന്വിതനാകാനുള്ള ആർജവമുണ്ടായിരുന്ന വ്യക്തി. ജീവിതപാതയും മുത്തശ്ശിയും മണ്ണിന്റെ മാറിലും ദേവലോകവും എഴുതിയ പ്രതിഭാധനൻ. സ്നേഹബന്ധങ്ങൾ, തറവാടിത്തം, സ്വതന്ത്ര, മനുഷ്യഹൃദയങ്ങൾ, രക്തേശ്വരി, ഒടുക്കത്തെ ഓണം തുടങ്ങി എത്രയോ നാടകങ്ങളും ചെറുകാടിൻ്റെതായിട്ടുണ്ട്. ജീവിതപാതയാണ് ചെറുകാടിൻ്റെ ആത്മകഥ. പെരിന്തൽമണ്ണ താലൂക്കിലെ ചെമലശ്ശേരിയിലാണ് ചെറുകാട് ജനിക്കുന്നത്. 50കളിലും 60കളിലും മലയാള സാഹിത്യത്തെ നിർവചിക്കുന്നതിൽ ചെറുകാടിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള രചനകൾ വലിയ സ്വാധീനം ചെലുത്തി. ചുകുന്ന സഞ്ജിയുടെ തത്വശാസ്ത്രം എന്ന ലേഖനത്തിൽ ഉറൂപ് ഇങ്ങനെ പറയുന്നു, മനുഷ്യന് സുഖവും സന്തോഷവും ഉണ്ടാക്കുന്ന എല്ലാ കാര്യവും എനിക്കിഷ്ടമാണ്, അല്ലാത്തതിനോടൊക്കെ ദേഷ്യമുണ്ട് താനും എന്ന നിഷ്കളങ്ക ജീവിതം സ്വായത്തമായിരുന്ന വ്യക്തിയായിരുന്നു ചെറുകാട്. ഭക്തനാണോ താങ്കൾ എന്ന് ചോദിച്ചവരോട് ചെറുകാട് പറഞ്ഞിരുന്നത്, ഈ ദൈവം ദൈവം എന്ന് പറയുന്ന ആൾ നമ്മുടെ PT ഭാസ്കര പണിക്കരെ പോലെയാണെങ്കിൽ എനിക്ക് ഒരല്പം ദൈവഭക്തിയൊക്കെയുണ്ട് എന്നായിരുന്നു. മനുഷ്യന് നന്മയും ശുദ്ധിയും പ്രദാനം ചെയ്യുന്ന കലയൊക്കെയും ഉത്കൃഷ്ടമല്ലാത്തതെന്തും അപകൃഷ്ടം എന്ന ഗാന്ധിയൻ സമീപനത്തോട് അത്രമേൽ ചേർന്നു നിന്ന സാഹിത്യ വീക്ഷണമായിരുന്നു ചെറുകാടിനുണ്ടായിരുന്നത്. പാവറട്ടി സംസ്കൃത കോളേജിൽ കുറച്ചുനാൾ അധ്യാപകനായി ചെറുകാട് ജോലി നോക്കിയിട്ടുണ്ട്. കോവിലൻ ചെറുകാടിന്റെ ശിഷ്യനായിരുന്നു. ജീവിതം സന്യസിക്കാനുള്ളതല്ല എന്ന് തനിക്ക് ബോധ്യം വന്നത് ചെറുകാടിന്റെ സാമീപ്യത്തിലൂടെയായിരുന്നു എന്ന് കോവിലൻ പറയുന്നു. ജീവിതപാത പുറത്തിറങ്ങിയപ്പോൾ അതിന്റെ കോപ്പി SK നായർക്ക് സമ്മാനിക്കാൻ മലയാളനാട് ആപ്പീസിലെത്തിയ ചെറുകാടിന് അതിന്റെ വിലയിൽ കവിഞ്ഞ വലിയൊരു തുക നൽകിയ SK നായരോട് ഇത്രയും വലിയ ഒരു തുക ഒന്നിച്ച് കാണുന്നത് തന്നെ എനിക്ക് ഭയമാണെന്ന് പറഞ്ഞ് പടിയിറങ്ങിപ്പോയ ചെറുകാട്. മനുഷ്യസ്നേഹിയായ ആ ഗ്രാമീണനെ സമസ്ത മലയാളിയും പരിചയപ്പെട്ടത് ദേവലോകം എന്ന കൃതി കഥാപ്രസംഗ രൂപത്തിൽ എത്തിയപ്പോഴാണ്. 1952 മുതൽ 1964 വരെ കരിരസത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേഡറുകൾ കടന്നുപോയതിനെക്കുറിച്ച് വേദനിച്ചെഴുതിയതാണ് ദേവലോകം. സത്യസന്ധമായ, ലളിതമായ, തികച്ചും സെക്യുലറായ ഒരു ജീവിതം ഏവർക്കും ഉണ്ടാകണം എന്ന ആശംസ ചെറുകാടിന്റെ കൃതികളിൽ വെളിച്ചമാർന്നു നിൽക്കുന്നു. ആഗോള വിപണിയെ തോൽപ്പിക്കാനുള്ള ഒരേയൊരു വഴി എനിക്കിത്ര മതി എന്ന തീരുമാനമാണ്. പാരമ്പര്യത്തിന്റെ ഊർജദായകമായ അംശങ്ങൾ സ്വീകരിക്കുകയും ആചാര ആഡംബരങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്യണം എന്ന നിർബന്ധവും ചെറുകാടിന് ഉണ്ടായിരുന്നു. ജീവിതപാതയുടെ 75-ാം അധ്യായത്തിന്റെ പേര് കടുക്ക നെല്ലിക്ക താന്നിക്ക എന്നാണ്. അതിൽ മൂന്നാമത്തെ കുട്ടി എന്ന അർത്ഥത്തിൽ മൂന്നാം കാല് പെണ്ണാകണേ എന്ന് പ്രാർത്ഥിച്ച ഭാര്യയോട് ആണായാലും പെണ്ണായാലും വേണ്ടില്ല, കമ്മ്യൂണിസ്റ്റ് ആയാൽ മതിയെന്ന് ചെറുകാട് പറയുന്നുണ്ട്. ചെറുകാട് എഴുത്തിലും ജീവിതത്തിലും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, ശുദ്ധ കമ്മ്യൂണിസ്റ്റ്. ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് ആവുക എന്നത് വളരെയേറെ പ്രയാസമുള്ള കാര്യമാണ്. ജീവിതം കൊണ്ട് അനായാസേന കമ്മ്യൂണിസ്റ്റ് ആയ ആളാണ് ഗോവിന്ദ പിഷാരടി എന്ന പ്രൊഫസർ ചെറുകാട്.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് LR മധുജൻ.

അനാദിയായ കാലത്തിന്റെ ഏത് അവിസ്മരണീയ മുഹൂർത്തത്തിലാവും മനുഷ്യ മനസ്സിൽ പാട്ടിന്റെ മുളപൊട്ടിയത്. ഹൃദയ നൊമ്പരങ്ങളെ അലിയിച്ചു കളയും വിധം മധുരോദാരമായി പാട്ടിന്റെ അമൃതശ്രുതികൾ മനസ്സിന്റെ കോണിൽ എവിടെ നിന്നായിരിക്കും ചേതോഹരമായി ഒഴുകിയെത്തിയത് അറിഞ്ഞുകൂടാ. പല്ലവികളും അനുപല്ലവികളും കൊണ്ട് അത്രമേൽ ഹൃദ്യമായ പാട്ടിന്റെ പരിമളം ജനതകളിൽ അലയടിച്ചുകൊണ്ടേയിരിക്കുന്നതിന്റെ കാര്യമെന്തായിരിക്കും? ഏതു കാന്തിക ക്ഷേത്രമാവും വിടാതെ പാട്ടിന്റെ പഞ്ചാമൃത മധുരമയെ മസ്തിഷ്കത്തിന്റെ മായാലോകത്ത് ആകർഷിപ്പിച്ചു നിർത്തുന്നത് ഒന്നും അറിഞ്ഞുകൂടാ. എന്നാൽ ഒന്നറിയാം, ഞാനും ഈ പാട്ടും ഒന്നായിരിക്കുന്നു, ഒരേ ആത്മപ്രപഞ്ചമായിരിക്കുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കവിതയുടെ പൊൻ പരാഗങ്ങൾ വീണു സമ്മോഹനമായ ഒരു ചലച്ചിത്രഗാനം.

ഒരു വാക്ക് കവിതയാകുന്ന സന്ദർഭങ്ങളുണ്ട്. മൗനം കവിതയായി പൂക്കുന്ന നേരങ്ങളുമുണ്ട്. തീയായി പടർന്ന്, മഴയായി പെയ്ത്, മഞ്ഞായി തണുത്ത്, നിലാവായി പൊള്ളി, നേർത്ത വെയിൽ ചില്ലകളിൽ ചേക്കേറി കവിത കായാമ്പൂ പോലെ പൂത്തുലയുന്നു. കർണികാര ശോഭയാർന്ന കാവ്യകുസുമങ്ങൾ. പക്ഷേ ചിലപ്പോഴത് ചുവന്നു പൂക്കും, കാട്ടുതീയായി പടരും, ഹൃദയതടങ്ങളെ അത് ചുവപ്പിക്കും, രക്തത്തിൽ അത് അലിഞ്ഞു ചേരും, മറക്കാനാകാത്ത വിധം അത് അന്തരംഗങ്ങളിൽ കളമെഴുതും. വിപ്ലവങ്ങളുടെ കൊടുങ്കാറ്റാകും, പഴഞ്ചനാശയങ്ങളെ എരിച്ചു കളഞ്ഞ് പുത്തനാശയങ്ങളുടെ തീജ്വാലകളാകും. കവിത ശക്തിയാണ്, പഴമയ്ക്കു നേരെ വാളോങ്ങിയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ചുട്ടരിച്ചും അത് പുതിയ പുലരികൾ തേടുന്ന ആവേഗമാകും, ശക്തി ഗാഥയാകും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം അർത്ഥസമ്പുഷ്ടമായ ഒരു കവിത.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ പശ്ചിമബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പി എം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ നടക്കുന്നത് ഒരു പൌരന്റെ മൌലികാവകാശമെന്ന് സുപ്രീംകോടതി. നാളെ നടക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായി ഇസ്രയേൽ ഹിസ്ബുല്ല വെടിനിർത്തൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ചെന്നൈയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ പശ്ചിമബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഒഡീഷയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 68-ാം ജന്മദിനത്തിൽ രാഷ്ട്രപതിയോടൊപ്പം വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. തുടർന്ന് പശ്ചിമബംഗാൾ ദിനാഘോഷങ്ങളിലും പ്രധാനമന്ത്രി ഇന്ന് സംബന്ധിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: മയൂർഭഞ്ചിലെ പഹാത്പൂർ ഗ്രാമത്തിലെത്തുന്ന രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അവിടെയുള്ള നൈപുണ്യ വികസന കേന്ദ്രം, പഹാത്പൂർ സ്കൂൾ എന്നിവിടങ്ങൾ സന്ദർശിക്കും. തുടർന്ന് മോഹൻ ചരൺ മാഞ്ചിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ 2-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള പരിപാടിയിൽ 47,000 കോടി രൂപയിലധികം വിലമതിക്കുന്ന വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നടത്തും. പിന്നീട് പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന പശ്ചിമബംഗാൾ ദിവസ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനിടെ അദ്ദേഹം നിരവധി വികസന പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും തറക്കല്ലിടുകയും ചെയ്യും. കൊൽക്കത്തയിലെ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖത്ത് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത 3 നാവിക കപ്പലുകളും അദ്ദേഹം കമ്മീഷൻ ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പി എം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കും. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന ദേശീയതല പരിപാടിയുടെ തത്സമയ സംപ്രേക്ഷണവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. ആഗോള സംഘർഷങ്ങൾക്കിടയിൽ രാജ്യത്തിന്റെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം ഭൂമിശാസ്ത്രപരമായ ബന്ധങ്ങൾ പരമാവധി കാര്യക്ഷമമായി ഉപയോഗിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ യുഎസ് ഫോറം 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം പുരോഗമിക്കുമ്പോൾ രാജ്യതാൽപര്യങ്ങൾ വികസിക്കുകയും വൈവിധ്യവൽക്കരിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാകിസ്ഥാൻ ഭീകരവാദികളെ പരിശീലിപ്പിക്കുകയും അവർക്ക് സംരക്ഷണം ഒരുക്കുകയും ചെയ്യുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയിൽ ആരോപിച്ച് ഇന്ത്യ. യു എൻ ഹൈക്കമ്മീഷണറുടെ വാർഷിക റിപ്പോർട്ടിനെക്കുറിച്ചുള്ള സംവാദത്തിനിടെ പാകിസ്ഥാനും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനും ജമ്മുകശ്മീർ വിഷയം ഉന്നയിച്ചതിനെ തുടർന്നാണ് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം ദൌത്യത്തിന്റെ ഫസ്റ്റ് സെക്രട്ടറി അനുപമ സിംഗിന്റെ ഈ പരാമർശം. ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമായി തുടരുമെന്ന് അവർ വ്യക്തമാക്കി. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ നടക്കുന്നത് ഒരു പൌരന്റെ മൌലിക അവകാശമെന്ന് സുപ്രീംകോടതി. ജസ്റ്റിസ് പി എസ് നരസിംഹ, എ എസ് ചന്ദ്രകർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. നടപ്പാതയിലൂടെയുള്ള മോട്ടോർ വാഹനങ്ങളുടെ സഞ്ചാരത്തിനേക്കാൾ നടക്കാനുള്ള പൌരന്മാരുടെ അവകാശത്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും കോടതി അഭിപ്രായപ്പെട്ടു. നാളെ നടക്കാനിരിക്കുന്ന നീറ്റ് യു ജി 2026 പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തുള്ള 14 നഗരങ്ങളിലുമായി 22.79 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾക്കായാണ് പരീക്ഷ. ന്യായവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാൻ കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും NTA അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_ TVM

0: As our foreign policy establishes India as a Vishwa Bandhu, the Indian passport is treated with respect and with confidence internationally. Our responsibility is to ensure that the process of obtaining this document remains a matter of right, not as a struggle.
1: സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെയുള്ള കർമ്മസമിതി FATFന്റെ അടുത്ത വൈസ് പ്രസിഡന്റായി ഇന്ത്യയുടെ മുതിർന്ന ഉദ്യോഗസ്ഥൻ വിവേക് അഗർവാളിനെ തെരഞ്ഞെടുത്തു. നിലവിൽ സാംസ്കാരിക മന്ത്രാലയ സെക്രട്ടറിയാണ് അദ്ദേഹം. ശ്രീ വിവേക് അഗർവാളിന്റെ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന് ഏറെ അഭിമാനം നൽകുന്നതാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. എൻഡിഎ നയിക്കുന്ന കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ നിരവധി പരിപാടികളിൽ പങ്കെടുക്കുന്നു. മിഷൻ ലൈഫ് സംരംഭത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ബീച്ച് ക്ലീനിംഗ് ക്യാമ്പയിനിലും അദ്ദേഹം പങ്കുചേർന്നു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്ക, ഖത്തർ, ഇറാൻ എന്നിവരുടെ നയതന്ത്ര ശ്രമങ്ങളെ തുടർന്ന് വെടിനിർത്തലിന് സംബന്ധിച്ച് ഇസ്രയേലും ഹിസ്ബുല്ലയും. അതേസമയം തെക്കൻ ലെബനനിൽ ഇസ്രയേലും ഹിസ്ബുല്ലയും തമ്മിലുണ്ടായ ആക്രമണത്തിൽ 21 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് US ഇറാൻ സമാധാന ചർച്ചകൾ താൽക്കാലികമായി റദ്ദാക്കിയിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പായിട്ടാണ് വെടിനിർത്തലിനെ കണക്കാക്കുന്നത്. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള നാവിക ഉപരോധം അമേരിക്ക ഔദ്യോഗികമായി പിൻവലിച്ചിട്ടുണ്ട്. ഇതോടെ ഹോർമുസ് കടലിടുക്കിലൂടെ സുഗമമായ ഗതാഗതം ഉറപ്പാക്കുമെന്ന് ഇറാനും ഉറപ്പു നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ അമേരിക്ക ഓസ്ട്രേലിയയെ 2-0 പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിന് മൊറോക്കോ സ്കോട്ട്ലൻഡിനെ തോൽപ്പിച്ചു. ഗ്രൂപ്പ് സിയിൽ രാവിലെ 6 മണിക്ക് ആരംഭിച്ച ബ്രസീൽ ഹെയ്റ്റി മത്സരം പുരോഗമിക്കുകയാണ്. ഗ്രൂപ്പ് ഡിയിൽ ഇന്ന് രാവിലെ 8:30 തുർക്കിയെ പരാഗ്വേ മത്സരം നടക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1:30 ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കും. ആതിഥേയരായ ഇന്ത്യ ഇതിനോടകം 2-0 പരമ്പര ഉറപ്പിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്നു. സംസ്ഥാനത്ത് ഇന്നലെ 10 ഷിഗല്ല രോഗബാധ കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മഹാരാഷ്ട്രയിലെ കൊൽഹാപൂരിലും ഇജൽകരഞ്ചിയിലും സന്ദർശനം നടത്തും. മഹാലക്ഷ്മി ക്ഷേത്ര പരിസരത്തെ വിവിധ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കൊൽഹാപൂരിൽ നടക്കുന്ന പൊതുയോഗത്തെയും ശ്രീ ഷാ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ യുവാക്കളുടെ കഴിവുകളെ ലോകം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ആഗോള വളർച്ച, നവീകരണം, സംരംഭകത്വം എന്നിവയെ നയിക്കുന്നതിൽ ഇന്ത്യയിലെ യുവാക്കൾ മുൻപന്തിയിലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ, പശ്ചിമബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. PM കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ നടക്കുന്നത് ഒരു പൌരന്റെ മൌലിക അവകാശമെന്ന് സുപ്രീംകോടതി. നാളെ നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പായി ഇസ്രയേൽ ഹിസ്ബുല്ല വെടിനിർത്തൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ചെന്നൈയിൽ. വാർത്തകൾ കഴിഞ്ഞു.
2: കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

അടുക്കളയിലെ അനുഭവ കഥകൾ. അടുക്കള അടുക്കളയിലേക്ക് സ്വാഗതം. ബാഹുബലി എന്ന ചിത്രത്തിൽ ക്ഷേത്ര ദർശനത്തിന് പോയ സ്ത്രീകളെ കടന്നുപിടിക്കുന്നവന്റെ വിരൽ ദേവസേന ഛേദിക്കുന്നുണ്ട്. വിസ്തരിക്കാൻ രാജമാതാ മഹിഷ്മതി അവരെ വിളിക്കുമ്പോൾ ബാഹുബലി, ദേവസേനെ, നീ ചെയ്തത് തെറ്റ്, സ്ത്രീകളെ കടന്നുപിടിക്കുന്നവന്റെ വിരലല്ല ശിരസാണ് എന്ന് പറഞ്ഞ് അവന്റെ ശിരസ്സറുക്കുന്നുണ്ട്. സമാനമെന്ന് പറയാനാവില്ല എങ്കിലും തൽക്ഷണമുള്ള ശിക്ഷ എന്ന നിലയിൽ ഒരു സംഭവം പഴയ തിരുവിതാംകൂറിൽ നടന്നിട്ടുണ്ട്. അടുക്കളയിൽ ഇന്ന് ആ പഴയ വിശേഷം പറയാം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആധുനിക സുരക്ഷാ സംവിധാനത്തിന് 23.67 കോടി ചെലവ് വരുന്ന പദ്ധതിക്ക് സംസ്ഥാന മന്ത്രിസഭായോഗം അനുമതി നൽകി. കെൽട്രോണാണ് ഇതിനുള്ള പദ്ധതി സമർപ്പിച്ചത്. 1-ാം ഘട്ടത്തിൽ 1.8 കോടി രൂപയുടെ ഭരണാനുമതിക്കും സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഇന്ന് ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ ശ്രദ്ധാകേന്ദ്രമാണ്. അവിടുത്തെ സ്വർണ വജ്ര നിക്ഷേപങ്ങളെപ്പറ്റിയുള്ള കണക്കെടുപ്പ് വിദഗ്ധ സമിതിയുടെ നേതൃത്വത്തിൽ തുടരുന്നു. ഇനിയും മാസങ്ങളോളം വേണ്ടിവരും കണക്കെടുപ്പ് പൂർത്തിയാകാൻ. അതിനുശേഷമായിരിക്കും ബി നിലവറ തുറക്കുന്ന കാര്യം പരിഗണിക്കുക. സുപ്രീംകോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ക്ഷേത്രം സന്ദർശിച്ചു. അദ്ദേഹം ഉടൻ തന്നെ റിപ്പോർട്ട് സുപ്രീംകോടതിയിൽ കൊടുക്കുമെന്നാണ് അറിയുന്നത്. തിരുവിതാംകൂർ രാജ്യം ഭാവിയിൽ ഇല്ലാതായാലും ക്ഷേത്രപ്രവേശനം എന്ന ഒറ്റ വിളംബരം കൊണ്ട് ഇത് ചരിത്രത്തിൽ നിലനിൽക്കുമെന്ന് ഒരിക്കൽ അഭിപ്രായപ്പെട്ടത് രാഷ്ട്രപിതാവായ ഗാന്ധിജിയാണ്. അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നു. ഇന്ന് തിരുവിതാംകൂർ രാജ്യം ഇല്ല. പക്ഷേ ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് ആദ്യം സമസ്ത ഹിന്ദുക്കൾക്കും വേണ്ടി തുറന്നുകൊടുത്ത സംസ്ഥാന ക്ഷേത്രമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഇന്ന് വിശ്വപ്രസിദ്ധമായിരിക്കുന്നു. ഇന്ന് ലോകം ഈ ക്ഷേത്രം വഴിയാണ് ചരിത്രത്തിൽ അസ്തമിച്ചുപോയ തിരുവിതാംകൂറിനെ അറിയുന്നത്. ഒരുപക്ഷേ ഹിന്ദുമതത്തിലെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും കാരണം ക്ഷേത്രങ്ങളിൽ കയറാതിരുന്ന ഗാന്ധിജി ഹരിജനങ്ങളോടൊത്ത് ആദ്യം കയറിയത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. സ്വാമി വിവേകാനന്ദൻ 9 ദിവസം ഈ നഗരത്തിലുണ്ടായിരുന്നു. അദ്ദേഹം ഈ ക്ഷേത്രം സന്ദർശിച്ചു എന്നറിയാൻ രേഖകളില്ല. പക്ഷേ അന്നത്തെ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ മഹാരാജാവിനെ അദ്ദേഹം സന്ദർശിച്ചു. കോട്ടയ്ക്കകത്തുള്ള കൃഷ്ണവിലാസം കൊട്ടാരത്തിലാണ് അന്ന് ശ്രീമൂലം തിരുനാൾ താമസിച്ചിരുന്നത്. ജാതിപ്പിശാജിന്റെ താണ്ഡവ നൃത്തം കണ്ട് ഈ നാട് ഭ്രാന്താലയം പോലെ തോന്നിയ ആ യുവസന്യാസി അതേപ്പറ്റി സംസാരിക്കാനാണ് മഹാരാജാവിനെ സന്ദർശിച്ചത്. പക്ഷേ രാജാവിന്റെ സമയക്കുറവ് കാരണം സന്ദർശനം ഹ്രസ്വമായി മാറി. വർഷങ്ങൾക്ക് ശേഷം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കവാടങ്ങൾ തന്നെ സമസ്ത ഹിന്ദുക്കൾക്കും തുറന്നുകൊടുത്തുകൊണ്ട് ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് പുതിയ ചരിത്രം സൃഷ്ടിച്ചു. ഈ സംഭവത്തിന് മുൻപ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും തിക്താനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ ശില്പങ്ങളും കൊത്തുപണികളും കാണണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം തോന്നി. സ്വാതന്ത്ര്യസമര കാലത്തായിരുന്നു സിലോണിൽ നിന്ന് മകൾ ഇന്ദിരാ പ്രിയദർശിനിയോടൊപ്പം അദ്ദേഹം അനന്തപുരിയിലെത്തിയത്. നെഹ്റു ക്ഷേത്രത്തിൽ കയറുമെന്ന് എങ്ങനെയോ വാർത്ത പരന്നു. എന്നാൽ കടൽ കടന്ന് പുറത്തുപോയിട്ടുള്ളതിനാൽ ഒരു കാരണവശാലും നെഹ്റുവിനെ ക്ഷേത്രത്തിൽ കയറാൻ അനുവദിക്കരുതെന്ന് ഭരണകൂടം നിർദ്ദേശം നൽകി. അക്കാലത്ത് അങ്ങനെയൊരു അനാചാരവും നിലനിന്നിരുന്നു. ഇതിന് ശതാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. ശ്രീചിത്ര തിരുനാൾ മഹാരാജാവായതോടെയാണ് ഇത് അവസാനിപ്പിച്ചത്. പിന്നീട് അദ്ദേഹം തന്നെ കടൽ കടന്ന് വിദേശത്തേക്ക് പോയി മാതൃക കാട്ടുകയും ചെയ്തു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ 100 ആണ്ടുകൾക്ക് മുമ്പുള്ള ഭരണ സംവിധാനവും ഭക്തജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്ന സൌകര്യങ്ങളും ജീവനക്കാർ പാലിക്കേണ്ട നിബന്ധനകളുമെല്ലാം ആധുനിക മാനേജ്മെന്റുകളെ പോലും അതിശയിപ്പിക്കുന്നതാണെന്ന് രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വൈഷ്ണവ ക്ഷേത്രം എന്ന നിലയിൽ രാജാക്കന്മാർ ഉൾപ്പെടെയുള്ള ഭക്തജനങ്ങൾ ഇവിടം സന്ദർശിക്കാറുണ്ടായിരുന്നു. അവർക്ക് താമസിക്കാൻ ഇവിടെ അന്ന് മഠങ്ങളുണ്ടായിരുന്നു. പഞ്ചാണ്ടൻ, രാമവർമ്മൻ, കാഞ്ചീപുരം, മാർത്താണ്ഡൻ മഠങ്ങളെപ്പറ്റി AD 1472 തന്നെ മതിലകം രേഖയിലുണ്ട്. ക്ഷേത്രത്തിന് ചുറ്റും വിളക്ക് കത്തിക്കാൻ വഴിയായം അതായത് റോഡ് നികുതി, കടയായം അതായത് കച്ചവട നികുതി എന്നിവ പിരിക്കുന്നതിന് ഒരാൾക്ക് അധികാരം നൽകിക്കൊണ്ട് രാജാവ് നൽകിയ ഉത്തരവ് AD 1490 രേഖയിലുണ്ട്. സ്ത്രീകളോട് കാട്ടുന്ന അതിക്രമങ്ങൾ വച്ചു പൊറുപ്പിച്ചിരുന്നില്ലെന്ന് തെളിയിക്കുന്ന സംഭവങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുള്ളതിന്റെയും തെളിവുകൾ മതിലകം രേഖയിലുണ്ട്. കൊല്ലവർഷം 644
അതായത് ഇംഗ്ലീഷ് വർഷം 1469 ക്ഷേത്രത്തോട് ചേർന്നുള്ള മാർത്താണ്ഡൻ മഠത്തിലെ ഒരു വനിതാ ജീവനക്കാരിയോട് കാവൽക്കാരൻ അപമര്യാദയായി പെരുമാറി. അവരുടെ കയ്യിൽ കാവൽക്കാരൻ കടന്നുപിടിച്ചതായി പരാതി ലഭിച്ചു. ഉടൻ തന്നെ കാവൽക്കാരനായ കുറുപ്പിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അക്കാലത്ത് വേതനമായി ക്ഷേത്രത്തിൽ നിന്ന് അയാൾക്ക് ലഭിച്ചിരുന്ന ചോറും ആനുകൂല്യങ്ങളും പരസ്യമായി ലേലം ചെയ്തു. ഈ രേഖയിൽ നിന്ന് തന്നെ അന്ന് ക്ഷേത്രത്തിലെത്തുന്ന സ്ത്രീ ഭക്തജനങ്ങൾക്കും ക്ഷേത്രത്തോടനുബന്ധിച്ച് ജോലി ചെയ്തിരുന്ന സ്ത്രീകൾക്കും ഉള്ള സംരക്ഷണത്തെപ്പറ്റി മനസ്സിലാക്കാവുന്നതാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണ സംവിധാനം പഠനവിഷയമാക്കേണ്ട കാര്യമാണ്. അത് ക്ഷേത്രത്തിന്റെ അല്ല, ഒരു നാട്ടുരാജ്യത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതും അന്നത്തെ സാമൂഹിക സാംസ്കാരിക കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതുമാണ്.

ബഹുമാനത്തോടെ വീക്ഷിക്കണം എന്നും അപമര്യാദപരമായി അവരോട് പെരുമാറാൻ പാടില്ലെന്നും നിഷ്കർഷിച്ചിരുന്ന ഒരു കാലം. ആരാണ് ഉത്തമനായ രാജാവ് എന്ന ചോദ്യത്തിന് രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭയരഹിതമായി നടക്കാൻ കഴിയുന്ന നാട് ഭരിക്കുന്ന രാജാവാണ് എന്ന് പറഞ്ഞ തത്വശാസ്ത്രത്തോട് ഇഷ്ടം. അങ്ങനെയൊരു കാലം പിറക്കുമ്പോഴാണ് മനുഷ്യൻ ആധുനിക മനുഷ്യനാകുന്നത്. അല്ലാത്തിടത്തോളം പ്രാകൃതത്വത്തിന്റെ തലപ്പാവ് ധരിച്ചേ നടക്കാനാവൂ എന്ന് മറന്നുപോകരുത്. മകൾ ജയിലിലായതിന്റെ പേരിൽ മാനസിക ആഘാതം വന്ന ഒരമ്മ എന്നെ കാണുവാൻ വന്നു. അവർ ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടിയില്ലാതെ ഞാൻ നിന്നു. മകളെ റേപ്പ് ചെയ്യുന്നതിനിടെ പ്രാണരക്ഷാർത്ഥം അവൾ അവനെ തള്ളി മറിച്ചിടുന്നതിനിടെയാണ് അവൻ മരണപ്പെടുന്നത്. അതിന്റെ പേരിൽ അവൾ കൊലപാതകിയായി മുദ്രകുത്തപ്പെടുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം അവൾ ബലാത്കാരത്തെ ചെറുക്കാതിരിക്കണമായിരുന്നു എന്നല്ലേ? ബലാത്കാരം എന്നത് പരോക്ഷമായി സാധൂകരിക്കപ്പെടുകയല്ലേ? ഇതിനെന്ത് മറുപടി പറയാനാണ്? ആ അമ്മ ഒരു കാര്യം കൂടി ചോദിച്ചു. ഒരു വ്യക്തിയെ കൊല്ലുന്നത് കുറ്റകൃത്യമാണ്, അയാളെ തൂക്കുമരത്തിൽ ഏറ്റിക്കൊല്ലുന്നത് കുറ്റകൃത്യമല്ലേ? ചോദ്യങ്ങൾ കൂരമ്പ് പോലെ കൊള്ളുന്നു. കവി പറയുന്നത് പോലെ ചോദ്യശരങ്ങൾ ഏറ്റവും ദുസ്സഹം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഉപദേശങ്ങൾ ഉപകാരപ്രദമാകുമോ? ഇല്ല എന്നത് തന്നെയാണ് സത്യം. സാരോപദേശങ്ങളുടെ കാലം കഴിഞ്ഞുമോ? പ്രകാശമുള്ള ചിന്തകൾക്കാണ് ഇനിയുള്ള കാലത്ത് പ്രസക്തി. വാക്കുകൾ നക്ഷത്രങ്ങളാണ്. നക്ഷത്രപ്രകാശമുള്ള ആശയങ്ങൾ മനോമണ്ഡലങ്ങളിൽ പതിയും, ചിന്തകളുടെ പുതിയ സൂര്യനുദിക്കും. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: നമ്മുടെ ആയുസിന്റെ അധിക പങ്കും എവിടെയാണ്? സംശയമില്ല, ഇന്നലകളുടെ ശവപ്പറമ്പിലാണ്. അവിടെ അലഞ്ഞു തിരിയുന്നതിനാണ് നമ്മൾ കൂടുതൽ സമയവും ചെലവഴിക്കുന്നത്. തൂവിപ്പോയ പാലിനു വേണ്ടി കരയരുത് എന്ന ചൊല്ല് നമുക്കറിയാമെങ്കിലും അതിനുവേണ്ടി കരയുന്നവരാണ് നമ്മളിൽ പലരും. ഇത് നമ്മുടെ മനസ്സിന്റെ ശാന്തിയെയും സുഖത്തെയും ഇല്ലാതാക്കുന്നു. ഭൂതകാലത്തെക്കുറിച്ചുള്ള ചിന്തകൾ സത്യത്തിൽ നമ്മളെ നമ്മൾ തന്നെ സൃഷ്ടിക്കുന്ന ഇരുട്ടറയിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ജീവിതത്തിലെ പരാജയങ്ങളുടെ കൂമ്പാരം തിരിച്ചും മറിച്ചും പരിശോധിക്കുന്നതുകൊണ്ട് നമുക്കൊന്നും നേടാനാവില്ല. ഭൂതകാലത്തെക്കുറിച്ച് വിശദീകരിക്കാൻ ശ്രമിക്കാതിരിക്കൂ. ഭൂതകാലത്തെക്കുറിച്ച് പരാതിപ്പെടാതിരിക്കൂ. ഇരുളടഞ്ഞ ഇന്നലകളുടെ വാതിലുകൾ അടച്ചിടൂ. മറക്കേണ്ടത് മറക്കാൻ കഴിയാതെ ജീവിതത്തിൽ ആർക്കും ഒരു സൗഭാഗ്യവും നേടാനാവുകയില്ല. ഡീ ക്ലട്ടറിംഗ് എന്നൊരു വിദ്യ മിനിമലിസത്തിന്റെ ഭാഗമായി ഇപ്പോൾ വ്യാപകമാണ്. മറ്റൊന്നുമല്ല അതർത്ഥമാക്കുന്നത്. കളയുക എന്നതുതന്നെയാണ്. തന്റെ സുഹൃത്തുക്കളുടെ പുസ്തകങ്ങൾ വായിക്കുകയും അവരുടെ സംഭാഷണം ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ ആധുനിക ലോകത്തിൽ സൌഭാഗ്യമെന്നത് അപ്രാപ്യമായ ഒരു പ്രതിഭാസമാണെന്ന നിഗമനത്തിലാണ് താൻ എത്തിച്ചേരുന്നതെന്ന് ബർട്രൻ റസൽ പറയുന്നു. എന്നാൽ തന്റെ തോട്ടക്കാരനോട് സംസാരിക്കുമ്പോൾ ഈ ധാരണ തികച്ചും അബദ്ധമാണെന്ന് തനിക്ക് തോന്നുന്നുവെന്നും അദ്ദേഹം പറയുന്നു. പ്രവൃത്തി ചെയ്യാതെ ആരൊരാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുവോ അയാൾ സ്വന്തം മനസ്സിനെ ദുഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പറയുമ്പോൾ ചിലരെങ്കിലും ചോദിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. പ്രതികൂല സാഹചര്യങ്ങളുടെ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുകയും വിവിധ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന കൂരിരുട്ടിൽ മുന്നോട്ടു പോകാൻ കഴിയാതെ വരികയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കാൻ കഴിയുക? പെട്ടെന്ന് കേൾക്കുമ്പോൾ ആരായാലും എന്തായിരിക്കും മറുപടി പറയുക? ആ, അത് ന്യായമായ ചോദ്യമാണെന്ന് തന്നെയായിരിക്കും. അപ്പോഴൊക്കെ ഓർക്കുക, മനുഷ്യൻ മനുഷ്യനായത് കാടും മലയും വെട്ടിത്തെളിച്ചു തന്നെയാണ്. വളരെ ലളിതമായ ഒരു ചോദ്യം ഓരോ ശ്രോതാവിനോടും ചോദിക്കുകയാണ്, വഴിയെന്നാൽ എന്താണ്? പലരും പല ഉത്തരങ്ങളും ചിന്തിച്ചിട്ടുണ്ടാവും. എന്നാൽ ഏറ്റവും ലളിതമായ ഒരു ഉത്തരം പറഞ്ഞു തരട്ടെ. നടക്കുമ്പോൾ തെളിയുന്നതാണ് വഴി. നമുക്ക് മുന്നേ നടന്നവർ തെളിച്ചിട്ട വഴിയിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. പുതിയ വഴികൾ തെളിക്കുന്നവരും നമുക്കൊപ്പമുണ്ട്. അതുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളുടെ കൊടുങ്കാറ്റെന്നും പരിഹാരങ്ങളില്ലാത്ത പ്രശ്നങ്ങളുടെ കൂരിരുട്ടെന്നും പറഞ്ഞ് വിരട്ടാൻ നോക്കരുത്. മിന്നാമിനുങ്ങുകൾ എത്ര കൂരിരുട്ടായാലും അതിനുള്ള വെളിച്ചം അതുണ്ടാക്കും. അത് നുറുങ്ങുവട്ടമാണെങ്കിൽ അതേക്കാൾ അതിശക്തമായ സൗര തേജസ് ഉള്ളിലുള്ളവരാണ് മനുഷ്യർ എന്ന് മറന്നുപോകരുത്. അതുകൊണ്ട് ആ സൗര തേജസ് മറ്റുള്ളവർക്ക് കൂടി വെളിച്ചമേകും വിധം സജീവമാകും. ഉണരൂ, എഴുന്നേൽക്കൂ, ആലസ്യത്തിന്റെ പുതപ്പിൽ നിന്ന് പുറത്തിറങ്ങൂ.

നമസ്തേ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്ന് പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ, നിറയെ പൂക്കുന്ന നന്ദനോദ്യാനങ്ങളും നിരന്നൊഴുകുന്ന അമൃത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാര സമ്മോഹനമായ ഈ ഭൂമി, അത് വിട്ടുപോകാൻ പറയരുതെന്നു മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടും വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്രഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള, തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ, വയലാർ, ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി, പിന്നെയും എത്രയോ പേർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അൻവറലി, എല്ലാവരും ചേർന്ന് പ്രഭാപൂരിതമാക്കി നമുക്ക് നൽകിയ ആകാശം, അവിടെ നിന്ന് അടർത്തിയെടുത്ത പാട്ടിന്റെ രണ്ട് നക്ഷത്രങ്ങളാണ് നമസ്തേ മലയാളത്തിൽ ഇനി

ഒരു കഥ വായിക്കുമ്പോൾ ഹൃദയത്തിന് എന്ത് സംഭവിക്കുന്നു? ഒരു കവിതയ്ക്ക് മനസ്സിനെ എത്രത്തോളം തൊടാനാവും? നോവലിന്റെ അന്തരംഗങ്ങളിൽ ആത്മാവ് എങ്ങനെയാണ് സ്പന്ദിക്കുക? വായിച്ചാലും വായിച്ചാലും തീരാത്തത്ര അക്ഷരങ്ങൾ. ഗ്രന്ഥശാലകളിലൂടെ അവ ആസ്വാദന തലങ്ങളിൽ അല്പമല്ലാത്ത സ്പർശനങ്ങൾ നൽകുന്നു. ഒരു ഗ്രന്ഥശാല ഒരു വീടാകുന്ന കാലത്തെ സ്വപ്നം കണ്ട കാലം. ഒ വി വിജയനും എം മുകുന്ദനും മാധവിക്കുട്ടിയും പകർന്നു തന്ന കഥാപാത്രങ്ങൾ. എം ഡിയുടെ അക്ഷര താമരകൾ. കാക്കനാടൻ, കാരൂർ, തകഴി, എസ് കെ പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, ലളിതാംബിക അന്തർജനം. മലയാള സാഹിത്യ നഭവമണ്ഡലത്തിലെ ശുക്രനക്ഷത്രങ്ങളായി അങ്ങനെ എത്രയെത്ര എഴുത്തുകാർ. ഹൃദയ കവാടങ്ങൾ കടന്ന് മനസ്സിന്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു.

0: വെക്കുന്ന വാക്കിന്റെ വിഗ്രഹങ്ങൾ. ഒരു വായനാനുഭവത്തിനപ്പുറം ഭാഷാ സാഹിത്യത്തിൽ ഇതിഹാസവും പ്രതിഭാസവുമായിരിക്കുന്ന വ്യക്തികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം സാഹിത്യകലയുടെ മാനസോദ്യാനത്തിൽ വിരിഞ്ഞ ഒരു അക്ഷരതാമര.
1: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം രാജലക്ഷ്മി എഴുതിയ മാപ്പ് എന്ന കഥ. സോ ദ മോസ്റ്റ് ഡിസ്ഗസ്റ്റിംഗ് ഓഫ് പ്രൊനൗൺസ് ഈസ്, അവൾ നിർത്തി. ഷീ പുറകിലെ ബെഞ്ചിൽ നിന്നാണ്. ക്ലാസ് നിശബ്ദമായി. ആ ചെറുപ്പക്കാരിയായ അധ്യാപിക വിളർത്തു. ഭാഷയിൽ ഏറ്റവും വെറുക്കപ്പെട്ട സർവനാമ ശബ്ദമാണ് അവൾ. 20 കുട്ടികൾ മാത്രമുള്ള ക്ലാസ്. ആകെ ഒരു പെൺകുട്ടിയേ ഉള്ളൂ. അതന്ന് വന്നിട്ടുമില്ല. ഒരു ചെറിയ മുറിയിൽ 19 ആൺകുട്ടികളെ കൂടാതെ സ്ത്രീയായി ആകെയുള്ളത് ചെറുപ്പക്കാരിയായ ആ അധ്യാപിക മാത്രമാണ്. ഏറ്റവും കുത്സിതമായ ശബ്ദം അവൾ. അത് പറഞ്ഞ ഒച്ച സുപരിചിതമാണ്. അയാളെ എഴുന്നേൽപ്പിച്ചു നിർത്തി ശാസിക്കുകയാണ് വേണ്ടതെന്ന് അവൾക്കറിയായികയല്ല. ആ കുട്ടികളുടെ മുൻപിൽ കടലാസ് പോലെ വെളുത്ത മുഖവുമായി അവൾ ഒരു നിമിഷം നിന്നു. എന്നിട്ട് മേശപ്പുറത്ത് കിടന്ന പുസ്തകം എടുക്കുക കൂടി ചെയ്യാതെ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് കടന്നു. പീരീഡിന്റെ നടുക്ക് അവൾ മുറിയിലേക്ക് തിരിച്ചു കയറി ചെന്നപ്പോൾ അവിടെ മറ്റധ്യാപകരെല്ലാമുണ്ട്. ആ തോന്നുമ്പോ ക്ലാസ്സും വിട്ടുകൊണ്ട് വരിക അല്ലേ? കൊള്ളാം, പണി കൊള്ളാം. പ്രിൻസിപ്പള് കാണാത്തത് ഭാഗ്യം. കർത്താവ് മാസ്റ്റർ പകുതി കളിയും പകുതി കാര്യവുമായി പറഞ്ഞു. അവൾക്ക് സഹിക്കാൻ വയ്യാതായി. മേശമേൽ തലവച്ച് അവൾ തേങ്ങാൻ തുടങ്ങി. എത്ര ശ്രമിച്ചിട്ടും അടക്കാൻ കഴിയാത്ത തേങ്ങലുകൾ. അയ്യോ, എന്തുപറ്റി ടീച്ചർ? എല്ലാവരും എണീറ്റു. കർത്താവ് മാഷ് എന്താണ് അതിനോട് പറഞ്ഞത്? ഓരോരുത്തരുടെ ഷിവലറി ഉണരുകയാണ്. ഇത് മഹാകുറച്ചിലാണ്. ഈ പുരുഷന്റെ മുൻപിൽ വെച്ച് ഇങ്ങനെ കരയുന്നത് നാണക്കേടാണ്. നല്ലവരാണെങ്കിലും അവർ അന്യരാണ്. ഇതൊക്കെ ആലോചിച്ചെങ്കിലും അവൾക്ക് തേങ്ങൽ അടക്കാൻ കഴിഞ്ഞില്ല. ആരോ ഒരാൾ അടുത്ത ഡിപ്പാർട്ട്മെന്റിൽ പോയി അവിടെയുള്ളൊരു ടീച്ചറെ വിളിച്ചുകൊണ്ടുവന്നു. പുരുഷന്മാരെല്ലാവരും ഇറങ്ങിപ്പോയി. 3 കുട്ടികളുടെ അമ്മയായ ആ നല്ല സ്ത്രീ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. അവരൊരു കസേര വലിച്ചിട്ട് അവരുടെ തല പതുക്കെ തടവിക്കൊണ്ട് അടുത്തിരുന്നു. പതുക്കെ പതുക്കെ തേങ്ങൽ നിന്നു. അവർ ഒരു ഗ്ലാസിൽ വെള്ളവുമായി വന്നു. മുഖം കഴുകൂ. അവൾ ജനാലയ്ക്കൽ ചെന്നിരുന്ന് മുഖം കഴുകി. ടീച്ചറിന്റെ ലോലമായ കർച്ചിഫിൽ തുടച്ചെന്ന് വരുത്തി. ഞാനങ്ങ് പൊയ്ക്കോട്ടെ ടീച്ചർ, എനിക്കിന്നിനി ക്ലാസ്സിൽ പോകാൻ വയ്യ. രമ പൊയ്ക്കോളൂ, ഞാൻ പറഞ്ഞോളാം. ചെന്നു കിടന്നുറങ്ങു. നാളെ വന്നാൽ മതി, ക്ലാസ്സൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. പടിവരെ അവർ കൂടെ വന്നു. കുട കൊണ്ട് മുഖം മറിച്ച് അവൾ ഇറങ്ങിപ്പോകുന്നത് വരാന്തയിലും മുറ്റത്തുമുള്ളവർ ശ്രദ്ധിച്ചു. എന്താണ് സംഭവിച്ചത്? കോളേജ് മുഴുവൻ ബഹളമായി. കർത്താവ് മാസ്റ്റർ തന്നെ ക്ലാസ്സിലെ കുട്ടികളിൽ ഒരാളെ വിളിച്ച് ചോദിച്ച് കാര്യം മനസ്സിലാക്കി. വർത്തമാനം കാട്ടുതീ പോലെ പടർന്നു. ആ കോളേജിന്റെ ചരിത്രത്തിൽ ഇതൊരു സംഭവമാണ്. ഒരു ടീച്ചർ ക്ലാസ്സിൽ നിന്നിറങ്ങി വന്ന് കരയുക. അതും ആ പാവ രമി ടീച്ചർ. അവർ പഠിപ്പിക്കുന്നതിനെ പറ്റിയാണെങ്കിൽ ഇതുവരെ അങ്ങനെ പരാതിയൊന്നും കേട്ടിട്ടില്ല. പറഞ്ഞു പറഞ്ഞ് സംഭവത്തിന് നാടകീയത വർദ്ധിച്ചു വന്നു. ടീച്ചർ ക്ലാസ്സിൽ നിന്നേ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വന്നത്. ഒരു കുട്ടി ക്ലാസ്സിൽ എഴുന്നേറ്റ് നിന്ന് സഭ്യമല്ലാത്ത എന്തോ പറഞ്ഞു. അവർ കരഞ്ഞുകൊണ്ടിറങ്ങിപ്പോന്നു. ആർക്കും ഒരു ഉപദ്രവത്തിനും ചെല്ലാത്ത ആ പാവം രമി ടീച്ചർ. അതും പറഞ്ഞതോ പോൾ വർഗീസ്, കോളേജ് യൂണിയന്റെ പ്രസിഡന്റ്. പോൾ വർഗീസിനെ പറ്റി അതുവരെ കേട്ടിട്ടില്ലാത്ത പരാതികൾ ഓരോന്നായി പുറത്തുവന്നു. ആൾ സ്വൽപ്പം പിഴയാണ്. പ്രസിഡന്റൊക്കെ ആയതിനു ശേഷം ഈയിടെ അഹങ്കാരവും കുറെ കൂടുതലാണ്.

0: വേറൊന്നുമല്ല, എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ്. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു.
1: നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്ക അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം.
2: ആ ചെറിയ സ്പാനറും കൊണ്ട് കൊടുക്കുക ഇപ്പോഴും ശരിയായിട്ട്.
3: കഥ കൊണ്ട്, ക്യാമറ കൊണ്ട്, പാട്ടോ പശ്ചാത്തല സംഗീതം കൊണ്ടോ മാത്രം അളന്നെടുക്കാൻ കഴിയുമോ ഒരു ചലച്ചിത്രത്തെ? തിരക്കഥയില്ലാതെ എങ്ങനെ ഒരു ചിത്രം പൂർണ്ണമാകും? തിരക്കഥ വേണോ തിരക്കഥ എന്ന ചലച്ചിത്ര രംഗത്തിനും വേണം ഒരു രംഗഭാഷ. ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ഹരം കൊള്ളിക്കണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുന്നതിന് ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ.
4: ഹലോ, ഹലോ, ഹലോ, ഹലോ, ഹലോ, ഹലോ, ഹലോ. 7956 ആണോ ഇത്? 79560. സോറി. ഹലോ, 79560 അല്ലേ ഇത്? 79560 ആണ് ചെങ്ങാതി. ഹലോ, ഇത് ചെറുകുന്നത്ത് ഭാസ്കർ പിള്ളയാണ്.
5: ഓഹോ, താൻ മരിച്ചില്ലേ? പത്രത്തിൽ ചരമകോളത്തിൽ തന്റെ പേര് കണ്ടല്ലോ.
4: ഒരുപാട് ഭാസ്കര പിള്ളമാർ മരിച്ചിട്ടുണ്ട്, അതൊന്നും ഞാനല്ല. അവിടെ സംസാരിക്കാൻ കൊള്ളാവുന്ന മാന്യന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഫോൺ കൊടുക്കൂ.
5: ചേട്ടനോട് സംസാരിക്കാൻ പറ്റിയൊന്നുകൂടി ഉണ്ട്, അതിനെ പുറത്ത് കൂട്ടിൽ പൂട്ടിട്ടിരിക്കുക. എന്താ കാര്യം എന്ന് വെച്ചാ പറയടോ. പാക്ക് അര പിള്ള.
4: കുട്ടിയെ എന്തുദ്ദേശിച്ചാണ് ഇന്ന് നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയത്? നിയമപ്രകാരം കുട്ടി ഇന്ന് ഇവിടെ വരേണ്ടതാണ്. കോടതി നിയമം ലംഘിച്ചാൽ അതിന്റെ അനന്തര ഫലം എന്താണെന്ന് തനിക്ക് അറിയാമോടോ? കിഴങ്ങാം പൊതുവാളെ.
5: പാക്കരപ്പിള്ള തോന്നിവാസം പറയരുത്. കുട്ടിയെ ആരും വിളിച്ചോണ്ടൊന്നല്ല, കുട്ടി സ്വമേധാ ബസ്സിൽ വന്നിറങ്ങിയതാ. ഈ കേസും വിധിയൊന്നും അതിന് നിശ്ചയമില്ലല്ലോ. പിന്നെ കോടതിക്കാര്യം പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. വക്കീൽ ഗുമസ്തപ്പണി ആയിട്ട് കോടതി വരാന്തയിൽ കുറെ നിരങ്ങിയവനാ ഞാൻ. ഞാൻ കണ്ട അത്ര കോടതി ഒന്നും തന്റെ തറവാട്ടിൽ ആരും കണ്ടല്ലടോ പാക്കരപ്പിള്ള.
4: തറവാടെന്ന് പറയുന്നു?
5: തന്റെ തറവാടിന്റെ ഗുണമൊന്നും എന്നോട് പറയണ്ട.
1: എന്താടോ ഇത്ര ചിരിക്കാൻ?
5: ഞങ്ങളൊരു തമാശ പറഞ്ഞിട്ട് ചിരിച്ചതാണ്.
4: തറവാടിനെ തൊട്ട് കളിക്കുന്നു. അടിച്ചത് എന്റെ കരണക്കുറ്റി പൊളിച്ചോളയും.
1: ആരാ സംസാരിക്കുന്നത്?
4: എന്തോടോ തന്റെ ശബ്ദം മാറിപ്പോയോ?
1: മൈൻഡ് യുവർ വേർഡ്സ് മിസ്റ്റർ പിള്ളേ. ഞാൻ ഉഷയുടെ അമ്മയാണ് സംസാരിക്കുന്നത്. ഫോണെടുത്ത് സംസ്കാരമില്ലാത്ത ഭാഷയിൽ സംസാരിക്കാൻ ഇത് ആരുടെ വീടാണെന്ന് കരുതി? ഇനി മേൽ ഇങ്ങനെ ഉണ്ടായാൽ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും.
6: എത്ര ദിവസം ബ്രാഞ്ച് ഓഫീസില്?
4: ഈ രീതിയിലാണോ കുട്ടികളെ ബസ്സിൽ നിന്ന് ഇറക്കി വിടുന്നത്? നിങ്ങൾ കുട്ടികളുടെ മനഃശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ എവിടെ നിന്നാണ് ട്രെയിനിങ് എടുത്തേ? കുറച്ച് കാലമായി നിങ്ങളെ നോട്ട് ഔട്ട് വെച്ചിരിക്കുകയാണ് കംപ്ലൈന്റ് ചെയ്യാൻ.
6: നിങ്ങൾ ആരെ മനസ്സിലായില്ലല്ലോ.
4: ഞാൻ ഈ കുട്ടിയുടെ വല്യച്ഛനാണ്.
6: അല്ലാതെ വിദ്യാഭ്യാസ മന്ത്രി ഒന്നും അല്ലല്ലോ. ഓടാ അപ്പനെ.
4: എന്തൊരു അഹങ്കാരമാണ് ഈ തള്ളക്ക്. കം ഓൺ ഗോ ആൻഡ് സ്റ്റഡി.
6: എന്റെ കർത്താവേ, ഈ വക മൃഗങ്ങളുടെ കൂടെ അല്ലേ കുട്ടി ജീവിക്കുന്നത്?
7: എന്താ
8: മോളെ?
7: ഈ ഗേറ്റ് ഒന്ന് തുറന്നേര്.
8: എന്തിനാ തുറക്കുന്നേ?
7: തുറക്കാൻ പറഞ്ഞു.
8: ആര് പറഞ്ഞു?
7: ഗീതു. പ്ലീസ്, നല്ല പോലീസ് അല്ലേ?
8: ആരാ മോളെ ഗീതു?
7: ഞാൻ തന്നെയാ.
4: എങ്ങോട്ടാ നീ ഓടുന്ന? ഇത്ര ചെറുപ്പത്തിലെ പിടി ഉഷ ആവാനാണോ ഭാവം? കം ഓൺ ഗോ. അനുസരണ അച്ചടക്കം ഇല്ലാതെ നടക്കാൻ നീ ഇപ്പൊ നിന്റെ അമ്മയുടെ വീട്ടിലല്ല, മനസ്സിലായോ?
7: കുറച്ചു നേരം അവിടെ പോയി കളിച്ചോട്ടെ.
4: പുറത്തുപോയുള്ള കളി തൽക്കാലം വേണ്ട. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇതുപോലെ പുറത്തുപോയി കളിച്ചിട്ടില്ല. അതിന്റെ ഗുണമായി എനിക്ക് ഡിസിപ്ലിൻ. ഇഫ് വെൽത്ത് ഈസ് ലോസ്റ്റ്, നത്തിങ് ഈസ് ലോസ്റ്റ്. ഇഫ് ഹെൽത്ത് ഈസ് ലോസ്റ്റ്, സംതിങ് ഈസ് ലോസ്റ്റ്. ഇഫ് ക്യാരക്ടർ ഈസ് ലോസ്റ്റ്, എവറിതിങ് ഈസ് ലോസ്റ്റ്. അണ്ടർസ്റ്റാൻഡ്?
9: ഈ പട്ടി എന്താ ഇങ്ങനെ കിടന്ന് കുരയ്ക്കുന്നേ?
7: പട്ടിയല്ല പിന്നെ പാടുവോ?
9: എന്താ എന്താ കാണിച്ചോണ്ടിരിക്കാ? നീ മുഴുവൻ കഴിക്കേ.
7: എനിക്ക് മതി.
9: എന്താ ഇത്ര മതിയാക്ക? കുറച്ചുകൂടെ കഴിച്ചേ. എന്താ പറ്റുന്നതെന്ന് അറിയാവല്ലോ.
7: എനിക്ക് ഇഷ്ടമല്ല.
9: ദേ എനിക്കിതൊക്കെ ഉണ്ടാക്കാനേ അറിയാവൂ. നിന്റെ അമ്മൂമ്മയുടെ അവിടുത്തെ പോലെ ഇംഗ്ലീഷ് മോഡലിലുള്ള ചാപ്പാടൊന്നും ഉണ്ടാക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. വേണേ എനിക്ക് കഴിക്ക്.
4: എന്താ ഇവിടുത്തെ ഭക്ഷണമൊന്നും കഴിക്കരുത് നിന്റെ ജസ്റ്റിസ് അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ടോ?
7: ആരോടും കൂട്ടുകൂടെന്താ പറഞ്ഞത്?
4: അതെന്താ?
7: ഇവിടെ ആർക്കും കളിക്കാറില്ലാന്ന്.
4: അങ്ങനെ പറഞ്ഞു ആ തള്ള. ചെറുകുന്നം വീട്ടുകാർക്ക് സംസ്കാരമില്ല എന്ന് പറയാൻ മാത്രം അസ്ത്രീ വളർന്നോ?
5: ഗീതമോൾക്ക് ഉറക്കം വരണില്ല അല്ലേ? അതെങ്ങനെ ഉറക്കം വരും? ഉറക്കം വരണെങ്കിൽ അപ്പൂപ്പനൊരു കഥ പറയണ്ടേ?
7: വേണ്ട.
5: അതെന്താ വേണ്ടാത്തേ? ഇന്ന് അപ്പൂപ്പൻ പുതിയൊരു കഥ പറയാ. ഒരിക്കലും ഒരിക്കലും ഒരിക്കലും ഒരു രാജ്യത്ത് ഒരു ഉണ്ടനും ഒരു ഉണ്ടത്തിയും ഉണ്ടായിരുന്നു. ഇത് ഉണ്ടനുണ്ടത്തിയും. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം കാലത്ത് കൃത്യം 7 മണിക്ക് അവർക്ക് നെയ്യപ്പം തിന്നണമെന്നൊരു മോഹം.
7: വിറക് വെട്ടാൻ കാട്ടി പോയി. അവിടെ ഒരു പുലിയെ കണ്ടു.
5: ഈ കഥ എങ്ങനെ മോൾക്കറിയാ?
7: ഇതല്ലേ ഇന്നലെയും പറഞ്ഞത്.
5: എന്നാലേ അപ്പൊ വേറൊരു കഥ പറയാ. ഒരിക്കലൊരിക്കലൊരിക്കലും ഒരു രാജ്യത്ത് ഒരു രാജകുമാരനും സുന്ദരിയായ ഒരു രാജകുമാരിയും ഉണ്ടായിരുന്നു. അവർക്കൊരു ദിവസം ഉച്ചതിരിഞ്ഞ് ഒരു 4 മണിക്ക് നെയ്യപ്പ പഴംപൊരി തിന്നണമെന്നൊരു മോഹം അവര് രണ്ടുപേരും കൂടി കാട്ടി പോയി. കാട്ടി ചെന്നപ്പോഴോ
7: അവിടെ ഒരു കിംഗ് കോംഗ്. ദേ ഇതുപോലെ.
5: ഇപ്പോഴത്തെ കുട്ടികൾക്ക് പിന്നെ എന്ത് കഥ കേൾക്കാനാ ഇഷ്ടം?

മാനസിക പിരിമുറുക്കങ്ങളുടെ ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഇതിനെ ഒറ്റ വാക്കിൽ സമ്മർദ്ദം എന്ന് വിളിക്കാം. സമ്മർദ്ദത്തെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് സമ്മർദ്ദം എന്താണെന്നും അത് ഏതളവിൽ നമ്മെ പിടികൂടിയിരിക്കുന്നുവെന്നും അതിന്റെ ശക്തി എത്രമാത്രമുണ്ട് എന്നും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ നിത്യേനയുള്ള അനുഭവങ്ങളിൽ മാനസിക സമ്മർദ്ദം സാധാരണമാണ്. ഒരു പരിധിവരെ സമ്മർദ്ദം നമുക്ക് ആവശ്യമാണ്. കാര്യങ്ങളെ

സഹിക്കുവാൻ ഇത്തരത്തിലുള്ള സമ്മർദ്ദം അനിവാര്യമാണ്. ഇതിന് ടെൻഷൻ എന്ന് നാം പൊതുവെ പറയാറുണ്ട്. ഈ വിധ സമ്മർദ്ദത്തെ സ്വീകാര്യ സമ്മർദ്ദം എന്നും വിളിക്കാം. സമ്മർദ്ദം നമ്മുടെ ദൈനംദിന ക്രിയകളെ ബാധിക്കുകയും ഒരുപക്ഷെ നമ്മെ നിഷ്ക്രിയരാക്കും വിധം സ്വഭാവ വൈകല്യങ്ങളിലേക്ക് നയിക്കുകയും ചെയ്താൽ അത് ക്ലേശ സമ്മർദ്ദമാണ്. സമ്മർദ്ദത്തോടുള്ള പ്രതികരണങ്ങളാണ് അതിനെ ലഘൂകരിക്കുന്നതും വർദ്ധിപ്പിക്കുന്നതും. സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചോ സംഭവിക്കുമെന്ന് ഭയപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചോ ഉള്ള അധികരിച്ച ചിന്തയാണ് സമ്മർദ്ദത്തിന് കാരണം. സംഭവത്തിന് തൃപ്തികരമായ ഒരു നിഗമനം കണ്ടെത്തും വരെ മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും. ഇതൊരുവന്റെ ആന്തരിക ചിന്തകളുടെ സ്വകാര്യതയിൽ സംഭവിക്കുന്നതാണ്. സമ്മർദ്ദം അനുഭവിക്കുന്നവർ അവരുടെ ആന്തരിക സംവാദങ്ങൾ ആരോടും പങ്കുവയ്ക്കുകയില്ല. ഫലമോ, അവ അധികരിക്കുന്നു. ഇങ്ങനെ സ്വകാര്യമായി സൂക്ഷിക്കുന്ന ചിന്തകൾ അവർ വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ച് ഒടുവിൽ വല്ലാത്ത മാനസിക പിരിമുറുക്കത്തിലാകുന്നു. അതിൽ നിന്ന് ഉരുവാകുന്ന പ്രതികരണങ്ങൾ തീർച്ചയായും സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതോ ഒരുപക്ഷെ ജീവിതം തന്നെ തകർത്തു കളയുന്നതോ ആയിരിക്കും. മറ്റാരോടെങ്കിലും തന്റെ ആന്തരിക സംഘർഷത്തെക്കുറിച്ച് പറഞ്ഞാൽ അവരത് നിസ്സാരവൽക്കരിക്കുകയോ കളിയാക്കുകയോ ചെയ്യും. കാരണം തന്നോട് ബന്ധപ്പെട്ടിരിക്കുന്ന അനുഭവങ്ങൾക്ക് അർത്ഥം കണ്ടെത്തുവാനുള്ള പരിശ്രമമാണ് തന്റെ ആന്തരിക സംഘർഷം. താൻ കണ്ടെത്തുന്ന അർത്ഥതലങ്ങൾ മറ്റാർക്കും മനസ്സിലായെന്ന് വരില്ല. ഇത് ഭയത്തിലേക്കും കോപത്തിലേക്കും മറ്റു സ്വഭാവ പ്രത്യേകതകളിലേക്കും ഒരുവനെ നയിക്കും. മാനസികാരോഗ്യ നില തന്നെ തകരാറിലാക്കുവാൻ മാനസിക പിരിമുറുക്കത്തിന് സാധിക്കും. നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് കാര്യങ്ങൾ കൃത്യതയോടെ നടക്കാതെ വരുമ്പോൾ നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നമ്മുടെ സമ്മർദ്ദ തോത് പ്രദർശിപ്പിക്കുന്നതാണ്. ഭർത്താവ് ഭാര്യയെ ചീത്ത പറഞ്ഞു, ഭാര്യ കുട്ടിയെ പിടിച്ച് തല്ലി, കുട്ടി വീട്ടിലെ പട്ടിക്കൊരു തൊഴി കൊടുത്തു, പട്ടി കോഴിയെ ഓടിച്ചു, കോഴി കാക്കയുടെ പിന്നാലെ പാഞ്ഞു. ഇങ്ങനെ സമ്മർദ്ദം വഴിമാറിപ്പോകുന്നത് നമുക്ക് കാണാം. നമ്മുടെ സമ്മർദ്ദം മറ്റുള്ളവരിലേക്ക് വഴിതിരിച്ചു വിടുകയാണിവിടെ. അതിലൂടെ നമ്മുടെ സമ്മർദ്ദം ലഘൂകരിക്കപ്പെടുകയില്ല, പകരം അത് വർദ്ധിക്കുകയും നാം ഉൾപ്പെട്ടു നിൽക്കുന്ന അന്തരീക്ഷത്തെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യും. നിറയെ യാത്രക്കാരുള്ള ബസ്സിൽ കണ്ടക്ടർ നിരന്തരമായി യാത്രക്കാരെ വഴക്കു പറയുന്നുവെങ്കിൽ അയാൾ വല്ലാത്ത സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് എന്നറിയണം. ആ ബസ്സിൽ അതിന് തുല്യമായ സമ്മർദ്ദം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർ അതിന് മറുപടി പറയുകയും ഒടുവിൽ ഷണ്ടയിൽ കലാശിക്കുകയും ചെയ്യും. ഇതെല്ലാം സമ്മർദ്ദ വിനിമയ തന്ത്രങ്ങളാണ്. സമ്മർദ്ദ പരിഹാരത്തിനും ലഘൂകരണത്തിനുമുള്ള മാർഗങ്ങളാണ് നാം തേടേണ്ടത്. താൻ അനുഭവിക്കുന്ന സമ്മർദ്ദത്തെക്കുറിച്ച് ബോധമുണ്ടാവുകയാണ് ഒന്നാമത്തെ പടി. ഇത് ആദ്യമായി മാറാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. താൻ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാവണം. അങ്ങനെ പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വരും വരായികളെക്കുറിച്ച് മനസ്സിലാക്കുകയാണ് രണ്ടാമത്തെ കാര്യം. ഇതാണ് ശരിയായ വഴിയെന്ന് ആദ്യം തോന്നുന്നതിലേക്ക് ചാടി പുറപ്പെടരുത്. ശരിയായ പോം വഴി കണ്ടെത്തുവാൻ സമയമെടുക്കണം. നമ്മുടെ നിയന്ത്രണത്തിന് അതീതമായ കാര്യങ്ങളിലാണ് സമ്മർദ്ദമുണ്ടാക്കുന്നത് എന്നതിനാൽ എടുത്തുചാട്ടം അപകടം ക്ഷണിച്ചു വരുത്തും. മുന്നിലുള്ള സാധ്യതകളെ ആരായണം, കണ്ടെത്തണം. സമ്മർദ്ദകാരണമായ കാര്യങ്ങളെ ഒരു കഥാരൂപത്തിൽ ചിന്തിക്കുവാനും അതെഴുതുവാനും ശ്രദ്ധിക്കണം. അത് വരുത്തിവെച്ച പ്രശ്നങ്ങളെ അപഗ്രഥിക്കുന്നതിനോടൊപ്പം സമ്മർദ്ദത്തെ ഒഴിവാക്കി മുന്നോട്ട് പോകുമ്പോഴുള്ള ഗുണങ്ങൾ ഭാവനയിൽ കാണണം. കഴിയുമെങ്കിൽ അതും വിശദമായി എഴുതണം. സമ്മർദ്ദം, തലവേദന, ഛർദിൽ, കൊടിഞ്ഞിക്കുത്ത്, ഉദരസംബന്ധമായ രോഗങ്ങൾ മുതലായവയ്ക്ക് കാരണമാകുന്നു എന്നറിയുമ്പോഴാണ് അധിക മാനസിക പിരിമുറുക്കം നമ്മുടെ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിക്കുമെന്ന് മനസ്സിലാകുന്നത്. സമ്മർദ്ദം എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ പിരിമുറുക്കം നൽകുന്ന സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിനെക്കുറിച്ച് സ്വപ്നം കാണുക. അവിടേക്ക് നടന്നു കയറുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക. ധൈര്യത്തോടെ ശാന്തമായി മുന്നേറുക.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചു പൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്ന് സുഗന്ധവാഹിയായ ഒരു ഇളം കാറ്റു. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടുപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളില്ല, വൃത്തങ്ങളില്ല. ജീവിതത്തിന്റെ പാട്ടുകൾ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ, ദുഃഖങ്ങളെയും വേദനകളെയും ആത്മാവോടടുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേരളത്തിന്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ഇതിഹാസം.
2: കേരളത്തിന്റെ ഇതിഹാസത്തിൽ ഇന്ന് ഡോക്ടർ ടി എച്ച് സോമർവെല്ലിനെ കുറിച്ച് കേൾക്കാം. കടപ്പാട് മലയൻകീഴ് ഗോപാലകൃഷ്ണൻ. ലണ്ടനിൽ 30th ഒളിമ്പിക്സ് അരങ്ങ് തകർക്കുമ്പോൾ 88 വർഷം മുൻപ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയിട്ടും അത് ആരോടും വെളിപ്പെടുത്താതെ അനന്തപുരിയിലും തിരുവിതാംകൂറിലെ മറ്റു ഭാഗങ്ങളിലും സേവനമനുഷ്ഠിച്ച ഒരു ഡോക്ടറുണ്ടായിരുന്നു. പഴയ തലമുറയിലുള്ള എത്രയോ പേർ സേവനത്തിന്റെ പ്രതീകമായി കാണുന്ന അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ ടി എച്ച് സോമർവെൽ എന്നാണ്. തെക്കൻ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നതും ഇന്ന് തമിഴ്നാട്ടിലുള്ളതുമായ നെയ്യൂരിലെ ഓരോ മണൽത്തരിയിലും ആ നാമം തുടികൊട്ടി നിൽക്കുന്നു. അവിടുത്തെ ജനങ്ങൾക്ക് ഈ ഇംഗ്ലീഷുകാരൻ കാണപ്പെട്ട ദൈവമായിരുന്നു. കുടുംബവും നാടും വീടും ബന്ധുക്കളും ഒന്നും ആ ഡോക്ടർക്ക് പ്രശ്നമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ രോഗികൾ ദൈവത്തിന്റെ പ്രതീകമായിരുന്നു. അവരുടെ കണ്ണുനീരും വേദനയും സോമർവെല്ലിന് സഹിക്കാൻ കഴിഞ്ഞില്ല. കാൽനടയായും കാളവണ്ടിയിലും കോരിച്ചൊരിയുന്ന മഴയത്തും കൊടും വെയിലിലും ഒരു കൈയിൽ സ്റ്റെതസ്കോപ്പും മറുകൈയിൽ മരുന്നുപെട്ടിയുമായി സഞ്ചരിക്കുന്ന ഡോക്ടർ എത്രയോ പേരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. തിരുവിതാംകൂറിലെ ഇംഗ്ലീഷ് വൈദ്യശാസ്ത്രത്തിന്റെ കുലഗുരുവാണ് ഡോക്ടർ സോമർവെൽ. തിരുവിതാംകൂറിൽ ക്യാൻസർ ചികിത്സ ഉൾപ്പെടെ എത്രയോ ആധുനിക ചികിത്സാരീതികൾ അദ്ദേഹം നടപ്പിലാക്കി. ശ്രീമൂലം തിരുനാൾ മുതൽ ശ്രീചിത്ര തിരുനാൾ വരെയുള്ള കാലഘട്ടമായിരുന്നു സോമർവെല്ലിന്റേത്. പക്ഷെ അദ്ദേഹം ഒരു ഒളിമ്പിക്സ് മെഡൽ സമ്പാദിച്ചിട്ടുള്ള ആളാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അദ്ദേഹം ബന്ധുക്കളോടും അത് പറഞ്ഞില്ല. ലണ്ടനിൽ ഒളിമ്പിക്സ് ഒരുക്കങ്ങൾ പൂർത്തിയാകുമ്പോഴാണ് അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന്റെ മകൻ ഡേവിഡ് സോമർവെൽ ഇംഗ്ലണ്ടിലെ കുടുംബ വീട്ടിൽ ഒരു പഴയ പെട്ടി കണ്ടത്. അത് തുറന്നു നോക്കിയപ്പോൾ ഒരു സ്വർണ മെഡൽ കണ്ടു. അത് 1924 പാരീസ് ഒളിമ്പിക്സ് മെഡലായിരുന്നു. അതിൽ സോമർവെല്ലിന്റെ ചുരുക്കപ്പേര് കൊടുത്തിരുന്നു. ഇതേപ്പറ്റി കുടുംബാംഗങ്ങൾ അന്വേഷണം തുടങ്ങി. അപ്പോഴാണ് അറിഞ്ഞത് പർവ്വതാരോഹണ സംഘത്തിലെ അംഗമായ സോമർവെല്ലിനും സംഘത്തിനും എവറസ്റ്റ് കയറിയതിനുള്ള ഒളിമ്പിക് മെഡലാണ് അതെന്ന്. അക്കാലത്ത് പർവ്വതാരോഹണവും ഒളിമ്പിക്സ് ഇനമായിരുന്നു. ഈ വിവരം ലണ്ടനിലെ പത്രങ്ങളെ പോലും അത്ഭുതപ്പെടുത്തി. ഡോക്ടർ സോമർവെല്ലിന് ഒളിമ്പിക്സ് മെഡൽ കിട്ടിയ വിവരം ലണ്ടനിലെ ഗാർഡിയൻ പത്രമാണ് പുറത്തുവിട്ടത്. പ്രശസ്ത സർജൻ, ചിത്രകാരൻ, സംഗീത സ്നേഹി, മിഷണറി പ്രവർത്തകൻ എന്നീ നിലകളിൽ അറിയപ്പെടുന്ന ഡോക്ടർ സോമർവെൽ 1890 ഏപ്രിൽ 16 ലണ്ടനിലെ കെൻഡാലിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ കുടുംബം ലണ്ടൻ മിഷണറി സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരായിരുന്നു. 1st മഹായുദ്ധകാലത്താണ് സോമർവെൽ ഡോക്ടർ പഠനം പൂർത്തിയാക്കിയത്. അതിനുശേഷം ബ്രിട്ടീഷ് റോയൽ ആർമിയിൽ സേവനമനുഷ്ഠിച്ച അദ്ദേഹം സർജറിയിൽ വിദഗ്ധനായി. 1920 FRCS പാസായ സോമർവെൽ ഇംഗ്ലണ്ടിലെ പ്രശസ്തനായ ഡോക്ടറായി മാറി. 1922 ലണ്ടനിലെ പ്രശസ്തമായ ഒരു ആശുപത്രിയിൽ സർജറി വിദഗ്ധനായി ജോലി ചെയ്യുമ്പോഴാണ് സോമർവെല്ലിനെ ഹിമാലയൻ പർവ്വതാരോഹണ സംഘത്തിന്റെ ബ്രിട്ടീഷ് സംഘത്തിൽ ഉൾപ്പെടുത്തിയത്. ഡോക്ടർ സോമർവെൽ ഉൾപ്പെടെ 4 അംഗങ്ങളാണ് ഇതിലുണ്ടായിരുന്നത്. എന്നാൽ എവറസ്റ്റിന്റെ 27235 അടി വരെ എത്തിയെങ്കിലും സാധനങ്ങൾ ചുമന്നുകൊണ്ടുപോയ 7 പേർക്കുണ്ടായ ദുരന്തം കാരണം ഈ സാഹസിക യാത്ര ഉപേക്ഷിക്കേണ്ടി വന്നു. എങ്കിലും ഇതൊരു റെക്കോർഡായിരുന്നു. ഇതിനുശേഷം ഇന്ത്യയെ സ്നേഹിക്കാൻ തുടങ്ങിയ സോമർവെൽ LMSന്റെ കീഴിലുള്ള തെക്കൻ തിരുവിതാംകൂറിലെ നെയ്യൂർ ആശുപത്രിയിൽ സേവനമനുഷ്ഠിക്കാനെത്തി. അക്കാലത്ത് തെക്കൻ തിരുവിതാംകൂറിലും സംസ്ഥാനത്താകെയും പേരുകേട്ട ആശുപത്രിയായിരുന്നു നെയ്യൂർ. 1923 ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ കാലത്താണ് സോമർവെൽ ഓണററി സർജനായി നെയ്യൂരിലെത്തിയത്. അദ്ദേഹത്തിന്റെ വരവ് നെയ്യൂർ ആശുപത്രിയുടെ പ്രശസ്തി വർദ്ധിപ്പിച്ചു. 1925 വിവാഹം. ഇടയ്ക്ക് ഇംഗ്ലണ്ടിലും മറ്റു രാജ്യങ്ങളിലും പോയിയെങ്കിലും നെയ്യൂർ ആശുപത്രിയും അവിടുത്തെ പാവപ്പെട്ട രോഗികളുമായിട്ടുള്ള സോമർവെല്ലിന്റെ ആത്മബന്ധം കൂടിക്കൊണ്ടിരുന്നു. പാവപ്പെട്ട രോഗികളെ ശസ്ത്രക്രിയ വഴി രോഗം ഭേദമാക്കിയും കോളറയും മറ്റു രോഗങ്ങളും പടർന്നുപിടിക്കുന്ന സ്ഥലങ്ങളിലെത്തി അവരെ ചികിത്സിച്ചും അദ്ദേഹം ജനങ്ങളുടെ ഹൃദയം പിടിച്ചെടുത്തു. തമിഴ് ഭാഷ പഠിച്ച സോമർവെൽ ക്രമേണ ആ പ്രദേശത്തെ ജനങ്ങൾക്കിടയിൽ ഒരാളായി മാറി. സോമർവെല്ലിനെ പറ്റി അറിഞ്ഞ അനന്തപുരിയിലെ പല ഡോക്ടർമാരും വിദഗ്ധ ഉപദേശത്തിന് നെയ്യൂർ സന്ദർശിച്ചു. രാജകുടുംബത്തിലെ അംഗങ്ങൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ ഭേദമാക്കുന്നതിന് വിദഗ്ധ അഭിപ്രായം തേടിയിരുന്നത് സോമർവെല്ലിനോടായിരുന്നു. നെയ്യൂർ ആശുപത്രിയിലെ ശസ്ത്രക്രിയാ വിഭാഗത്തെപ്പറ്റി ക്രമേണ തെക്കേ ഇന്ത്യ മുഴുവൻ അറിയപ്പെടാൻ തുടങ്ങി. ആശുപത്രിയിൽ ലോകത്ത് വന്നിട്ടുള്ള നവീന ചികിത്സാ സമ്പ്രദായങ്ങൾ ഏർപ്പെടുത്താൻ സോമർവെൽ എപ്പോഴും ശ്രദ്ധേയനായിരുന്നു. ഇതിനുവേണ്ടി വിദേശങ്ങളിലുള്ള സുഹൃത്തുക്കളായ ഡോക്ടർമാരുമായി അദ്ദേഹം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. അവരുടെ സഹായത്താൽ ആധുനിക ഉപകരണങ്ങൾ പലതും നെയ്യൂരിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ക്യാൻസർ, അൾസർ തുടങ്ങിയ രോഗങ്ങളെപ്പറ്റി കൂടുതൽ പഠിക്കാൻ വിയന്ന സന്ദർശിച്ച് ഈ രംഗത്തെ വിദഗ്ധരുമായി ചർച്ച നടത്തി. പിന്നീട് നെയ്യൂരിലെത്തിയ സോമർവെൽ വിദഗ്ധ ശസ്ത്രക്രിയ നടത്തി നൂറുകണക്കിന് അൾസർ രോഗികളെ രക്ഷപ്പെടുത്തി. 1938 മാത്രം സോമർവെല്ലും സംഘവും 700-ൽ പരം ക്യാൻസർ രോഗികൾക്ക് ശസ്ത്രക്രിയ നടത്തി. ഇതിൽ നിന്നും അദ്ദേഹത്തിന്റെ സേവനം ഊഹിക്കാവുന്നതാണ്. 1945 ഡോക്ടർ സോമർവെൽ വിരമിച്ചെങ്കിലും നെയ്യൂരിനെയും തിരുവിതാംകൂറിനെയും അദ്ദേഹത്തിന് മറക്കാൻ കഴിഞ്ഞില്ല. പിന്നീടും അദ്ദേഹം ഇവിടത്തെ ആരോഗ്യരംഗത്തിന് വിലപ്പെട്ട ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. കേരളത്തിലെ ആധുനിക ചികിത്സാ രംഗത്തിന് വഴികാട്ടിയായ ഡോക്ടർ സോമർവെൽ ഇംഗ്ലണ്ടിൽ കാർ ഓടിക്കുന്നതിനിടയിൽ ഹൃദ്രോഗം മൂലം 1975 അന്തരിച്ചത്. അദ്ദേഹം എഴുതിയിട്ടുള്ള വിലപ്പെട്ട പുസ്തകങ്ങൾ ആതുര ശുശ്രൂഷാ രംഗത്തെ വെളിച്ചമായി അവശേഷിക്കുന്നു.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ശാസ്ത്ര കൗതുകം.
1: ശാസ്ത്ര കൗതുകം.
2: ശാസ്ത്ര കൗതുകത്തിൽ ഇന്ന് പ്രകാശത്തെക്കുറിച്ച് കേൾക്കാം. വെളിച്ചം, വെട്ടം, പ്രകാശം, അങ്ങനെ പര്യായങ്ങൾ ഏറെ. എത്ര പര്യായങ്ങളുണ്ടെങ്കിലും എത്ര നാനാർത്ഥങ്ങളുണ്ടെങ്കിലും ഉറവിടം ഒന്നു തന്നെ, സൂര്യൻ. അതില്ലാത്ത ലോകത്തെക്കുറിച്ച് സങ്കല്പിച്ചു നോക്കാനാവില്ല തന്നെ. സങ്കല്പിക്കാൻ പോലും ആവാത്ത അവസ്ഥ. വിളക്ക് കൈവശമുള്ളവനെന്നും വിശ്വം ദീപമയം എന്ന് ഉള്ളൂർ പ്രേമസംഗീതത്തിൽ പാടുന്നു. ദീപമേ നീ നയിച്ചാലും എന്ന് പ്രാർത്ഥിക്കുന്നവർ. ദീപങ്ങളൊക്കെ കെടുത്തി ഞാൻ പ്രാർത്ഥിച്ചു, ദീപമേ നീ നയിച്ചാലും എന്ന് ഒ.എൻ.വി. കവിത. സായാഹ്നത്തെക്കുറിച്ച് പി. കുഞ്ഞിരാമൻ നായർ പാടിയത് പകലോന്റെ ചിത്രശാല അടച്ച നേരം എന്നാണ്. അതൊക്കെ അതിന്റെ സാഹിത്യം. എന്നാൽ ശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ കണികാ സിദ്ധാന്തമാണ് ആദ്യം പറയേണ്ടത്. പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുന്ന കണികകളുടെ കൂട്ടമാണ് എന്നതാണ് ഐസക് ന്യൂട്ടന്റെ കണികാ സിദ്ധാന്തം. ന്യൂട്ടന്റെ പുസ്തകമാണ് ഓപ്റ്റിക്സ്. എന്നാൽ ക്രിസ്ത്യൻ ഹൈഗൻസ് പറഞ്ഞത് പ്രകാശം തരംഗങ്ങളായാണ് സഞ്ചരിക്കുന്നത് എന്നാണ്. പ്രപഞ്ചമൊട്ടാകെ വ്യാപിച്ചു കിടക്കുന്ന ഈഥർ എന്ന മാധ്യമത്തിലൂടെയാണ് പ്രകാശ തരംഗങ്ങൾ സഞ്ചരിക്കുന്നതെന്നും ഹൈഗൻസ് വാദിച്ചു. എറാഗോ, ഫൈനൽ എന്നീ രണ്ട് ശാസ്ത്രജ്ഞർ ചേർന്ന് പ്രകാശത്തിന്റെ വ്യതികരണം അഥവാ ഇന്റർഫറൻസിനെ കുറിച്ച് പഠനം നടത്തി. ന്യൂട്ടൺ റിംഗ്സ് എന്ന പ്രതിഭാസം ന്യൂട്ടണാണ് ആവിഷ്കരിച്ചത്. ന്യൂട്ടന്റെ തന്നെ കണികാ സിദ്ധാന്തം തെറ്റാണെന്ന് ന്യൂട്ടൺ റിംഗ്സ് തെളിയിച്ചു. ഹൈഗൻസ് പറഞ്ഞ ഈഥർ എന്നത് വെറും സങ്കല്പം മാത്രമാണെന്നും എന്നാൽ പ്രകാശത്തിന് തരംഗ സ്വഭാവമാണ് ഉള്ളതെന്നും കാലാന്തരത്തിൽ ശാസ്ത്രം തെളിയിച്ചു. ജലത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രകാശവേഗത വായുവിലൂടെ സഞ്ചരിക്കുമ്പോഴുള്ളതിനേക്കാൾ കുറവാണെന്ന് കണ്ടെത്തിയത് ലിയോൺ ഫൂക്കോയാണ്. പ്രകാശ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ് എന്ന് കണ്ടെത്തിയത് മൈക്കിൾ ഫാരഡേയും ആൻഡെ മാരി ആംബിയറും ചേർന്നാണ്. കാലങ്ങൾക്ക് ശേഷം ഫോട്ടോൺ എന്ന നിശ്ചിത ഊർജമുള്ള കണികകളുടെ കൂട്ടമാണ് പ്രകാശം എന്ന സിദ്ധാന്തം ഐൻസ്റ്റീൻ മുന്നോട്ട് വച്ചു. അതോടെ കണികാ സിദ്ധാന്തത്തിന് പുതിയ മാനങ്ങൾ കൈവന്നു. 1921 ഐൻസ്റ്റീന്റെ ഈ കണ്ടെത്തലിന് നൊബേൽ സമ്മാനവും ലഭിച്ചു. എല്ലാം ചേർത്ത് പ്രകാശത്തെ ഇന്ന് നാം മനസ്സിലാക്കുന്നത് കണികകളുടെ സ്വഭാവമുള്ള തരംഗമാണ് പ്രകാശം എന്നാണ്. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനങ്ങളിൽ അനേകം നോബൽ സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഭൗതികശാസ്ത്ര നൊബേൽ സമ്മാനം ദൃശ്യപ്രകാശത്തെക്കാൾ തരംഗ ദൈർഘ്യം കുറഞ്ഞ എക്സ് കിരണങ്ങളുടെ കണ്ടെത്തലിനായിരുന്നു. ജർമ്മൻ ഭൗതികശാസ്ത്രജ്ഞനായ വില്യം റോൺസ്ജനായിരുന്നു ആദ്യത്തെ സമ്മാന ജേതാവ്. മാക്സ് പ്ലാങ്ക്, ആൽബർട്ട് ഐൻസ്റ്റീൻ, സി വി രാമൻ തുടങ്ങിയവർക്കൊക്കെ നൊബേൽ സമ്മാനം ലഭിച്ചത് പ്രകാശവുമായി ബന്ധപ്പെട്ടാണ്. പ്രകാശശാസ്ത്രത്തിന്റെ ചരിത്രത്തിലെന്നും തിളങ്ങുന്ന മഹത്തായ സംഭാവനകൾ നൽകിയ ഒരു മലയാളി ശാസ്ത്രജ്ഞനുണ്ട്, ഇ സി ജി സുദർശൻ. എന്തുകൊണ്ടാണ് ഇ സി ജി സുദർശന് നൊബേൽ സമ്മാനം കിട്ടാതെ പോയതെന്നത് വിഷാദകരമായ കാര്യമാണ്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.

റഹ്മാനിയ ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: ആശങ്കാതിമിരം പടർന്നൊരു എന്നാരംഭിക്കുന്ന ഗാനവുമായി കമകറ പുരുഷോത്തമന് ആദ്യമായി പിന്നണി ഗായകനായ ചിത്രമായിരുന്നു പൊൻകതർ. നീല പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പി സുബ്രഹ്മണ്യം നിർമ്മിച്ച ചിത്രം സംവിധാനം ചെയ്തത് ഇ ആർ കൂപ്പറായിരുന്നു. കെ പി കൊട്ടാരക്കരയും മുതുകുളം രാഘവൻപിള്ളയും ചേർന്ന് കഥയും സംഭാഷണവും രചിച്ച പൊൻകതർ എന്ന ചിത്രത്തിലെ 14 പാട്ടുകളും രചിച്ചത് തിരുനയനാർ കുറിച്ചി മാധവൻ നായരായിരുന്നു. എൻ എസ് മണിയായിരുന്നു ഛായാഗ്രാഹകൻ. കെ പി ജോർജ് ചിത്രസന്നിവേശവും വി സി ഐസക് ശബ്ദലേഖനവും നിർവഹിച്ചു. ബ്രദർ ലക്ഷ്മണന്റെ ഈണത്തിൽ പിറന്ന ഗാനങ്ങൾക്ക് ചിറകുകൾ നൽകിയത് കവിയൂർ രേവമ്മയും മെഹബൂബും ജിക്കിയും ഗോകുലപാലനും കമുകറ പുരുഷോത്തമനുമായിരുന്നു.

നിൽക്കാൻ ഒരു തറ, പിന്നിൽ ഒരു മറ, മുന്നിൽ നിങ്ങൾ എങ്കിൽ നാടകമായി. പറമ്പുകളിൽ നിന്ന് ജീവരക്തം ഉൾക്കൊണ്ട് അരങ്ങിന്റെ വെള്ളി വെളിച്ചങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഡിജിറ്റൽ വിധി വരെയുള്ള വളർച്ച. നാടകം, നാടകാന്തം, കവിത്വം, നാടകമേ ഉലകം, ജീവിതമൊരു നാടകം എന്നു തുടങ്ങി എത്രയോ പ്രയോഗങ്ങൾ ജീവിതത്തെ അരങ്ങിലേക്ക് പറിച്ചു നട്ടുകൊണ്ട് ആടിത്തിമിർത്ത അനുഭവങ്ങൾ എത്ര, പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ, ആഹ്വാനങ്ങൾ, അതിനൊക്കെ നാടകത്തോളം പോന്ന കല വേറെ ഇല്ല തന്നെ. ഉത്സവ പറമ്പുകളെ ഇന്നും ഉത്സാഹഭരിതമാക്കുവാൻ നാടകങ്ങൾ തന്നെ വേണം. നാടകം ഏറെ മാറി പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിലേക്ക്, അവിടെ നിന്ന് അതിനൂതന സാങ്കേതികത്വത്തിന്റെ തട്ടകങ്ങളിലേക്ക് നാടകം വളരുന്നു. എന്നാലും അന്ന് പറമ്പുകളിൽ ഇരുന്ന് കണ്ട നാടകത്തിന്റെ ശക്തി ഗൃഹാതുരതകളിലേക്ക് ഒന്നോടിയെത്താൻ ഒരു പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകകാരൻ.

ഉത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ശരിയുത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കുക.

നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കൗതുകരസങ്ങൾ. കൗതുകരസങ്ങൾ

കൗതുകരസങ്ങൾ. അതിവിദൂര ഭാവി എന്നാൽ ഏകദേശം സിഇ 10,000-ത്തിനപ്പുറം, അതായത് 101-ാം നൂറ്റാണ്ട്. ഇപ്പോൾ നാം 21-ാം നൂറ്റാണ്ടിലെത്തിയിട്ട് ഒരു ദശകത്തിൽ പരം വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവല്ലോ. അപ്പോൾ ഇനിയും 80 നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ ലോകം എങ്ങനെയിരിക്കും? പ്രമുഖ സയൻസ് ഫിക്ഷൻ എഴുത്തുകാർ ഈ വിഷയത്തെപ്പറ്റി ഗാഢമായി ചിന്തിച്ചു തുടങ്ങിയിട്ട് കുറെ കാലമായി. ശാസ്ത്രഭാവനയുടെ വിസ്മയ ലോകങ്ങളിലേക്ക് അവർ നമ്മളെ കൊണ്ടുപോകുന്നു. ചില ഉദാഹരണങ്ങൾ നോക്കാം. ആർതർ സി ക്ലർക്കിന്റെ ഉജ്ജ്വല ഭാവനയിൽ വിരിഞ്ഞ ഒരു മുക്തസങ്കല്പമാണിത്. നമ്മുടെ തലച്ചോറിനോട് നേരിട്ട് ബന്ധം പുലർത്തുന്ന ഒരു വിശേഷവൽകൃത യന്ത്ര ഉപകരണമാണ് ബ്രെയിൻ മാൻ. പിന്നീട് ക്ലാർക്ക് ഇതിന്റെ ഒരു പേര് ബ്രെയിൻ ക്യാപ് എന്നാക്കി മാറ്റി. ബ്രെയിൻ മാൻ അഥവാ ക്യാപ് എങ്ങനെയാണ് പ്രവർത്തിക്കുക? വളരെ ലളിതം. തലയിൽ വയ്ക്കുക മാത്രം ചെയ്താൽ മതി. എന്നിട്ട്

0: മൂന്നാള് പഠിക്കുക.
1: അതെ, ഞാൻ സെക്കൻഡ് പിടിച്ചു.
2: ഞാൻ SSLC, ഞാൻ 9th.
1: മൂന്നാള് നന്നായിട്ട് പാട്ട് പാടും. ഒരു പാട്ട് പാടി കേൾപ്പിച്ചു കൊടു മക്കളെ.
3: മുസ്തഫ മുസ്തഫ പാട്ട് പാടു മക്കളെ, മക്കളെ.
0: മുസ്തഫ ഇബ്രാഹിം കേട്ടിട്ട് പോവാൻ തന്നെ, എനിക്കിനി അധികം സമയം ഉണ്ടാവില്ലല്ലോ.
3: ആളെ ഇനി ധൃതിപ്പെടുന്ന എന്തിനാ അങ്ങോട്ട് ഇരിക്കേ. നമ്മൾ നമ്മളെ കണ്ടീഷൻസ് മറക്കണ്ട.
4: കണ്ടീഷൻസ്?
3: അതെ, ആളൊരു ഭയങ്കര മടിയനാ. എത്രയും വേഗം കഥ തീർത്ത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാമെന്ന് ഞാൻ ഏറ്റിരിക്കുക. ഇവന്റെ കഥ തീർന്നാലല്ലേ പണം കിട്ടൂ. വാ നമുക്ക് പോകാം, ഇല്ലെങ്കിൽ കഥ ആകെ കൊഴയും.
0: എന്നാ പിന്നെ ഞാനങ്ങോട്ട്.
4: മോഡ മുസ്തഫ
0: ഇനി ഒരിക്കലാകാം. തൊഴിലാണ് എന്റെ ഈശ്വരൻ.
4: എന്റെ അതേ പോളിസി, തൊഴിലാണ് ഈശ്വരൻ.
3: ഈ പോളിസി എന്ന് മുതൽ പ്രാബല്യത്തിൽ വരും?
4: അതൊക്കെ ടപ്പ് ഞാൻ ശരിയാക്കി തരാം.
3: പിന്നെ സൂര്യനെ ഞാൻ LIC ചേർത്ത വിവരം തറവാട്ടിൽ ആരോടും പറയണ്ട. പറയണ്ട, അത് തന്നെ.
4: അതെന്താ പറഞ്ഞാലേ?
3: അവന്റെ എഴുത്ത് മുടങ്ങുന്നു.
4: ഓ ഡിസ്റ്റർബൻസ്. ഓക്കെ അളയുമ്പോക്കോ,
3: ഞാൻ പിന്നെ വരാട്ട.
0: അപ്പൊ എനിക്ക് ഇനി മരിക്കാലോ, ഇന്നോ നാളെയോ?
3: വേണ്ട വേണ്ട, ഉടനെ വേണ്ട. LIC പോളിസി ഓക്കെ ആയിട്ട് രസീതി വരട്ടെ. മാത്രല്ല പോളിസി ചേർന്ന് ഉടനെ മരിച്ച ചെലപ്പോ സംശയം തോന്നിയാലോ. എന്റെ അളീനാണെന്നൊന്നും കരുതണ്ട, ആള് ഭയങ്കര പാരയ.
0: ഓ പക്ഷെ ഈ മരിക്കാൻ സമയം കാത്തുള്ള ഇരിപ്പുണ്ടല്ലോ, ഭയങ്കര ബോറാ.
3: അങ്ങനെ ഇരിക്കണ്ട, നമ്മുടെ തൊടിയിലോ പറമ്പിലോ ഇറങ്ങി നടക്കുക തന്നെ.
4: എന്തായാലും നിന്റെ ഏട്ടൻ
1: ഭാഗ്യവാന.
4: എന്തായാലും നിന്റെ ഏട്ടൻ ഭാഗ്യവാന. സൂര്യദാസിന് എന്തെങ്കിലും അപകടം പറ്റിയാ കിട്ടുന്ന 10 ലക്ഷത്തിന്റെ അവകാശിയായിട്ട് പേര് വെച്ചിരിക്കുന്ന എന്റെ അളിയന്റെ. ഈ രഹസ്യം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാ മതി.
1: എന്നാ സൂര്യനെ നമ്മുടെ അകലമോൾക്കൊന്ന് ആലോചിച്ചാലോ?
4: ഞാനൊന്ന് ചൂണ്ടയിട്ട് നോക്കാം.
1: ഒറ്റയ്ക്ക് അളഞ്ഞു നടന്ന മുട്ടുതല്ലി ഓടിക്കുന്ന അച്ഛൻ പറഞ്ഞിരിക്കണേ.

0: ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വീട്ടിലേക്ക് വരട്ടെ. ഇപ്പൊ വേണ്ട, സമയമാകുമ്പോ ഞാൻ തന്നെ വിളിക്കാം.
1: എടാ ചൂണ്ട്, മൊട്ടേന്ന് വിരിഞ്ഞിട്ടില്ലല്ലോടാ. അതിനു മുമ്പ് തുടങ്ങിയ റൊമാൻസ് ഇന്ന് നിന്റെ അച്ഛനടുത്ത് പറഞ്ഞിട്ട് തന്നെ കാര്യം.
0: ഇപ്പൊ വേണ്ട, സമയമാകുമ്പോ ഞാൻ തന്നെ പറഞ്ഞോളാം.
1: സമയമാകുമ്പോഴോ?
0: ഞങ്ങളുടെ എല്ലാം വന്നിട്ട് പോലെ പോലെയാ. രണ്ടുപേരുടെയും ഫാമിലി സമ്മതിച്ചാൽ മാത്രമേ കല്യാണം കഴിക്കൂ. അതുവരെ ഇത് ആരോടും പറയരുത്. ഈ പോവാണെങ്കിൽ അങ്കിൾ എടുത്തോ, പക്ഷെ ആരോടും പറയരുത് പ്ലീസ്.
1: അവളുടെ പേരെന്താ?
0: പ്രിയ. എന്താ അങ്കിൾ ആലോചിക്കുന്നേ?
1: ഏയ് നത്തി, ഓക്കേ, ഇന്ന് മുതൽ നമ്മൾ ഫ്രണ്ട്സ്. ചൂണ്ടയിൽ നടക്കട്ടെ.

0: നിർത്തണ്ട, കാര്യം ചെലങ്കയുടെ ശബ്ദം കേട്ടപ്പോ ജസ്റ്റ് ഒന്ന് കേറിയേ ഉള്ളൂ. ക്ഷമിക്കണം.
1: ക്ഷമിച്ചിരിക്കുന്നു. ആ മോള് തുടങ്ങിക്കോളൂ.
2: ഒരു മിനിറ്റ് മുത്തശ്ശ, ടീച്ചറെ ഇതാ ഞാൻ പറഞ്ഞ
3: മനസ്സിലായി. ഒന്ന് രണ്ട് കഥകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇപ്പൊ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എഴുതുന്നത്.
0: ടീച്ചറുടെ പേര്?
3: ടീച്ചറിന്റെ പേര് ഞാൻ കാണിക്കാം.
1: പേര് കാണിക്കേ, എന്താ കുട്ടി പറയണത്?
3: ഞാൻ കാണിക്കുന്ന മുദ്രയില് ടീച്ചറിന്റെ പേരിന്റെ ഒരു ക്ലൂ ഉണ്ട്. കണ്ടുപിടിക്കാങ്ക കണ്ടുപിടിക്ക. തോറ്റ ചെലവേണ്ടി വരും, ജയിച്ച ചെലവെന്റെ വക.
0: പാമ്പ്? ഇത്രയും വലിയ പാമ്പോ? നാഗവല്ലി? ശിവൻ? ശിവൻ? ശിവൻ? ശിവൻ എന്നാണോ ടീച്ചറുടെ പേര്?
3: അയ്യോ നിക്ക്, മുദ്ര തീർന്നിട്ടില്ല.
0: ആ മുടിയൊക്കെ ഇങ്ങനെ കെട്ടി ജടയൊക്കെ ആയിട്ട് ആ വെള്ള സാരിയൊക്കെ വിരിച്ചിട്ട് യക്ഷി. അയ്യോ ഗംഗ, ഗംഗ, ഗംഗാ ശിവൻ, ശിവഗംഗ, ശിവ ഗംഗാവതി, ഗംഗാവതി. ഞാൻ പറയാൻ വരുമായിരുന്നു. സ്വീറ്റ് നെയ്. ഏതായാലും നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് കണ്ടതല്ലേ. ഇതിരിക്കട്ടെ.
3: റൊമാൻസ് ആണോ?
0: ആ ഈ പൂവിന്റെ പിന്നിൽ ഒരു കൊച്ചു റൊമാൻസ് ഉണ്ട്.
3: എന്നാ മേടിച്ചു ടീച്ചറെ? ഒരാള് സ്നേഹത്തോടെ തരണല്ലേ.
0: സോ ഇത്രയും നേരം ഇന്റർഫിയർ ചെയ്തതിന് സോറി. വരട്ടെ. ഹലോ ജയിച്ചേ, ഞാന് ചെലവീണം. ഇപ്പൊ വേണ്ട, കടമായിട്ട് ഇരുന്നോട്ടെ.
1: ടീച്ചറേ അവനായ താ

0: അടുപ്പൊന്നും വേണ്ട കേട്ടോ. എവിടെയെങ്കിലും ഏകാന്തത കണ്ടാൽ അവിടെ കയറി കഥ എഴുതാൻ നടക്കുന്നവനാ.
1: ഇങ്ങനെ മൂന്നേരം കുളിയും ചപ്പായിട്ട് നടന്നാ പോരാ, ഒരു തീരുമാനം പറയും.
2: അപ്പൊ ഞാൻ ഇനി കുളിക്കണ്ടാണോ പറയണേ?
1: കുളിച്ചോ, പക്ഷെ ഈ പുല്ലും വക്കോലും തന്ന ഒരു അറവമാടിനെ പോലെ എന്നെ ഇവിടെ കെട്ടിയിടാനാണ് പരിപാടിയെങ്കിലേ ഞാൻ എന്റെ പാട്ടിന് പോവും.
2: എങ്ങോട്ട്?
1: എനിക്ക് ഇഷ്ടമുള്ളടത്തേക്ക്.
2: അപ്പൊ നീ മരിക്കില്ലേ?
1: മരിക്കാൻ ഞാൻ തയ്യാറാ, പക്ഷെ എന്റെ ഡിമാൻഡ്സ് അംഗീകരിക്കേ.
2: ഇത് എന്റെ മാത്രം കാര്യമല്ല, നിന്റെ ആത്മാവിനും കൂടി പുണ്യം കിട്ടുന്ന ഒരു കരാറാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്.
1: അയ്യടാ, അങ്ങനെ കിട്ടുന്നതൊക്കെ വലിച്ചു വരുത്തുന്നുള്ള പുണ്യൊന്നും എനിക്ക് വേണ്ട.
2: ദേ, നിന്റെ അവസാനത്തെ ആശകൾ എന്താന്ന് വെച്ചാൽ നീ പറഞ്ഞു ഞാൻ സാധിപ്പിച്ചു തരാം.
1: ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒന്ന് കടിച്ചു പറക്കണം. വല്ല മട്ടനോ ചിക്കനോ, ഇനിയിപ്പോ വെടിയിറച്ചിയായാലും കുഴപ്പമില്ല. കാട്ടുപോത്ത്, മാന്, പന്നി.
2: പന്നി അത്രയല്ലേ ഉള്ളൂ, അതിന് വഴി ഉണ്ടാക്കാം. ആശ അടങ്ങാറ് ചത്തിട്ട് നിന്റെ ആത്മാവ് ഇവിടെ ചുറ്റി കറങ്ങണ്ട. സൂര്യന് വാറുണ്ടോ?
3: വാറുണ്ടല്ലോ.
2: എന്താ വാർഡ്?
3: പത്രത്തിൽ ന്യൂസ് ഉണ്ട്.
2: ന്യൂസോ? പത്രത്തിലോ? പുതിയ എഴുത്തുകാരിൽ ശ്രദ്ധേയനായി കൊണ്ടിരിക്കുന്ന ശ്രീ സൂര്യദാസിന് കലാക്ഷേത്രയുടെ പുരസ്കാരം. അരമന കുയിലിന്റെ പാട്ട് എന്ന നോവലാണ് അവാർഡിന് അർഹമായത്. ഒരു ഏകാന്ത തടവുകാരിയുടെ ഉത്കട മനോവികാരമാണ് പ്രസ്തുത നോവലിലെ പ്രമേയം. ഈ നോവൽ സാഹിത്യ ലോകത്ത് ശ്രീമാൻ സൂര്യദാസിന് ലബ്ധപ്രതിഷ്ഠ നേടിക്കൊടുക്കുന്നതിന് രണ്ടു പക്ഷമില്ല. 5000 രൂപയും അവാർഡ് ശില്പവും ആവണിക്കര ശ്രീവരാഹം ആഡിറ്റോറിയത്തിൽ വെച്ച് ഈ വരുന്ന 27 രാവിലെ 10 കലാക്ഷേത്രയുടെ രക്ഷാധികാരി കൂടിയായ പ്രശസ്ത നാടകർത്ത് സേവിയർ പുൽപ്പാട്ട് നൽകുന്നതാണ്. ഒരു ഫോട്ടോ കൂടി കൊടുക്കാറില്ലേ സൂര്യ?
1: അതിനിപ്പോഴല്ലേ ഇങ്ങനെ ഒരു കുരിശ് ഞാൻ തന്നെ അറിയണത്.
2: അപ്പൊ ഈ വിവരം സൂര്യൻ ഇവരെ അറിയിച്ചിട്ടുണ്ട്?
1: ഞാൻ
2: അറിയിച്ചിരുന്നു. ഇവിടെ ആരോടും പറയണ്ടാന്ന് സൂര്യൻ എന്നോട് പറഞ്ഞത് കൊണ്ട് ആരെയും അറിയിക്കാതിരുന്നതല്ലേ സൂര്യ?
3: എന്നാലും ഞങ്ങളോട് ഇത് മറച്ചു വെച്ചത് തീരെ ശരിയായില്ല. അച്ഛനെങ്കിലും ഞങ്ങളോട് ഇതൊന്നും പറയായിരുന്നില്ല.
0: ഇതിനൊക്കെ ഒരു വില ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ ഇത്
2: കൊട്ടിക്കുഴിച്ചിട്ടെന്താ കാര്യം?
1: എനിക്ക് ഈ പ്രശസ്തിയിലും പുരസ്കാരത്തിലൊന്നും തീരെ താല്പര്യമില്ല. ഇതിനു മുമ്പ് പലരും അവാർഡ് വെച്ച് നീട്ടിട്ടുണ്ട്.
2: എന്നിട്ട് വാങ്ങിയോ?
1: ഇല്ല, വാങ്ങിയിട്ടില്ല. ഇത് വാങ്ങാൻ പോണില്ല.
3: അങ്ങനെ പറയരുത്. ഈ വീട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് കിട്ടുന്ന അവാർഡല്ലേ.
2: മാത്രമല്ല 5000 രൂപ ക്യാഷ് അവാർഡ് ഉണ്ടല്ലോ.
1: അതിനെ നക്കാപ്പിച്ചേക്ക് ആര് വാങ്ങാൻ പോണു?
2: ഞാൻ പറഞ്ഞില്ലേ സൂര്യൻ ഇഷ്ടമല്ലാന്ന്? പിന്നെ എന്നെ എല്ലാവരും കൂടി നിർബന്ധിക്കും? അങ്ങനെ പറഞ്ഞാ പറ്റില്ല, വാങ്ങണം. സൂര്യദാസ് അവാർഡ് വാങ്ങുന്നത് ഞങ്ങൾക്ക് അഭിമാനമാണ്.
3: അത് തന്നെ, അവാർഡ് വാങ്ങിയ കഥാകൃത്ത് സൂര്യദാസ് എന്റെ വീട്ടിലെ താമസിക്കുന്നെന്ന് പറഞ്ഞ് കോളേജിൽ എനിക്കൊന്ന് ഷൈൻ ചെയ്യാലോ. സമ്മതിക്ക് സൂര്യ. കാവലമ്മയുടെ അനുഗ്രഹം സൂര്യനും കിട്ടിയെന്ന് കൂട്ടിക്കോ.
1: വാങ്ങണോ?
2: വാങ്ങണം,
3: വാങ്ങണം, വാങ്ങണം, വാങ്ങണം,
2: വാങ്ങണോ, വാങ്ങണം. മൈ ഹാർട്ടി കൺഗ്രാജുലേഷൻസ്. അപ്പൊ 27 സൂര്യൻ ആളിയിൽ ഞാനും കൂടി അവാർഡ് വാങ്ങാൻ പോകുന്നു. ഇത് ഫിക്സ്. മാറ്റമില്ല.
4: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.
5: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
6: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം ആയുഷ്മാൻ ഭവ.

0: ഇവരൊക്കെ എന്റെ ക്ലാസ്മേറ്റ്സാ. കേറി വാ, ഒന്ന് പിടിച്ച. ഇത് രാധിക, ഇത് നീരജ, ഇത് സംഗീത, ഇത്
1: ഐ ട്രിസ തോമസ്.
2: എല്ലാരും കൂടി പിരിവിന് ഇറങ്ങിയതാ?
0: പേടിക്കണ്ട, ഇവരൊക്കെ സൂര്യേട്ടന്റെ ഫാൻസാ.
2: എന്തെയോ?
0: ആ, കൺഗ്രാജുലേഷൻസ് പറയാൻ വന്നതാ.
2: കൺഗ്രാജുലേഷൻസ് എന്തിന്?
0: ആ, അരമരക്കുലിന്റെ പാട്ട് ഞങ്ങൾക്ക് വലിയ ഇഷ്ടായി.
2: പാട്ട് എനിക്കും ഇഷ്ടമാ. പുതിയ കാസറ്റാ?
0: സൂര്യേട്ടൻ അവാർഡ് കിട്ടിയ നോവലല്ലേ, അതിന്റെ കാര്യം ഇവള് പറയണ.
2: ഓ, ആ നോവല്? അതെ അതെ അതെ, അതിനെനിക്ക് അവാർഡ് കിട്ടിയത്. അത് എഴുതാൻ ഞാൻ ഒരുപാട് പാടുപെട്ടു.
0: എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒടുവിൽ മായമ്മ ആത്മഹത്യ ചെയ്തത് ഒട്ടും ശരിയായില്ല.
2: ഏത് മായമ്മ?
0: നായിക.
2: ഓ, നോവലിന്റെ നായിക മായമ്മ.
0: അവൾ എന്ത് തെറ്റ് ചെയ്തു സർ? അവസാനം വരെ രഘുത്തമ്മനെ സ്നേഹിക്കില്ല ചെയ്തുള്ളൂ, അത് തെറ്റാണോ?
2: തെറ്റ് അവളൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഓരോരുത്തരുടെ തലവിധി, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സോറി, ഞാൻ കഥയുടെ നല്ലൊരു മൂഡ്
0: ആലോചിച്ചോണ്ടിരിക്കുകയാണ്.
2: നിങ്ങൾ വന്നതിൽ സന്തോഷമല്ലേ ഉള്ളൂ, പക്ഷെ ഇപ്പോഴത്തെ സമയക്കുറവുണ്ടാ. അതാ, നമുക്ക് സൗകര്യമായിട്ട് ഇനി ഒരിക്കൽ പരിചയപ്പെടാം.
0: താങ്ക് യു സർ.
3: ലോകത്തുള്ള മുഴുവൻ പയ്യങ്കിളി കഥയും വായിച്ചുകൊണ്ട് ഓരോന്നും ഇറങ്ങിക്കൊള്ളും മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ.
2: ഭഗവാനെ, ഈ പരീക്ഷണം ഇനിയും നിർത്താറായില്ലേ?
0: കഥാകൃത്തം എന്നൊക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു താടിയും മുടിയൊക്കെ വളർത്തിയ ഒരു ബുജിയായിരിക്കുമെന്ന്. ഈ കക്ഷി നല്ല ചെത്താണല്ലോ. കർത്താവ്, ഇങ്ങനൊരു കഥാകൃത്തിനെ വീട്ടിൽ കൊണ്ടുവന്നിർത്താൻ എന്റെ ഡാഡിയിൽ കഴിയണമേ.
4: മാതിയടി കണ്ണു വെച്ചത്.
0: ഹാവു, തമ്പുരാട്ടിക്ക് ഇഷ്ടമില്ലെന്ന് തോന്നുന്നു. എവിടം വരെ പ്രേമം?
4: പ്രേമോ? ഒന്ന് പൊടി, ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല.

0: നോക്കണേ.
1: എന്തിനാ ഇങ്ങനെ ആക്രാന്തം കാണിക്കണേ? ഞാൻ പിടിച്ചു പറിക്കാനൊന്നും പോണില്ല. ഇത് മുഴുവനും നിനക്ക് തന്നെ തിന്നാനുള്ളതാ.
0: ഇതെവിടെ പഠിച്ചത്? ടേസ്റ്റ് എത്ര പോരാ, കാശ് മുടക്കിയാൽ മാത്രം പോരാ, നല്ല സാധനം നോക്കി മേടിക്കാനും പഠിക്കണം.
1: പിന്നെ ബുഹാരി ഹോട്ടലിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനല്ല എന്റെ പണി. കിട്ടിയിട്ട് ഞാനിട്ട് എഴുന്നേറ്റ് പോടോ വേഗം. എനിക്ക് ഇതിന്റെ മണം കണ്ടിട്ട് ഛർദ്ദിക്കാൻ വരും.
0: തിന്നുന്നതിന് മുമ്പിൽ ഇരുന്നിട്ടാണോ ഛർദ്ദിക്കുന്ന കാര്യം പറയുന്നത്?
1: ആ സോറി, മനസ്സിൽ തോന്നിയത് അറിയാണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ.
0: ഐ, ഇതെന്താ കയ്യിൽ വെളുത്തൂരിണ്ടിട്ട്?
1: ആനമുട്ട
0: എന്തോ
1: താറാമുട്ട
0: എന്നാ പിന്നെ ഒരെണ്ണത്തിന്റെ വെക്കാ.
1: ഇവനേത് പിച്ചക്കാരനെ ജലിച്ചതാവോ? ഇങ്ങനെയുണ്ട് ഒരാർത്തി.
2: എന്താ പറഞ്ഞത്?
1: അല്ല, അവാർഡ് വാങ്ങാൻ പോവാൻ നാളെ എന്റെ അളിയങ്കാലം വരുന്നുണ്ടെന്ന് പറഞ്ഞതാ.
0: ആ പറഞ്ഞ പോലെ എന്താ തീരുമാനിച്ചു?
1: ആലോചിച്ചിട്ട് തെറ്റും പിടി കിട്ടണില്ല. നിനക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ?
0: എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. എന്നെ കൊണ്ട് ഈ കുഴി ചവിട്ടിട്ട് ദേവൻ എന്നെ പാട്ടിനെ പോട്ടോ, അവാർഡ് മേടിക്കാൻ പോവാന്ന് മേനോന്നല്ലേ തീരുമാനിച്ചത്?
1: ഓ, ഏത് ശനി പിടിച്ച സമയത്താണാവോ എനിക്ക് ഇങ്ങനെ പറയാൻ തോന്നിയത്? കാവിലമ്മ തീരുമാനിക്കുന്ന പോലെ അങ്ങനെ നടക്കും. നീയും പൊട്ടങ്ങട് പിന്നെ. അവരെവിടെ അവരെവിടെ
3: എന്നാ?
1: അളിയൻ സൂര്യൻ റെഡി ആയോന്ന്
3: എന്താ പറഞ്ഞേ?
0: അല്ലെങ്കിലേ ചെവിയുടെ പ്രീമിയം കുറഞ്ഞു കുറഞ്ഞു വരിക. അതിന്റെ ഇടയിൽ ഇതും കൂടെ കുത്തി കേട്ടണോ?
3: നേരം പോകാൻ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ?
1: ചില എന്റർടൈനറാകൻ ഞാൻ അറിയുന്നുണ്ട്.
3: നീ എന്താ ഇപ്പം ഇങ്ങോട്ടെഴുതലേ? ഇത് സൂര്യദാസ് ഇന്നല്ലേ അവാർഡ് വാങ്ങുന്നത്. അളിയനെ സൂര്യനെ കൂട്ടിക്കൊണ്ടുപോകുന്ന എവിടെ അവര്?
4: അവര് പോയല്ലോ.
1: പോയോ?
3: എപ്പോ? പരപരാതി വിളിച്ചപ്പോഴേ പോയി.
1: അതെന്ത് പണിയാ അളിയൻ കാണിച്ചത്? ഞാൻ വന്നിട്ട് മൂന്ന് പേരും കൂടി ഒരുമിച്ച് പോകാമെന്നാണല്ലോ പറഞ്ഞിരുന്നത്.
4: ഇവിടുന്ന് ദൂരം കുറച്ചില്ലേ, വൈകണ്ടാന്ന് വിചാരിച്ചിട്ടാവും.
1: എന്ത് ദൂരം, കൂടി പോയാ ഒന്നര മണിക്കൂർ. പത്ത് ഏമിനല്ലേ ചടങ്ങ്, അതിന് ഇപ്പഴും അവിടെ പോയി കുത്തിയിരിക്കണോ?
4: ടൗണിൽ ചെന്നിട്ട് ആരൊക്കെ കാണാനുണ്ടെന്ന് പറയുന്നത്?
1: വീട്ടിൽ അഖിലലോക പ്രശസ്തകളും വസുമതി കൂടി സദ്യക്കുള്ള ചട്ടവട്ടങ്ങൾ ഒരുക്കുക. അവാർഡ് വാങ്ങി വരുമ്പോ സൂര്യന് ക്ഷേമമായിട്ട് ഊണ് കൊടുക്കാൻ. അവറ്റകളോട് ഞാൻ ഇനി എന്ത് സമാനം പറയുന്നേ? ആകെ ചമ്മി, ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അവാർഡ് വിതരണം നടക്കുമ്പോ മുൻനിരയിൽ മുൻ സീറ്റിൽ ഈ എൽ ഐ സി മാനോട് ഉണ്ടാകും. സാർ വല്ലതും പറ്റിയോ? സാർ
5: ഓ, ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് പേടിക്കണ്ട.
1: എന്താ ഈ ബാനറൊക്കെ അഴിക്കുന്നേ?
0: പരിപാടി കഴിഞ്ഞുടനെ അഴിച്ചില്ലെങ്കിലേ കണ്ടവന്മാരെ അടിച്ചോണ്ട് പോയി അണ്ടർവെയർ തപ്പിക്കും.
5: അപ്പൊ അവാർഡ് ദാനം കഴിഞ്ഞു?
0: അത് എപ്പോഴേ കഴിഞ്ഞു.
5: ഞാൻ അല്പം താമസിച്ചു പോയല്ലോ. ഇനി അവരെവിടെ പോയി തപ്പാനാ?
0: സാറിന് ആരെ കാണാനാ?
5: സൂര്യദാസിനെ.
0: സൂര്യദാസ് സാറൊക്കെ പോയല്ലോ.
5: എങ്ങോട്ടാ പോയെന്നറിയോ?
0: കാണണമെന്ന് നിർബന്ധാണ്.
5: കണ്ടേ പറ്റും.
1: ആ എന്നാ അപ്സരബാരി കാണും.
5: ബാർഡിയോ, അളിയനും സൂര്യദാസോ? അതാണ് എന്നെ ഒഴിവാക്കിയത്. സൂര്യദാസ് വന്നോ?
0: ഏ സൂര്യദാസ്?
5: കഥാർത്ഥ്?
0: ആ എനിക്കറിയത്തില്ല.
5: അരിസ്റ്റോക്രാറ്റ് ഉണ്ടോ?
0: അരിസ്റ്റോക്രാറ്റ് ഉണ്ടല്ലോ സാർ.
5: ആളെ കണ്ടില്ലല്ലോ. ആ ഒരു ലാർജ് സോഡ.
1: ഇത് വീട്ടിൽ കൊണ്ടോ വേറെ ആളോട്
5: സൂര്യദാസാറിന്റെ കൈക്കുരുന്ന് കയറി പിടിച്ചിരിക്കുന്നു.
1: മോഷ്ടിക്കാൻ നടക്കുന്നു. എന്താ പ്രശ്നം? ഈ മനുഷ്യൻ എന്തോ പിച്ചിമ്പയും പറയുക.
5: പിച്ചിമ്പയും പൊടോ.
1: ഈ റാസ്കൽ സൂര്യദാസിന്റെ അവാർഡും തട്ടിയെടുത്തിട്ട് മുങ്ങാനുള്ള പരിപാടിയായിരുന്നു.
5: മുങ്ങാൻ?
1: ഇയാൾ എന്താ ഈ പറയുന്നത്? എനിക്ക് കിട്ടിയ അവാർഡ് ഞാൻ എന്തിനാ തട്ടിയെടുക്കണേ?
5: തനിക്ക് കിട്ടിയ അവാർഡോ?
1: പിന്നെ താൻ നോക്ക്, സൂര്യദാസ് എന്ന് വെണ്ട ക്യാഷ് ചെയ്തിരിക്കുന്ന
5: കാര്യം. വെള്ളരിക്കരുതല്ലേ? ഇതേ വെള്ളം ഒഴിച്ചോണ്ട് മാന്യന്മാരുടെ പലേക്കരുത് മൂത്രം ഒഴിച്ചോണ്ടല്ലോ അടിച്ചു തന്റെ പല്ല.
0: സൂര്യദാസ് എന്ന് പറഞ്ഞവൻ ഈ സമയത്ത് തന്നെ അവാർഡ് കൊടുക്കാൻ തോന്നിയവൻ എന്റെ കൈ കിട്ടിയാൽ കുത്തിയൻ.
1: അത് പോട്ടെ, ഒന്ന് പോരല്ല സാർ, രണ്ടെണ്ണം വേണ്ട. എന്താ ഞാൻ ഇയാളെ കല്യാണം കഴിക്കാൻ പോവാ? ഇതിനാണോ 300 രൂപ എന്ന് പറഞ്ഞത്?
5: അതെ.
0: ഏതായാലും ഒരു പൂച്ചെണ്ട് കൂടി ഇരിക്കട്ടെ, ചെന്നിറങ്ങുമ്പോ ഒരു സ്റ്റൈൽ ആയിരിക്കും.
1: എന്നാ ഒരു കാര്യം ചെയ്യും, ഒരു റീത്തും കൂടി ഇരിക്കട്ടെ. എപ്പോഴാ അത്യാവശ്യം വരെയെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഏതായാലും കുളത്തിലിറങ്ങി, എന്നാ പിന്നെ മീൻ പിടിച്ചിട്ട് കയറാം.
0: അങ്ങനെ ഒരു ചൊല്ലില്ലല്ലോ.
1: അങ്ങനെ ഒരു ചൊല്ലുണ്ട്.
0: ഇല്ലെന്ന്?
1: ഉണ്ടല്ലോ.
0: ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ?
1: ചൊല്ലില്ല.
0: ചൊല്ലുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചോളാം. ആ കാശ് എത്ര എന്നിട്ട് കൊടുത്തെ?
2: എത്രയാ? 300 രൂപ. ആ നടി പോവാ.
0: ഓ,
4: അവാർഡും വാങ്ങിയിട്ട് ഇവർ എവിടേക്ക് പോയോ? ആവോ മാധവന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും എനിക്ക് തോന്നണേ. കൽക്കരിക്കാൻ സദ്യ ഉണ്ടാക്കിട്ട് വെറുതെ വിടാ, മാധവൻ കുട്ടി സമ്മതിക്കോ?
5: ഓ വരുമ്പോ വരട്ടെ, നിങ്ങൾ ഇങ്ങനെ തുള്ളിട്ട് എന്താ കാര്യം?
4: ഡേ കാരണമാവൻ വരുന്നുണ്ട്. അയ്യോ എന്തായി
0: കാണുന്നേ? ഒരു പറ്റ അവാർഡ് എവിടെ? ലബ്ധ പ്രതിഷ്ഠ നേടാൻ പോകുന്ന കഥാകൃത്ത് അവാർഡുമായിട്ട് വന്നില്ലേ?
4: മാധവന്റെ അവിടേക്ക് സദ്യ ഉണ്ണാൻ വന്നിട്ടുണ്ടാവുന്ന ഞങ്ങൾ വിചാരിച്ചേ, കണ്ടില്ലേ?
0: ഓഹോ, അവരിപ്പോഴും ഇങ്ങനെ എത്തിയില്ല. അച്ഛാ, ഓ അച്ഛാ, കുറെ നാളായി കുന്തപ്രാണ്ടി ചെവി കയറ്റി വെച്ചിരിക്കുന്നത്.
5: എന്തായി കാണിക്കണേ?
0: മനുഷ്യൻ ഇവിടെ അന്തപ്രാണം കത്തിയിരിക്കുമ്പോഴാ തന്റെ ഒരു പാട്ട്.
5: ആകപ്പാടെയുള്ള എന്തായിരുന്നു? അത് പൊട്ടിച്ചു
0: പൊട്ടിക്കും. ഇന്ന് സകലത് പൊട്ടിക്കുന്ന ദിവസം ആരടാകും? അല്ലെങ്കിൽ വണ്ടി അകത്ത് കയറും. അയ്യോ, ഇതുപോലൊരു അവാർഡാണ് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മാധവ, നീ എന്താ വരാൻ വൈകിയത്? നിന്ന് ഞങ്ങൾ എത്ര നേരം കാത്തിരുന്നു, നീയും കൂടെ വരേണ്ടതായിരുന്നു. അയ്യേ, ഇതെന്താ ഈ കോലത്തിൽ? പല കോലത്തിൽ വരും. എവിടെയായിരുന്നു അവാർഡിന്റെ ധ്യാനം? ഇതെന്തൊരു ചോദ്യം! ശ്രീവരാഹം ഓടിച്ചോറത്തിൽ വെച്ചെന്ന് മാധവേട്ടനല്ലേ പത്രത്തിൽ വായിച്ചത്?
2: മണ്ണിട്ട താഴാത്ത പുരുഷാരായിരുന്നു അവിടെ.
5: മണ്ണിടാൻ അവിടെ എന്താ സവാടൊക്കെ നടക്കായിരുന്നോ?
0: ജനക്കൂട്ടത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഇതാ ഞാൻ അവാർഡ് പഠിക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞത്. ശല്യമാ, മാലയിടിക്കാൻ ഓട്ടോഗ്രാഫ് ഒപ്പിടിക്കാൻ ആണുങ്ങളും പെണ്ണുങ്ങളും മത്സരവാ.
5: പിന്നെ
0: ആള് വിചാരിച്ച പോലെയല്ല, എന്തൊരു പ്രസംഗം വെച്ച് കാച്ചത്. കയ്യടിയിൽ പൂരായിരുന്നു അവിടെ.
5: അല്ല, മർമ്മത്ത് കൊള്ളണ അടിയായിരുന്നിരിക്കും.
0: അതെന്താ നീ അങ്ങനെ ഒരു കുത്തും കോളും വെച്ച് സംസാരിച്ചു?
4: കൂടെ കൊണ്ടുപോകാത്തവരുടെ ദേഷ്യ മാത്രം.
0: അടുത്ത പ്രാവശ്യം അവാർഡ് വാങ്ങാൻ പോകുമ്പോ നിന്നും കൂടി കൊണ്ടുപോവാ. ഇനി അവാർഡ് മേടിക്കണം എന്നെ വിളിച്ചേക്കരുത്, ഇത് തന്നെ നിങ്ങൾ നിർബന്ധിച്ചോണ്ടാ ഞാൻ വന്നത്.
2: അങ്ങനെയാണെങ്കിൽ അവാർഡ് ശില്പവും ക്യാഷ് അവാർഡും കൂടെ
0: ഇപ്പൊ ഞാൻ വേണ്ടെന്ന് വെച്ചു. വാങ്ങണം എന്ന് വിചാരിച്ച ഭയങ്കര വില.
2: കലാക്ഷേത്രത്തിന്റെ അവാർഡ് എന്ന് പറഞ്ഞ ഭയങ്കര വിലയല്ലേ? അപ്പൊ ഇവൻ പറഞ്ഞു വേണ്ട.
5: ക്യാഷ് വല്ല അനാഥാലയത്തിന് ഡൊണേഷൻ കൊടുത്തായിരുന്നു.
0: ഈ മാധവന്റെ കാര്യം ഇതൊക്കെ എങ്ങനെ അറിയുന്നു?
2: എല്ലാം അറിയുന്നവനാണ് ഈ LIC മാധവൻ. വ്യക്തമായ തെളിവുകൾ കിട്ടിയ ശേഷം മാത്രം ഈ പോളിസി പ്രൊസീഡ് ചെയ്താൽ മതി എന്ന് ഞാൻ വിചാരിക്കുന്നു. വരട്ടേലയാ, വരട്ടെ വാക്മാൻ.
5: ഇറങ്ങി പോടാ.
4: അങ്ങനെ വല്ല ചുറ്റിക്കളി ഉണ്ടെങ്കിൽ ഏട്ടൻ അതിന് കൂട്ടു നിൽക്കോ?
2: അതാണ് എനിക്കും മനസ്സിലാകാത്തത്. എല്ലാം ഞാൻ അവിടെ വെച്ച് പൊട്ടിച്ചേനെ. പക്ഷെ ഇതിൽ അളിയന്റെ വേഷം എന്താണെന്ന് അറിഞ്ഞിട്ട് മതിയെന്ന് കരുതി.
4: വെറുതെ കഷ്ടപ്പെട്ട് സദ്യ ഒരിക്കലും മിച്ചം.
2: അത് നീ വിചാരിച്ചാ തിന്ന് തീർക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഇവൻ ഒറിജിനൽ ആണോ പാരഡി ആണോ എന്ന് അറിഞ്ഞിട്ട് മതി. ഇനി കല്യാണ ആലോചനയൊക്കെ.
6: സൂര്യൻ അല്ലേ?
7: അതെ.
6: പണിക്കരെ, ഈ ഫോട്ടോ ഫയൽ ചെയ്ത് വെക്ക.
7: കണ്ടിട്ട് നല്ല മുഖപരിചയം. പത്രത്തിലൊരു പരസ്യം കൊടുത്തല്ലേ സാർ? അത് ഞങ്ങൾ ആലോചിച്ചതാണ്. പക്ഷേ
6: നോനോ, പറഞ്ഞു കേട്ടിടത്തോളം പത്രത്തിലും TVയിലും ഒക്കെ പരസ്യം കൊടുക്കുന്നത് ചിലപ്പോ ദോഷം ചെയ്യും. സാറ് ധൈര്യമായിട്ടിരിക്കണം. ഭൂമി ഇയാൾ ഇപ്പൊ ജീവനോട് ഇരിപ്പുണ്ടെങ്കിൽ ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും.
7: താങ്ക് യു മിസ്റ്റർ സേതു.
4: എന്താ ആലോചിക്കണേ?
2: ഏയ് ഒന്നുമില്ല, നീ കിടക്കണില്ലേ?
4: കുറച്ച് ദിവസമായി മനസ്സിലൊരു മോഹം തോന്നാൻ തുടങ്ങിയിട്ട്.
2: എന്തേ?
4: നമ്മുടെ സൂര്യനെ കുറിച്ചാ.
2: അവനെന്ത് പറ്റി?
4: നല്ല പയ്യനാ, എനിക്ക് നന്നേ ഇഷ്ടായി. സൂര്യനെ സുമംഗലയ്ക്ക് വേണ്ടി നമുക്കൊന്ന് ആലോചിച്ചാലോ?
2: നിനക്കവനെ നന്നേ ഇഷ്ടായി അല്ലേ?
4: സുമംഗലയും സൂര്യനും നല്ല ജോഡിയാ.
2: ഓ അങ്ങനെ.
4: എന്താ നിങ്ങൾക്ക് ഇഷ്ടല്ലേ?
2: പിന്നെ എനിക്ക് അവനെ ഭയങ്കര ഇഷ്ട. നമ്മുടെ മോൾക്ക് അവനെ ഇഷ്ടായി കാണോ?
4: അവൾക്ക് അവന് ജീവനാ
2: എന്ന് നിന്നോട് അവൾ പറഞ്ഞോ?
4: ഇതൊക്കെ പറഞ്ഞിട്ട് വേണോ അറിയാൻ?
2: എന്നാ പിന്നെ നമുക്കതങ്ങനെ നടത്തിയാലോ? അപ്പൊ പിന്നെ എങ്ങനെയാ നടത്തണേന്ന് കൂടി നീ അങ്ങോട്ട് തീരുമാനിച്ചോ? നാട്ടുകാരെ മുഴുവൻ അടക്കി വിളിക്കണോ അതോ സ്വകാര്യമായിട്ട് നടത്തിയാ മതിയോ?
4: ഇതെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കണേ?
2: ഏ, എന്റെ തനി സ്വരൂപ പഠിപ്പിക്കണ്ട. അവളെ ആര് കല്യാണം കഴിക്കണോ എപ്പ കഴിക്കണോ അതൊക്കെ തീരുമാനിക്കണോ ഞാനാ? കിടന്നുറങ്ങി എടി, കിടന്നുറങ്ങാൻ.

0: ചന്ദ്രോത്ത് തറവാട്ടുകാർ നടത്തിയ മാതിരി ഒരു ഉത്സവം ഇന്നേ വരെ ആരും നടത്തിയിട്ടില്ല. ആ പറഞ്ഞ സത്യം. അതുകൊണ്ടാ പറഞ്ഞത് ഇക്കൊല്ലം ഉത്സവം നമുക്ക് പൊടി പൊടിക്കണം.
1: ഇക്കൊല്ലം പൊടി തന്നെ പൊടിക്കേണ്ടി വരും.
2: എന്താ തമ്പ്രാനെ?
1: അല്ല, ഉത്സവത്തിന് ഇനി സമയമുണ്ടല്ലോ, അപ്പൊ ആലോചിക്കാം.
3: അങ്ങനെ ഒരു രഹസ്യം പറയാനുണ്ടായിരുന്നു.
1: ആ എന്നാ പിന്നെ ഞാൻ നടക്കട്ടെ.
0: ആയിക്കോട്ടെ, കമ്മിറ്റി മീറ്റിങ്ങിന് ഇങ്ങത്തില്ലേ?
1: ഓ,
3: അങ്ങനെ തന്നെ ഞാൻ എവിടെയൊക്കെ തിരഞ്ഞു.
1: തിരയാൻ എന്നെ ആരെങ്കിലും കുഴിച്ചിട്ടുണ്ടോ?
3: മേനോൻ അങ്ങനെ തമാശ കേക്കാൻ എന്ത് രസം വന്നു.
1: അതെയാ,

0: ഞാൻ പറഞ്ഞ പ്രതിസന്ധി
1: എന്താ?
0: ചെറുപ്പക്കാരൻ ആ മറ്റൊരാളുടെ മകളുമായിട്ട് പ്രേമബന്ധത്തിലായി.
1: അസലായി, അയാൾക്ക് അങ്ങനെ തന്നെ വേണം.
0: ആ ചെറുപ്പക്കാരനിപ്പോ ചെകുത്താന്റെ കടലിൽ നടക്ക. ഒരു വശത്ത് ആ മറ്റൊരാളെന്ന ചെകുത്താനും മറുവശത്ത് പ്രേമമെന്ന കടലും.
2: പട്ടി, ചെറ്റത്തരം കാണിക്കുന്നതിന് ഒരു അതിലൊക്കെ ഉണ്ട്.
3: അല്ല അച്ഛാ, സൂര്യൻ കഥ പറയായിരുന്നു.
2: അതെ, ഞാൻ കേട്ടു. അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്, ആ ചെറുപ്പക്കാരൻ വിശ്വാസവഞ്ചനയല്ലേ കാണിച്ചത്, അവനെ ഞാൻ പട്ടിനെ വിളിച്ചത്.
1: എന്ത് വിശ്വാസവഞ്ചന? കാണാൻ കൊള്ളാണ്ട് ചെറുപ്പക്കാരനും ചെറുപ്പക്കാരെയും തമ്മിൽ അടുക്കാൻ അവസരം കിട്ടിയാൽ ചിലപ്പോ പ്രേമിച്ചെന്ന് വരും. അതൊരു കുറ്റമാണോ?
2: കുറ്റമാണ്.
0: എന്ത് കുറ്റം? ആ ചെറുപ്പക്കാരനൊരു മനുഷ്യനല്ലേ?
2: അവൻ വെറും ഒരു മനുഷ്യനല്ല, മരിക്കാമെന്ന് ഒരാളോട് വാക്ക് പറഞ്ഞ് കരാറിൽ ഒപ്പിട്ടവനാ.
3: എന്ത് കരാറ്? അയാളുടെ അതിമോഹത്തിന് അങ്ങനെ തന്നെ വേണം.
2: അതിമോഹമല്ല ദേവകി, അയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളാ.
3: അത് അച്ഛൻ എങ്ങനെ അറിയാം?
2: ഈ സൂര്യൻ തന്നെയല്ലേ പറഞ്ഞത്, ആ ചെറുപ്പക്കാരന്റെ പേരിലുള്ള LIC പോളിസിക്ക് 3 മാസം കൂടുമ്പോ 25,000 രൂപ അടയ്ക്കണത് ആ പാവപ്പെട്ട മനുഷ്യനാണെന്ന്.
3: 25,000 രൂപ എന്നൊന്നും സൂര്യേട്ടൻ പറഞ്ഞില്ലല്ലോ.
2: 10 ലക്ഷത്തിന്റെ പോളിസിക്ക് 25,000 രൂപ പ്രീമിയം അടക്കണം ആരെങ്കിലും പറഞ്ഞോടി. ഈ കഥ ശരിയാവില്ല, ഇത് തിരുത്തി എഴുതണം. തിരുത്തി എഴുതില്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല.
1: അതിന് നീ എങ്ങനെ തുള്ളുന്ന എന്തിനാ?
2: കഥ കേട്ടിട്ടുള്ള ആവേശത്തില് എന്റെ കൂടെ തുള്ളണോ?
1: ആവേശം കൊള്ള വരട്ടെ, കഥ പിന്നെ എന്തായാലും അറിഞ്ഞിട്ടാവാം.
0: കഥ ഇത്രയൊക്കെ ആയിട്ടുള്ളൂ. അതല്ലേ ഞാൻ പറഞ്ഞത്, ചെറുപ്പക്കാരോട് ധർമ്മസങ്കടത്തിലാണ്.
2: ധർമ്മസങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല, കുരുതി കുഴിവെച്ചിട്ടുള്ള കോഴിയവൻ മറ്റൊരാളുടെ മോളെ കയറി പ്രേമിച്ചാണ്ടല്ലോ.
3: മതി മതി, കണ്ണു പൊട്ടിക്കലൊക്കെ ഇനി എന്തെങ്കിലും കഴിച്ചിട്ടാകാം. എല്ലാരും വന്നേ. ഇപ്പൊ കഥ എത്രത്തോളായി സുരേട്ടാ?
0: ആ, ഏതാണ്ട് പകുതിയോളായി.
1: എന്നാ പിന്നെ ഇവിടെ ഒരു ഇന്റർവെൽ ആയിക്കോട്ടെ.
4: ഓ, അപ്പൊ കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെയാണല്ലേ. ഇതൊരു വെറും കഥയല്ല.

0: ആലോചിക്കാവൂ.
1: അല്ലടാ, ഉറക്കാണെന്നാ തോന്നുന്നേ. വാ നമുക്ക് നോക്കാം. അമ്പട കള്ള, കഥ ആലോചിക്കാന്ന് പറഞ്ഞ് കിടന്നുറങ്ങല്ലേ.
2: ഹീറോ ഓരോന്ന് ആലോചിച്ചാലോചിച്ച് ഇങ്ങനെ കിടന്നുറങ്ങുന്ന ഒരു സീനുണ്ട്, അതെങ്ങനെ ഉണ്ടാവും നോക്കുമായിരുന്നു. സത്യം ഞാനീ പറയുന്നു.
1: ആയിക്കോട്ടെ, എന്നിട്ട്?
2: എന്നിട്ടെന്താ? അപ്പോഴേക്കും സുമംഗലയെ പോലെ കഥാനായിക വന്ന് വിളിച്ചുണക്ക്.
0: അപ്പൊ വില്ലനെപ്പോഴാ വരിയാ?
2: ഏത് സമയത്തും വരാം.
1: ഹീറോ മരിക്കോ?
2: പറയാറായിട്ടില്ല.
1: മരിക്കണ്ട കേട്ടോ, മരിച്ചാ എനിക്ക് സങ്കടാവും. കരയിപ്പിക്കണ സിനിമ എനിക്ക് ഇഷ്ടമല്ല.
2: എല്ലാരും ചിരിപ്പിക്കണം തന്നെ എന്റെ മോഹം, പക്ഷെ വിധി എന്ന് പറഞ്ഞൊന്നുണ്ടല്ലോ, അതിനെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? മാൻ പ്രപ്പോസസ്, ഗോഡ് ഡിസ്പോസസ്. കേട്ടിട്ടില്ലേ?
3: കഥ ആലോചിക്കുന്ന സ്ഥലത്ത് ഒന്ന് ശല്യം ചെയ്യുന്നു ഞാൻ പറഞ്ഞിട്ടില്ലേ?
1: ഹീറോ മരിക്കണ്ട കേട്ടോ, പ്ലീസ്. എന്നെ ഓർത്ത്
3: പറഞ്ഞത് കേട്ടില്ലേ? പോയ രണ്ടാളും. അപ്പോഴേ നീ എന്താ തീരുമാനിച്ചേക്കണേ?
2: എന്ത് തീരുമാനിക്കാൻ?
3: നീ ഇവിടെ വന്നിട്ട് എത്ര നാളായി എന്നറിയോ?
2: എത്രയായി?
3: മാസം ആറ് കഴിഞ്ഞു.
2: ആറ് മാസോ? ഇന്നലെ വന്ന പോലെ തോന്നണു.
3: നിനക്ക് അങ്ങനെ തോന്നും? മുട്ടയും ചിക്കൻ ബിരിയാണിയും ഒക്കെ അടിച്ച് സുഖമായിട്ട് കിടന്നു ഉറങ്ങി എന്റെ മോളുടെ പിന്നാലെ പഞ്ചാര അടിച്ച് നടക്കണം, നിനക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഞാനിവിടെ തീ ചവിട്ടി നിക്കണത് എനിക്കൊരു ദിവസം പറഞ്ഞൊരു കൊല്ല. എന്താ ഇങ്ങനെ നോക്കണേ?
2: ഏയ് ഒന്നുമില്ല.
3: ദേ ഇന്നോ നാളെയോ മറ്റന്നാളോ മരിക്കണമെന്ന് ഞാൻ പറയണില്ല. നമ്മുടെ ഇടയിൽ പ്രത്യേകിച്ചൊരു തീയതി വേണ്ട. നീ എന്നും മരിക്കും.
2: അല്ല, ഒരു വർഷം മുമ്പ് ആത്മഹത്യ ചെയ്ത LIC കാരൻ നിനക്ക് പണം തരുമോ?
3: അക്കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കണ്ട, ഒക്കെ ഞാൻ വാങ്ങിച്ചെടുത്തോളാം. നീ ഇവിടെ നിൽക്കണ ഓരോ നിമിഷവും എന്റെ നെഞ്ചിനെ തീയ.
2: പക്ഷെ ഞാൻ മരിച്ച സുമംഗല.
3: ദേ എന്റെ സമനില തെറ്റിക്കണ്ട കേട്ടോ, സുമംഗലയുടെ കാര്യം നോക്കാൻ ഞാനുണ്ട്. മര്യാദയ്ക്ക് എത്ര വേഗം മരിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും.
2: ടൈമെന്തായി? സമയം എത്രയെന്ന്?
3: ഇപ്പൊ വേണ്ട, ആരെങ്കിലും കണ്ടാ കുഴപ്പാവും. അത് ഈ കുളത്തിൽ വേണ്ട.

0: അങ്ങനെയല്ല, മുകളിലേക്ക് നോക്കിയാലും ആകാശം, താഴത്തേക്ക് നോക്കിയാലും ആകാശം.
1: ആരോട് അച്ഛൻ സംസാരിക്കുന്നത്?
0: ഞാൻ എന്നോട് തന്നെയാ. എന്റെ സ്വഭാവം എനിക്ക് എന്നെ പിടിക്കുന്നില്ല.
1: എന്താ കാര്യം?
0: ഒന്നുമില്ല, വെറുതെ നിക്കവിടെ. എന്താ അത്?
1: പാല്.
0: ആർക്കാ?
1: സൂര്യേട്ടനെ കൊടുക്കാനാ.
0: കുറച്ച് പഴം കൂടി എടുക്കായിരുന്നില്ലേ?
1: പഴം വേണമെന്ന് സൂര്യേട്ടൻ പറഞ്ഞോ?
0: ഓ സൂര്യേട്ടൻ, സൂര്യേട്ടൻ, കൂര്യേട്ടൻ, കൊണ്ടുപോടി അടുത്ത്. മേലാലിങ്ങനെ പാലും പഴായിട്ട് എഴുന്നുള്ളിയാണല്ലോ, വെട്ടി നുറുക്കും ഞാൻ.
1: എന്താ ഈ പറയണേ? പാല് കൊണ്ടു കൊടുക്കാൻ ഞാനാ പറഞ്ഞേ.
0: നീയാ പറഞ്ഞേ? ഈ വീട്ടില് വരുന്നവർക്കും പോണവർക്കും പാല് കൊടുക്കാൻ നീ എന്താ ഇവിടെ മിൽമൂത്ത് വെച്ചെടുത്തോ?
1: വരണവരും പോണവരും സൂര്യൻ നമുക്ക് അങ്ങനെയാണോ?
0: പിന്നല്ലാതെ അവൻ വന്നു എപ്പോഴാ അവന്റെ കഥ തീരാ, അപ്പൊ അവൻ പോവും. അത്രക്കുള്ള ബന്ധം മതി നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? അതീ കൂടുതൽ ആരെങ്കിലും എന്തെങ്കിലും ഏതെങ്കിലും ബന്ധം ഉണ്ടാക്കിയ കാവിലമ്മയാണ് സത്യം, എല്ലാത്തിനും ഞാൻ കരിച്ചു കളയും. പശുമ്പാലിന് ഇത്രയും കട്ടിൽ നിന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായത്.
1: എന്താ അമ്മ ഇത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. മോള് വിഷമിക്കാണ്ടിരി, കാവിലമ്മ ഒക്കെ നേരെയാക്കി തരും.
2: മേന്നു വേണ്ടി വലിയൊരു റിസ്കാ ഞാൻ എടുക്കുന്നത്. എന്തുവാ, വാല്യുബിൾ സെക്യൂരിറ്റി ചീറ്റ് ചെയ്തുണ്ടാക്കിയതാണെന്ന് തെളിയിക്കാനാണ് എന്റെ ശ്രമം. അത് തെളിഞ്ഞാൽ 4, 2, 1, 2, 3, 4 എന്നീ വകുപ്പുകൾ അനുസരിച്ച് മൂസാക്കുട്ടിക്ക് 7 കൊല്ലം വരെ തടവും പിഴയും കിട്ടാം.
0: തെളിയിക്കാൻ പറ്റുമോ?
3: വക്കീലത്തെ വിചാരിച്ചാൽ തെളിയിക്കാൻ പറ്റാത്ത കേസുണ്ടോ?
0: മൂസാക്കുട്ടിയെ ശിക്ഷിപ്പിക്കണം എന്ന് എനിക്കില്ല, പക്ഷെ എന്നെ രക്ഷിക്കണം.
2: ഇനി അഥവാ തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ വേറെ പണിയുണ്ട്. മെറ്റീരിയൽ ഇറഗുലാരിറ്റി മിസ്റ്റേക്ക് ഓർ ഫ്രാഡ് ഇൻ പബ്ലിഷിംഗ് ഓർ കണ്ടക്ട് ഇൻ ദ സെയിൽ എന്ന് പറഞ്ഞ് നമുക്ക് അപേക്ഷ കൊടുക്കാം. എന്തുവാ, പക്ഷെ പണം കെട്ടി വെക്കേണ്ടി വരും.
0: വെക്കാം, കുറച്ചും കൂടെ സാവകാശം കിട്ടണം.
3: അങ്ങനെ ഇങ്ങനെ സാവകാശം പറയാൻ തുടങ്ങിയിട്ട് 4 കുറയായല്ലോ.
0: അതിന് അവന്റെ മനസ്സൊന്നും മാറി കിട്ടണ്ടേ?
2: ആരുടെ?
0: അത് പിന്നെ എനിക്ക് കുറച്ച് പണം ഉണ്ടാക്കി തരാന്ന് ഒരുത്തും പറഞ്ഞിട്ടുണ്ട്. അവന്റെ കാര്യം പറഞ്ഞതാ?
2: പണം ഉണ്ടാക്കി തരാന്നോ? ഓ, അപ്പൊ കള്ള നോട്ടടിക്കാരുമായിട്ടാണ് കൂട്ടല്ലയോ?
0: ഏയ് അല്ല, ഇവൻ നല്ല നോട്ടടിക്കാരനാ. അല്ല, നല്ലവനാണെന്ന് പറഞ്ഞതാ.
2: നല്ലവനായാലും ചീത്തവനായാലും കെട്ടി വെക്കാനുള്ള പണം ഉണ്ടാക്കി വെച്ചോ. വണ്ടി ഇറങ്ങോ. അളിയനെന്താ കോടതി പരിസരത്ത്? മുൻകൂർ ജാമ്യം എടുക്കാൻ വന്നാണോ?
0: മുൻകൂർ ജാമ്യോ?
2: ആ,
0: അതിന് ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ.
2: കുറ്റവും വകുപ്പും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. നിയമം കുറച്ചൊക്കെ ഞാനും പഠിച്ചതാണെന്ന് അളിയൻ അറിയാമല്ലോ. വാ വാ അളിയ. അളിയൻ കേട്ടോ, ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ, അതായത് ആൾമാറാട്ടം, 416-ാം വകുപ്പ് അനുസരിച്ച് കുറ്റകരവും 419-ാം വകുപ്പ് അനുസരിച്ച് ശിക്ഷാർഹവുമാണ്. താൻ മറ്റൊരാളാണെന്ന് ഭാവിക്കുകയോ അറിഞ്ഞുകൊണ്ട് ഒരാളെ വേറൊരാളിന് പകരം ആളായി നിർത്തുകയോ ചെയ്യുന്നത് കുറ്റകരമായ ആൾമാറാട്ടമാണ്. ദി ഒഫൻസ് ഈസ് കമ്മിറ്റഡ് വെദർ ദ ഇൻഡിവിജ്വൽ പേഴ്സണേറ്റഡ് ഈസ് എ റിയൽ ഓർ ഇമാജിനറി പേഴ്സൺ.
0: അപ്പൊ അളിയനെല്ലാം മനസ്സിലായില്ല?
2: എല്ലാം മനസ്സിലായി. ഞാൻ ജീവിച്ചിരിക്കുമ്പോ എൽ ഐ സിയെ പറ്റിക്കാൻ ഞാൻ സമ്മതിക്കില്ല.
0: അളിയൻ എന്നെ ചതിക്കരുത്.
2: ആ, ഇപ്പോഴെങ്കിലും എന്റെ അളിയന് ബുദ്ധി ഉദിച്ചല്ലോ അളിയ. വക്കീലന്മാരോടും അളിയന്മാരോടും കള്ളം പറയരുത്.
0: വക്കീലന്മാരോടും ഡോക്ടർമാരോടും അല്ലേ?
2: ഡോക്ടർമാരോടും ഒന്നും ആവാം. A bed number 10 le patient ne continue the same dose, he'll be normal in 2 days. Excuse me doctor.
4: How is she?
2: She is all right, BP kodi dana. Mr. Prakash pala pravashyam njan parnu ansarikkilla alle?
4: Sorry sir. Endayi Suryane kurichu endengilum vivaram kittiyo?
2: Illa,
4: pakshe avane kandathum vare ende jeevan sookshikkan kadimona ende peri. Anyhow, ജീവനോടുണ്ടെങ്കിൽ ഞാൻ അവനെ കണ്ടുപിടിക്കും.
2: ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അളിയൻ എന്നോട് മറച്ചു വെച്ച ഒട്ടും ശരിയായില്ല. അപ്പൊ അളിയൻ എന്നെ അന്യനായിട്ട് കണ്ടു.
0: എന്റെ ദുഃഖങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ കൂടി എന്തിനാ ദുഃഖിപ്പിക്കണേ?
2: അളിയന്റെ വിഷമം എന്റെ വിഷമമാണ്. അളിയന് വേണ്ടി ഞാൻ ആത്മഹൂതി ഏതോ ചെയ്യാം.
0: അളിയൻ ആത്മഹത്യ ചെയ്ത എന്റെ പെങ്ങളും കുട്ടികളും
2: വഴിയാതെ. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അവനെ കൊല്ലണോ?
0: വേണ്ട, അവനെ കൊണ്ട് ആത്മഹത്യ ചെയ്യാമെന്ന് സമ്മതിപ്പിച്ചാ മതി.
2: സമ്മതിപ്പിക്കാം, പക്ഷെ അതിനാദ്യം സുമംഗലയുടെ മനസ്സിൽ നിന്ന് അവനെ പറിച്ചെറിയണം.
0: പറിച്ചെറിയാൻ പറ്റാത്ത അവസ്ഥയിലുള്ള പ്രേമാണെന്നാ തോന്നണേ.
2: കല്യാണം കഴിക്കാതെ ചെറുപ്പക്കാരനല്ലേ, മോഹങ്ങൾ ഒരുപാട് കാണും. ആ മോഹങ്ങൾക്കൊരറിവ് വരുതിയ അവൻ അവന്റെ വഴിക്ക് പോക്കോളും.
0: അതിനെന്താ ഒരു വഴി?
2: വഴിയുണ്ടല്ലേ.

0: సజ్జం పరిగెడతం తట్ట సజ్జం పరిగెడతం తట్ సజ్జం పరిగెడతం పరిగెడతం పరిగెడతం త
1: ഇന്നെന്ത് പറ്റി കുട്ടിക്ക്? മെയ്യും മനസ്സും താളത്തിന് വരണില്ലല്ലോ.
2: മോളെ, ആടുമ്പോ മനസ്സ് അതിൽ തന്നെ ഏകാഗ്രമായിരിക്കണം.
1: സോറി ടീച്ചർ, ഇന്നിനി മതി, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണില്ല.
3: കൊള്ളാം, അരങ്ങേറ്റ അടുത്ത് വരുമ്പോഴാണോ ഈ മടി?

0: അടിച്ചിട്ടല്ല, വല്ലാത്തൊരു തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ.
1: തലവേദന ശുദ്ധ കള്ള. കുറച്ച് ദിവസമായി ഞാനത് ശ്രദ്ധിക്കുന്നു. അവൾക്ക് എന്തോ ഒരു മനോവശമുണ്ട്. ആ ടീച്ചർ ഇരിക്കെ, കാര്യം എന്താണെന്ന് ഞാൻ സൂത്രത്തിൽ അറിഞ്ഞിട്ട് വരാം.
0: അല്ല, ഞാൻ ഇറങ്ങായി.
1: ക്ലാസ് മുടങ്ങി എന്ന് കരുതി ടീച്ചർ ധൃതി കൂട്ടണ്ട. നമുക്ക് ഇതിന് കൊച്ചുവർത്താനൊക്കെ പറഞ്ഞു, അല്ല നാട്ടു വർത്താനൊക്കെ പറഞ്ഞ് കാപ്പി കുടിച്ചിട്ട് പോകാം.
0: അല്ലെങ്കിൽ തന്നെ ഞാൻ കുറച്ച് നേരത്തെ പോകുന്ന വെച്ചിരിക്കായിരുന്നു. മുത്തശ്ശിക്ക് നല്ല സുഖമില്ലേ? എന്നാ പിന്നെ ഞാൻ.
1: ആഴ്ചയിൽ ആകെ കിട്ടുന്ന 2 ദിവസം 2 മണിക്കൂർ എന്നിട്ട് ഉണ്ടായിരുന്നു, അതും കട്ടായി.
2: അല്ല, ഇന്ന് ഇത്ര പെട്ടെന്ന് ക്ലാസ് കഴിഞ്ഞോ?
0: സുമംഗലിക്ക് നല്ല സുഖമില്ല അത്രേ.
2: എന്തു പറ്റി?
3: അവനും ടീച്ചറോട് സംസാരിച്ചു കൊടുക്കും.
2: എവിടെ?
3: അവള് വരുന്നു.
4: അവള് വരട്ടെ, വരുമ്പോ ചില പ്ലാൻസ് ഞാൻ പറഞ്ഞു തരാം. അതിനനുസരിച്ച് അളിയ അളിയാ അളിയാ അളിയൻ എന്തിനാ ഓടിയത്?
3: ശരിയാണല്ലോ, അവള് വരണേ, ഞാൻ എന്തിനാ ഓടിയത്?
4: ഇതാണ് പറ്റിയ സന്ദർഭം. അളിയൻ തീ കൊളുത്തി തന്നാ മതി, അത് മുറം കൊണ്ട് വീശി വീശി ഒരു തീക്കുണ്ടാക്കുന്ന ഒരു ഞാനേറ്റി.
3: ഞാൻ കൊളുത്ത കത്തു
4: കത്തും ദാവളെത്തി. ഞാൻ പറഞ്ഞ പോലെ
0: സുമംഗലിക്ക് തലവേദന എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ക്ലാസ് നേരത്തെ നിർത്തി.
3: അവൾക്ക് ഈടെയായിട്ട് ഇത്തിരി തലയുത്തലൊക്കെ ഉണ്ട്. പേടിക്കാനൊന്നുമില്ല, അതിനുള്ള മരുന്ന് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ടീച്ചറോട് വന്നേ, എനിക്ക് ഇത്തിരി സംസാരിക്കാനുണ്ട്.
5: അക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ ആശ തീരും നമ്മുടെ ആശ തീരും.
3: അപ്പോഴേ ഇങ്ങനെ അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെയാ ആശ തീരുക? മനസ്സിലൊരാളോട് മോഹമുണ്ടെങ്കിൽ അത് തുറന്നു പറയണം. പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും.
0: ആരുടെ കാര്യം അങ്ങനെ പറയണേ?
3: എന്നോട് വിളിക്കണ്ട, ഞാൻ കണ്ടു. ടീച്ചറുടെ മനസ്സിലൊരു സൂര്യൻ ഉദിച്ചിരിക്കണത് ഞാൻ കണ്ടു എന്നാ പറഞ്ഞേ. എന്താ ശരിയല്ലേ? പേടിക്കണ്ട, ഇവിടെ നോക്ക്. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാ. ചേരേണ്ടവര് തമ്മിൽ ചേരുന്നത് എനിക്കിഷ്ടാ.
0: ഞാൻ മാത്രം ഇഷ്ടപ്പെട്ട പോരല്ലോ?
3: പോരാ, അവനും ഇഷ്ടപ്പെടണം. അതിന് ചില വിദ്യകളൊക്കെ ഉണ്ട്. വല്ലപ്പോഴും കാപ്പി കുടിക്കാനോ ഊണ് കഴിക്കാനോ വീട്ടിലേക്ക് ക്ഷണിക്കണം.
0: ഞാൻ ക്ഷണിച്ചാ സൂര്യത്തെ വരുവോ?
3: നീ ക്ഷണിച്ചാലും ഇല്ലെങ്കിലും സൂര്യൻ ഉദിക്കും, ഇല്ലെങ്കിൽ ഈ ഗോവിന്ദ മേനോനെ ഉദിപ്പിക്കും.

0: കൊളുത്തി, അളിയൻ പറഞ്ഞതുപോലെ കൊളുത്തി. ഇന്ന് അത്താഴത്തിന് സൂര്യനെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് ചെല്ലാന്ന് പറഞ്ഞിരിക്കുക.
1: ഓക്കെ, ബാക്കി കാര്യം അളി എനിക്ക് വിട്ടേ. അവന്റെ മോഡ് ഓഫ് പേയ്മെന്റ് അടിച്ചളക്കി ബ്രാഞ്ച് പൂട്ടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു.
2: നമ്മൾ തമ്മിൽ ഫ്രണ്ട്സായ നിലയ്ക്ക് അറിഞ്ഞ വിവരം പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ.
3: ടീച്ചറോട് അവരെന്താ പറഞ്ഞത്?
2: കൃത്യമായി ഒന്നും മനസ്സിലായില്ല. എന്തായാലും സൂര്യേട്ടിന് കൊടുക്കാനുള്ള ഒരു കെണിയാണെന്ന് ഉറപ്പാ. നമ്മൾ കാമുകന്മാർക്ക് ഇടയ്ക്ക് കാരണവന്മാർ ഇങ്ങനെ പാറയും കൊണ്ട് വന്നാ എന്താ ചെയ്യാറുണ്ട്?
4: ഉറങ്ങായിരുന്നല്ലേ.
3: പിന്നെന്താ ഞാൻ ചത്ത് കിടക്കായിരിക്കുന്നു വിചാരിച്ചോ?
4: ഇങ്ങനെ ചങ്കി കുത്തണ വാക്കുകൾ പറയില്ലേ സൂര്യ. നിനക്കറിയോ ഞാൻ നിന്നോട് മാപ്പ് പറയാൻ വന്നതാ. ഞാൻ എന്തൊക്കെയോ ദേഷ്യപ്പെട്ടു, മനസ്സിന്റെ വിഷമം കൊണ്ടാ. നീ എനിക്ക് മാപ്പ് തന്ന അനുഗ്രഹിക്കണം.
3: മാപ്പ് തന്ന അനുഗ്രഹിക്കാൻ ഞാൻ അവതാരമൊന്നുമല്ലോ.
4: അതെ, എനിക്ക് നീ അവതാര. എന്റെ മാനം കാക്കാൻ ഈശ്വരൻ പറഞ്ഞയച്ചാ നിന്നെ.
3: ഏ, ഒരുപാട് പതപ്പിക്കലൊന്നും വേണ്ട, കാര്യം എന്താന്ന് വെച്ചാ പറ.
4: ഞാൻ നിന്നെ കുറിച്ച് ഒരുപാട് ആലോചിച്ചു.
3: എന്താ പ്രത്യേകിച്ച് ഇങ്ങനെ ആലോചിക്കാൻ?
4: കാര്യണ്ട്, നീ ഒരു അവിവാഹിതനായ ചെറുപ്പക്കാരനല്ലേ, മോഹങ്ങളൊക്കെ ഒരുപാട് നിന്റെ മനസ്സിലുണ്ടാവില്ലേ. അതൊക്കെ സാധിക്കാതെ നീ മരിക്കണെന്ന് പറയുന്ന ഞാൻ എന്തൊരു ദുഷ്ടന.
3: എന്റെ മനസ്സിൽ ഒരുപാട് മോഹങ്ങൾ പൂവണിഞ്ഞ് നിൽക്കുന്നുണ്ട്, അതൊന്ന് പുഷ്പിച്ചു തരാൻ പറ്റുമോ?
4: ഞാൻ പുഷ്പിപ്പിക്കും. അതിനുള്ള ചില ഇടപാടുകളൊക്കെ ഞങ്ങളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്.
3: ഞങ്ങളോ?
4: അല്ല, ഞാൻ. ഇന്ന് രാത്രി നീ എന്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം.
3: എവിടേക്ക്?
4: അതൊക്കെ ഞാൻ പറയാം. രാത്രി നമുക്ക് പോവാം. ഇന്ന് നിന്റെ മോഹങ്ങൾ പൂവണിയുന്ന ദിവസ. നിന്നെ വാണിഭ കേസിൽ കുടുക്കട മോനെ.
3: വാണിഭോ?
4: വാണിയംകുളം വഴി പോയി നിന്റെ മോഹങ്ങൾ പൂവണിയാലോ എന്ന് പറയായിരുന്നു.
2: അയ്യോ മുത്തശ്ശി, ഞാൻ വെച്ചോളാം.
5: മുല്ലപ്പൂവിന്റെ നല്ല മണം ഉണ്ടല്ലോ, എവിടെന്നാ?
2: അത് പിന്നെ മുത്തശ്ശി, നാളെ നമ്മുടെ മുല്ലക്കിലെ ശാരദാമണിയുടെ കല്യാണ. രാവിലെ പോകുമ്പോ ചൂടാൻ വാങ്ങിയതാ.
5: ഇത്തിരി വെള്ളം തളിച്ച് സൂക്ഷിച്ചു വെച്ചോ, ഇല്ലാച്ച വാടിപ്പോ.
2: ശരി.
6: അവൻ പൂമുഖത്ത് വന്ന് ബെല്ലടിച്ചാൽ അപ്പ വീണോ അടി.
7: അത് ഞങ്ങൾ ഏറ്റു സാർ.
6: അതാണ് വീട്.
3: ഉറങ്ങിക്കാണൂ.
6: ലൈറ്റ് കണ്ടില്ലേ?
3: ലൈറ്റ് ഇട്ട് കിടന്നുറങ്ങണവരും ഉണ്ടാവില്ലേ? ആദ്യം മേനവും പോയി നോക്ക്.
6: പേടിക്കാനൊന്നുമില്ല, ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്.
3: എന്നാലും
6: ഇങ്ങനൊരു പേടിത്തുണ്ട്. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി നോക്കിട്ട് വരാം.
4: മോനെ, നിന്റെ പ്രായത്തിന് പുത്തമ്പര കല്യാണിയുടെ വീട്ടിലേക്ക്.
6: പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, പോയി അടിച്ചവന്റെ മുതുക് പൊളിക്കേ.
7: മുതുക് പൊളിഞ്ഞൊന്ന് പൂർണ്ണ ബോധ്യമായിട്ട് സാറ് പണം തന്നാ മതി.
6: ആ പോ.
3: ആരാണെന്ന് നിനക്ക് അറിയില്ലല്ലേ? അർദ്ധരാത്രിയിൽ കള്ളക്കാമുകനെ ക്ഷണിച്ചു വരച്ചിട്ട് ശീലാവതി
2: ചമയുന്നു
3: അവന്റെ തുണി. അല്ലെങ്കിൽ
7: അളിയനായിരുന്നോ?
2: ഇങ്ങനൊരു മോഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ കൊന്നിട്ടാകായിരുന്നില്ലേ.
4: ഇനി ഇവളെ എന്ത് പറഞ്ഞാ ഞാൻ വിശ്വസിപ്പിക്കുക?
2: എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഇനി കള്ളങ്ങളൊന്നും ഉണ്ടാക്കി പറയണ്ട. കെട്ടുപ്രായമായ ഒരു മോളുണ്ടെന്നും കൂടി ഓർക്കാതെ. അതെങ്ങനെയാ, 70 വയസ്സിൽ ശൃംഗരിക്കാൻ നടക്കുന്ന അച്ഛന്റെ അല്ലേ മോൻ?
4: ദേവകി, നീ വിചാരിക്കുന്ന പോലെ എനിക്ക് ആരോടൊരു മോഹമല്ല, എന്റെ ആത്മാവിനോട് പോലും.
2: അയ്യോ, ഇനി അവള് മുദ്ര കാണിക്കാൻ ഇങ്ങോട്ട് വരട്ടെ. ചളച്ച് വെള്ളം ഒഴിക്കുന്ന മുഖത്ത്.
4: ആ കുട്ടി വെറും പാവാ.
2: കുട്ടി, അവളെ പറഞ്ഞ ഇഷ്ടമായില്ല അല്ലേ? പലരും എന്നോട് പറഞ്ഞതാ അവളെ വീട്ടിൽ കേറ്റാൻ കൊള്ളില്ല എന്ന്. അതൊന്നും കേൾക്കാതെ മോളെ പോലെ കരുതി എന്നോട് തന്നെ അയച്ചാതി.
4: ഈശ്വര, ഇതിനൊക്കെ എന്താ ഞാൻ മറുപടി പറയാ?
2: അച്ഛൻ, ഇനി ഒന്നും പറയണ്ട, ഇവിടെ കമ്മൽ നടിച്ചു കിടന്നോ.
4: മോളെ, നീയെങ്കിലും അച്ഛനെ വിശ്വസിക്ക്. അച്ഛൻ സത്യം പറയാം.
3: സത്യം ഞാൻ പറയാം.
4: നിന്നെ എന്തിനാ കെട്ടിരുത്തേ?
3: എന്നെ കുറെ നാളായി ചില സത്യങ്ങൾ ഈ ചങ്കിനകത്തിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഇനി അത് മറച്ചു വെക്കാൻ എന്നെ കൊണ്ടാവില്ല.
4: നിന്റെ സത്യം ഇവിടെ ആർക്കും കേൾക്കണം? ഞാൻ സമ്മതിക്കില്ല.
3: എങ്ങനെ സമ്മതിച്ചാലും ഇല്ലെങ്കിലും സത്യങ്ങൾ ഞാനൊന്ന് തുറന്നു പറയും.
4: സത്യം പറയാൻ ഞാനുണ്ട് ഇവിടെ.
3: സത്യം ആർക്കും പറയാമല്ലോ, പക്ഷെ അത് മറച്ചു വെക്കാനൊന്നും ആർക്കും അധികാരം ഇല്ല.
2: എങ്കിൽ സത്യം ഞാൻ പറയാം, ചേച്ചി സൂര്യേട്ടൻ കല്യാണം കഴിക്കുന്ന അച്ഛൻ ഇഷ്ടമല്ല.
3: അതുകൊണ്ട് എനിക്കും ഗംഗാവതി ടീച്ചർക്കും അവിഹിത ബന്ധമുണ്ടെന്ന് വരുത്തി തീർത്ത് സുമംഗലയുടെ മുമ്പിൽ എന്നെ താറടിച്ച് കാണിക്കാൻ വേണ്ടി അളിയനും അളിയനും കൂടി ഒരിക്കലും കുതന്ത്രമല്ലേത്? ദേ, ഇതല്ലേ സത്യം. പക്ഷെ ചക്കിന് വെച്ചത് കൊക്കിനു കൊണ്ടു.
4: വരട്ടെ.
2: സത്യമാണ് കേട്ടത്.
0: സത്യം. അവൻ പറഞ്ഞത് മുഴുവനും സത്യം.
2: എന്തിനാ അച്ഛൻ ഇങ്ങനെ ചെയ്തത്? എന്തുകൊണ്ടാ അച്ഛന് സൂര്യൻ ഇഷ്ടമല്ലാത്തത്?
0: എനിക്ക് അവനെ ഇഷ്ടമല്ല എന്ന് ആരാ പറഞ്ഞത്?
2: എനിക്കറിയണം
0: മോളെ. അത് പുറത്തു പറയാൻ പാടില്ലാത്തൊരു പരമരഹസ്യം.
2: വേണ്ട, ഇവിടെ ആരോടും ഒന്നും ഒളിക്കണ്ട. എന്താണെന്ന് പറയും.
0: അതൊന്നും താങ്ങാനുള്ള ശക്തി നിങ്ങൾക്കില്ല.
2: സുമംഗലിക്കുണ്ട്. അച്ഛൻ പറയും.
0: സൂര്യൻ ഇനി അധികം ആയുസില്ല. ഏത് നിമിഷവും മരിക്കാവുന്ന മനുഷ്യനാണ്.
2: അപ്പോ ഡൈയിങ് പേഷ്യന്റ് ആണോ അച്ഛാ? ചേച്ചി, ആകാശദൂത സിനിമയും നമ്മൾ കണ്ടില്ലേ? മൂക്കിൽ നിന്ന് വായു എന്നൊക്കെ ചോര വന്നിട്ട് ബ്ലഡ് ക്യാൻസർ ആയ ആ മാധവി.
0: വൈദ്യശാസ്ത്രത്തിന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റാത്ത എന്തോ ഒരു
2: രോഗം. ഇങ്ങനൊരു രോഗമുണ്ടെന്ന് സൂര്യൻ അറിയാമോ?
0: ഇല്ല, ഒരിക്കലും അവൻ അറിയിക്കില്ല. അവന്റെ അച്ഛന് ഞാൻ വാക്കുകൊടുത്തിരിക്കുക. അമ്മയെ സമാധാനിപ്പിക്കും മോളെ.
2: വേണ്ട മോളെ, ഇങ്ങനൊരു ബന്ധം നമുക്ക് വേണ്ട. ഇപ്പോഴെങ്കിലും ഇതൊക്കെ അറിഞ്ഞത് എന്റെ കുട്ടിയുടെ ഭാഗ്യമൊന്ന് കൂട്ടിക്കൊള്ളൂ.

0: എന്താ നമ്മുടെ നീ ഓടണേ?
1: ഞാനൊരു കല്യാണം കഴിക്കാൻ പോവാ, താൻ പറഞ്ഞോ. എവിടെങ്കിലും ഒരു നല്ല കാര്യത്തിന് പോയാ അപ്പൊ ഈ പണ്ടാറൽ ചെണ്ടയിട്ട് വരും. ഇതാണ് തട്ടി പിടിക്കുന്നത്.
2: ഓ, ക്ലാസ്സും കഴിഞ്ഞ് ഞാൻ എത്ര നേരം ബസ് സ്റ്റോപ്പിൽ കുത്തിപ്പിടിച്ചതെന്ന് അറിയോ?
3: സോറി അഖില, കമ്പ്യൂട്ടർ സെന്ററിൽ നിന്ന് ഇറങ്ങിയപ്പോ വൈകി. എല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്.
1: മാറിക്കോടോ, അച്ഛനുണ്ടോ ഇവിടെ?
2: ഞാൻ ക്ലാസ്സിൽ നിന്ന് വരുന്ന വഴിയാ.
1: വേണ്ട, ഇപ്പൊ സംസാരിക്കണ്ട. എല്ലാ ഇതിലും ഉണ്ടാവില്ലോ.
4: എല്ലാ പിള്ളേരും കുഴപ്പമില്ലപ്പോ അല്ലേ?
3: കുട്ടി പേടിക്കണ്ട, അമ്മാവൻ കൊണ്ടുപോയത് എന്റെ അച്ഛന്റെ കഷായത്തിന്റെ ലിസ്റ്റാ. ഇതാ ശരിക്കുള്ള ലവ് ലെറ്റർ.
1: ശരിക്കുള്ള നീ തന്നേക്ക് മോനെ.
5: എന്താ ഏട്ടാ?
1: അളിയൻ എവിടെ?
5: ദേ അപ്പുറത്തുണ്ട്. എന്താ ഏട്ടാ ഇത്ര സന്തോഷത്തില്?
1: 10 ലക്ഷത്തിന്റെ പോളിസിയുടെ കാര്യം പറയാനാ. അളിയാ,
4: എന്താ അളിയാ, അവന്റെ കഥ കഴിഞ്ഞോ?
1: ഇല്ല, പക്ഷെ അധികം വൈകാതെ തീരും.
4: അപ്പൊ നമ്മൾ വെച്ച കെണി ഏറ്റു.
1: അതായിട്ടില്ല, നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോ ഞാൻ സത്യം പറയാൻ തുടങ്ങിയതാ. കാവിലമ്മ രക്ഷിച്ചു, ഇപ്പൊ കഥ വേറെ വഴിക്ക് തിരിഞ്ഞിരിക്കുക. അവന് ദീർഘായുസില്ലാന്നും ഏത് സമയത്തും മരിക്കാവുന്ന ഒരു രോഗിയാണെന്നും ഞാൻ പറഞ്ഞു. സുമക്കുട്ടിന്റെ ഏവകയും ഞെട്ടിരിക്കുക.
4: നേരാണോ?
1: അച്ഛനാണ് നേര്.
4: അപ്പൊ അവന്റെ അനുരാഗത്തിന്റെ ആദ്യ ഞരമ്പ് തന്നെ കട്ടായി. ഇനി അവന് തൂങ്ങാനുള്ള കയറ് നമുക്ക് അവനെ കൊണ്ട് തന്നെ പിരിപ്പിക്കാം.
1: ഞാൻ പോട്ടെ, എനിക്ക് ധൃതി.
4: അളിയനെ സ്കൂട്ടർ കൊണ്ടുവന്ന അളിയാ, ഞാൻ സ്കൂട്ടർ കൊണ്ടുവിടാം.
1: അത് മാത്രം പറയാം
4: അളിയാ,
1: അത് മാത്രം
4: ഞാൻ കൊണ്ടുവിടാം.
6: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
7: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമ ശബ്ദരേഖ.
8: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം ആയുഷ്മാൻ ഭവ.
9: അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ, പിന്നെ കരിമരുന്നിന്റെ കാര്യം അത് ആലക്കയെ തന്നെ ഏൽപ്പിച്ചാ മതി.
4: അത് പിന്നെ അങ്ങനെയല്ലേ ഉള്ളൂ.
9: മോൾ എന്താ ഒറ്റക്ക്?
10: സൂര്യേട്ടൻ ഒരു പുഷ്പാഞ്ജലി കഴിക്കാൻ വന്നതാ.
9: നിങ്ങൾ നടന്നു, ഞാൻ വരാം.
4: ശരി.
9: നമ്മൾ കൊതിച്ചത് കിട്ടണമെന്നില്ല, വിധിച്ചതേ കിട്ടൂ. എന്റെ മോള് വിഷമിക്കണ്ട, ദീർഘായുസുള്ള നല്ലൊരു പയ്യനെ അച്ഛൻ കൊണ്ടുവരും.
10: മനസ്സിന് ഇഷ്ടമല്ലാത്ത ഒരാളുടെ കൂടെ 12 കൊല്ലം ജീവിക്കുന്നതിൽ നല്ലത് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ ഒരേ സംഘം ഒരു ദിവസം ജീവിക്കുന്നതല്ലേ അച്ഛൻ? അച്ഛൻ ഞങ്ങളുടെ വിവാഹം എത്ര

0: കവലമ്മേ, അപേക്ഷിച്ചപ്പോഴൊന്നും നീ ഉപേക്ഷിച്ചിട്ടില്ലല്ലോ. സൂര്യയുടെ അസുഖം നീ മാറ്റണം, തീർക്കായ്സ് കൊടുക്കണം.
1: ഹലോ, അമ്പലവും കാവും കേട്ട് കുറച്ചു ദിവസമായിട്ട് ആളെ കാണാൻ കിട്ടുന്നില്ലല്ലോ, എന്ത് പറ്റി?
2: പരദൈവങ്ങളോട് ഇത്തിരി പരാതി പറയായിരുന്നു. മാൻ പ്രപ്പോസസ്, ഗോഡ് ഡിസ്പോസസ് എന്നല്ലേ, നമുക്ക് അപേക്ഷിക്കാനല്ലേ പറ്റൂ. നിശ്ചയിക്കേണ്ടത് ഈശ്വരനല്ലേ.
1: അപേക്ഷിച്ചാ കേൾക്കുവോ?
2: കേൾക്കും, വിളിച്ചാ വെളിപ്പുറത്ത് വരണവരാ. പക്ഷെ വിശ്വാസത്തോടെ വിളിക്കണം.
1: അതിര് കടന്ന് ആരെയും വിശ്വസിക്കോ സ്നേഹിക്കോ ചെയ്യരുത്. സ്നേഹം എന്ന് വിശ്വാസം എന്നൊക്കെ പറയുന്നത് ഒരു നൂൽപ്പാലം പോലെ പൊട്ടി വീഴാൻ ഒരു നിമിഷം മതി. അങ്ങനെ പൊട്ടിയാ എല്ലാം നഷ്ടപ്പെട്ടതുപോലെ ആവും. ജീവൻ തന്നെ വേണ്ടാന്ന് തോന്നും.
2: എന്താ ഇങ്ങനൊക്കെ പറയണേ?
1: ഞാൻ എപ്പോഴും അങ്ങനെ വിജയത്തെ കുറിച്ച് മാത്രമല്ല തോൽവിയെ കുറിച്ചും ചിന്തിക്കും. അനുഭവങ്ങൾ പഠിപ്പിച്ച അതാണേ.
2: ഇല്ല, ഞാൻ തോൽക്കില്ല.
1: നീ ജയിക്കണമെന്ന് തന്നെ എന്റെ ആഗ്രഹം. നിന്റെ ജയം എന്റെയും കൂടി ജയല്ലേ. പിന്നെ എന്താ അരങ്ങേറ്റൊന്നും വേണ്ടെന്ന് വെച്ചത്?
2: വേണ്ട, ഒന്നും വേണ്ട.
1: അങ്ങനെ പറഞ്ഞു ഒഴിയാൻ ഞാൻ സമ്മതിക്കില്ല. കാര്യം എന്താന്ന് വെച്ചാ പറ. ടീച്ചർ എങ്ങനെ ഫേസ് ചെയ്യുന്ന വെച്ചിട്ട അതൊക്കെ ഞാൻ പറഞ്ഞ് ശരിയായിക്കോളാം. താൻ നൃത്തം ചെയ്യുന്ന എനിക്കൊന്ന് കാണണം. എന്താ ചെയ്യില്ലേ? അതിനെന്തിനാ കരയുന്നത്? അപ്പൊ ഏറ്റെല്ലാം എങ്കിൽ ടീച്ചർ തിരിച്ചു കൊണ്ടിരുന്ന കാര്യം ഞാനും ഏറ്റും. ഹലോ, ഏ ഈ കരച്ചിലും നിർത്തി. കരയണ കഥ ഇഷ്ടമില്ലാത്ത ആളല്ലേ.
3: എന്റെ സമനില തെറ്റിക്കരുത് കേട്ടോ. എന്തിനാണോ പിച്ചക്കാരെ പോലെ എപ്പോഴും കൈ നീട്ടണേ? എന്റെ കയ്യിൽ ചില്ലി കാശില്ല.
4: അയ്യോ, അതിനല്ല അങ്ങനെ പിടിച്ചടക്കാനാ.
3: എല്ലാം ഒലത്തി വിളമ്പി തരാൻ തന്റെ വക്കീൽ ഏറ്റതല്ലടോ. ഡോ രൂപ എത്രയാ എണ്ണി മേടിച്ചേ, അത് വല്ലതും ഓർമ്മയുണ്ടോ? എന്നിട്ട് ഇപ്പൊ കൈ നടത്തുക.
4: ഇന്ന് പറഞ്ഞ വകുപ്പിലും നിയമത്തിലൊക്കെ ഒരു പരിധിയില്ലേ? എങ്ങനെ ജപ്തി നീട്ടാവുന്നതിന്റെ പരമാവധി നീട്ടില്ലേ? എന്നിട്ട് ഇപ്പൊ വക്കീലിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ?
3: ഓ, ഇതിപ്പോ വസൂരി വന്നവനെ കുഷ്ഠം പിടിച്ച പോലെയായി എന്റെ മാധവാ. ഞാനിപ്പോ എന്താ ചെയ്യുക? ചന്ദ്രോത്ത് കാരണവന്മാര് പാരമ്പര്യമായിട്ട് കൈ മാറി തന്നത് മാല വരെ ഞാൻ വിറ്റു.
4: അല്ലെങ്കിൽ തന്നെ സ്വർണത്തിനൊക്കെ ഇപ്പൊ തീരെ വില കുറവില്ലേ? പിന്നെ ചന്ദ്രോത്ത് വാനക്ക് എന്തോ
3: കിട്ടാനോ? ഇനി എന്റെ കയ്യിൽ ഒരു ചില്ലി കാശില്ല.
5: അളിയെ വിഷമിക്കാതിരിക്കും, എല്ലാം ഈ മാധവനേറ്റു. ഉത്സവം അരങ്ങേറ്റം കഴിയുന്നതിന് മുമ്പ് ഇവിടെ ചിലതൊക്കെ നടക്കും. അളിയ ഉഷാറാവ്, ഉഷാറാവളിയാ. ഓക്കെ അളിയ, സ്കൂട്ടർ കയറി.
3: അയ്യോ, അത് മാത്രം പറയരുത്
5: അളിയ.
3: അയ്യോ, അത് പറയാം.
5: ഇതിനെന്താ കുഴപ്പം?
1: ഇത് പാക്ക് ചെയ്തോളൂ, വേറെ എന്തെങ്കിലും വേണ്ട.
6: നടക്കാവ് നടമുട്ട മാനേകര മാനേകര അരങ്ങണ കേറെ കേറെ. നടക്കാവ് നടമുട്ട മാനേകര മാനേകര ആരങ്ങണ ആരങ്ങണ. വണ്ടി പറഞ്ഞാ പോയ
5: സൂര്യനല്ലേ?
1: അതെ സാർ.
5: എന്നാലാ വണ്ടിയുടെ പുറകെ വിട്. പെട്ടെന്ന് പോട്ടെ, വേഗം പോട്ടെ. സുധാകരം ഒന്ന് പെട്ടെന്ന് വിട്.

0: പണിക്കരോ കാണിപ്പൂർ സ്റ്റേഷനിലാണ്.
1: ഞാനിവിടേക്ക് വന്നിട്ടേ മൂന്നാല് മാസമായി. മേനോൻ സാറിന് ഇവിടെ
0: ഇന്നത്തെ ഉത്സവം എന്റെ അളിയന്റെ വകയാ. കേട്ടിട്ടുണ്ടാവും ചന്ദ്രോത്ത് ഗോൾഡ് മേനോൻ.
1: ചന്ദ്രോത്ത് എന്ന് കേൾക്കാത്ത ആളുണ്ടോ ഇന്നാട്ടില്?
2: എന്തിനാ കുട്ടി ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? സൂര്യൻ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ല. നീ കണ്ടോ
3: അമ്പലപ്പറമ്പിൽ മുഴുവൻ ഞാൻ നോക്കി, ആളെ കാണാനില്ല.
2: ഈശ്വര പിന്നെ എവിടെ പോയിട്ടുണ്ടാവോ എന്തോ.

ആൾക്കാർ ബഹളമാക്കി നീ കുട്ടി അവിടെ എന്തെടുക്കുക? റെഡി ആയില്ലേ ഇതുവരെ? സമയം എത്രയെന്നറിയോ?

0: അച്ഛന്റെയും അമ്മയുടെയും മുത്തച്ഛന്റെയും കാലുകൾ നമസ്കരിച്ച് അരങ്ങിലേക്ക് വന്നോളൂ. സൂര്യാട്ടനെ ഇതുവരെ കണ്ടില്ലല്ലോ അച്ഛാ.
1: അവൻ ഇവിടെ എവിടെയെങ്കിലും കാണും മോളെ.
0: സൂര്യാട്ടനെ കാണാൻ വേണ്ടിട്ടാ ഞാൻ ഇതിനൊക്കെ സമ്മതിച്ചു തന്നെ. നിന്നെ കളിപ്പിക്കാൻ വേണ്ടി ഒളിച്ചു നിൽക്കാവൂ.
1: ഇപ്പൊ മനസ്സിലെ വേറൊരു ചിന്തയും പാടില്ല. കാവിലമ്മയെ ധ്യാനിച്ചേ അരങ്ങത്തേക്ക് ചെല്ലുമോളെ.
2: അരങ്ങേറ്റത്തിലുള്ള സമയം തെറ്റിക്കണ്ട. എന്റെ കാലി വേണം അനുഗ്രഹം മാനിച്ചോളൂ. അല്ല അവിടെ കാർന്നോരുടെ അല്ല ഇവിടെ അല്ല ആ കാളിന്റെ. ഓക്കേ

0: അവളിന്ന് വാങ്ങിയതാ. സുമംഗലയ്ക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. അതുകൊണ്ടാ മുന്നറിയിപ്പൊന്നും കൂടാതെ മുങ്ങിയത്. ഒന്നുമില്ല, ഞാൻ വരുന്ന വഴിക്ക് തട്ടി വീണതാ.
1: അതൊന്നല്ല സുരേഖ, നമുക്ക് ഉടനെ ആശുപത്രി പോവാം.
0: എനിക്കൊന്നുമില്ല സുമംഗലെ, താന് തമ്പി ഡ്രസ് ചെയ്യേണ്ടി, ഞാൻ ഈ മുഖമൊക്കെ ഒന്ന് കഴുകി തരാം. പറഞ്ഞത് കേക്ക് പ്ലീസ്. ചെല്ലു.
2: നീ എത്തിയോ?
0: എത്തില്ലെന്ന് കരുതിയില്ലേ?
2: അതെന്താ നീ അങ്ങനെ പറഞ്ഞത്?
0: വേണ്ട, വലിയ അഭിനയൊന്നും വേണ്ട. ഒരച്ഛനെ പോലെയാ നിങ്ങളാ ഞാൻ കരുതിയത്. മരിക്കാന്ന് ഉറപ്പിച്ചിട്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ അറിഞ്ഞു അറിയാതെയോ ഇതിനിടയിൽ ഞാൻ സുമംഗലെ ഇഷ്ടപ്പെട്ടു പോയി. അവൾക്ക് വേണ്ടി ജീവിക്കാൻ കൊതിച്ചു. അതിഷ്ടമല്ലെങ്കിൽ ദാ ഒരു കത്തിയോ കടാരയോ എന്താന്ന് വെച്ചാൽ നെഞ്ചത്ത് കുത്തിയിറക്ക്, കൊല്ല്. അല്ലാതെ ഇരുട്ടത്ത് തല്ലിക്കൊല്ലാൻ വേണ്ടി കൂലിത്തല്ലാരായിക്കേണ്ട കാര്യമൊന്നുമില്ല.
2: അളിയ, ഇവനെന്താ ഭ്രാന്ത് പിടിച്ചോ? ഇവൻ എന്തൊക്കെ ഈ പറയണേ? കൊല്ലാൻ ആളയച്ചു എന്നോ? ആര്?
3: അളിയൻ തെറ്റിദ്ധരിക്കരുത്, എനിക്ക് അളിയനാണ് വേണം. അളിയനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഉത്സവം കഴിയുമ്പോൾ ഇവിടെ ചിലതൊക്കെ നടക്കും എന്ന് അളിയനോട് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? അവനെ തട്ടാൻ ആളയച്ചത് ഞാനാണ്.
2: നീ എന്നെ കൊലമരത്തി കയറ്റി അടങ്ങൂല്ലേ?
4: അല്ല, അളിയനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ.
2: മതി, സഹായിച്ചോളം മതി. ഇനി എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയാം.

0: Foren.
1: കാവിലമ്മ പരദൈവങ്ങളെ, കാക്കാവുന്നിടത്തോളം കാത്തു, പിടിച്ചു നിൽക്കാവുന്നിടത്തോളം നിന്നു. പിന്നെ
2: അറിഞ്ഞുകൊണ്ട് ഇന്നോളം ആരെയും ദ്രോഹിച്ചിട്ടില്ല. അറിയാതെ ചെയ്ത അപരാധങ്ങൾക്കൊക്കെ മാപ്പ് തന്ന് എന്റെ ആയുസ് എടുത്തോളൂ നാഗപ്പന്മാരെ.

0: വിട്, ഇല്ല എന്നെ വിടാൻ വിടാൻ പറഞ്ഞില്ലേ? എനിക്ക് നീ ജീവിക്കണ്ട, ആരുടെ ആയുസ്സും വേണ്ട, ഔദാര്യവും വേണ്ട, എന്നെ വിടാൻ.
1: ഇല്ല, വിടില്ല. ഒരു മരണത്തിന്റെ ശാപം ഏറ്റുകൊണ്ടാണ് ഞാൻ ഈ നാട്ടിൽ വന്നത്. ഇനി നിങ്ങളായിട്ട് മറ്റൊരു ശാപം കൂടി എന്റെ തലയെ കെട്ടിവെക്കരുത്. അത് ഞാൻ സമ്മതിക്കില്ല.
0: എന്താ നീ പറഞ്ഞേ? മരണത്തിന്റെ ശാപോ? അപ്പൊ നീ ആരെയോ കൊന്നിട്ടാണ് വന്നത് അല്ലേ?
2: ഇല്ല,
0: സത്യം പറ. നീ ആരെ കൊന്നിട്ടാണ് വന്നത്?
1: ഞാൻ ആരെയും കൊന്നിട്ടില്ല.
2: എല്ലാവരെയും അതിരിടന്ന് സ്നേഹിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ അങ്ങനെ സ്നേഹിച്ചതിന് എനിക്ക് കിട്ടിയത് എന്താണെന്നറിയോ?
3: അവൾക്ക് നീ എന്ന് പറഞ്ഞ ജീവനാ, അറിയോ?
2: എനിക്ക് പ്രിയയോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ലമ്മേ, പക്ഷേ മനസ്സുകൊണ്ട് ഒരിക്കലും അവളെ ഭാര്യയായിട്ട് സങ്കല്പിക്കാൻ എനിക്ക് കഴിയണില്ല.
3: ഓർമ്മ വെച്ച കാലം മുതൽ ഞാനും ഏട്ടനും അവൾ നിനക്കുള്ളതാണെന്ന് തീരുമാനിച്ചതാ. അച്ഛന്റെ ആഗ്രഹം അതന്നെയായിരുന്നു.
2: അമ്മാവനോട് ഞാൻ പറഞ്ഞോളാം.
3: വേണ്ട, ഇനി അങ്ങനെ പറഞ്ഞാൽ പണവും പ്രതാപവും ഇല്ലാത്തോണ്ട് നമ്മൾ അവരെ മനഃപൂർവ്വം തഴഞ്ഞതാണെന്ന് ഏട്ടൻ കരുതും.
2: അവൾക്ക് നല്ലൊരു പയ്യനെ ഞാൻ കണ്ടുപിടിക്കാമേ.
3: അവൾക്ക് പയ്യനെ കണ്ടുപിടിക്കാൻ നീ കഷ്ടപ്പെടണമെന്നില്ല. നിനക്ക് അവളെ വിവാഹം കഴിക്കാൻ പറ്റുമല്ലയോന്ന് അറിഞ്ഞ കൊള്ളാം. നോക്ക്, നിനക്ക് അമ്മയോട് സ്നേഹമുണ്ടെങ്കിൽ പറ്റില്ല എന്ന് പറയരുത്.
2: പറഞ്ഞ
3: അമ്മയെന്ന് വിളിച്ചാ വിളി കേൾക്കാൻ പിന്നെ ഞാൻ ഉണ്ടാവില്ല. പറയും മോനെ, നാളും മുഹൂർത്തം ഒക്കെ നിശ്ചയിച്ചിട്ടാണ് അമ്മാവും വന്നിരിക്കുന്നത്. ഞാൻ എന്താ പറയണ്ടേ?
2: അമ്മയെന്ന് വിളിച്ചാ വിളി കേൾക്കാൻ എന്നും അമ്മേന്റെ കൂടെ ഉണ്ടാവണം.
4: മോനെ എവിടെ?
2: എസ്റ്റേറ്റ് വരെ പ്രിയ വന്നില്ലെങ്കിലേ?
4: അവിടെ ആ മുറ്റത്തെ പുല്ലും പോവൊക്കെ പറിച്ചു നിൽക്കുന്നുണ്ട്.
2: ഞാൻ വരട്ടെ.
4: രാജലക്ഷ്മി വല്ലതും പറഞ്ഞോ?
2: ഓക്കെ, നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ നടക്കട്ടെ.
4: അപ്പോ ആദ്യത്തെ മുഹൂർത്തത്തിൽ തന്നെ ആവാം അല്ലേ ലക്ഷ്മി?
3: ഏട്ടൻ തീരുമാനിക്കുന്നതിനപ്പുറം ഒരു അഭിപ്രായവും ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. സൂര്യേട്ടാ,
2: എന്തുപറ്റി?
5: അച്ഛനോടും ആന്റിയോടും തുറന്നു പറയാനുള്ള ധൈര്യം എനിക്കില്ല. ഏട്ടൻ വിചാരിച്ചാലേ എന്നെ രക്ഷിക്കാൻ പറ്റൂ.
2: കാര്യം എന്താന്ന് പറഞ്ഞാലല്ലേ?
5: എനിക്ക് വേറൊരാളെ ഇഷ്ടം. കല്യാണം കഴിക്കുന്നെങ്കിൽ അയാളല്ലാതെ.
2: ഇത്രേ ഉള്ളോ? ഡോണ്ട് വറി, ഈ പ്രോബ്ലം പുഷ്പം പോലെ ഞാൻ സോൾവ് ചെയ്തു തരാം. പോരെ.
5: ഏട്ടൻ എന്നോട് വിരോധമൊന്നുമില്ലല്ലോ.
2: വിരോധോ? ഇപ്പോഴാണ് എനിക്ക് നിന്നോട് കൂടുതൽ സ്നേഹം.

0: എടി പെണ്ണെ, സ്നേഹം എന്ന് പറയുന്നത് പിടിച്ചു വാങ്ങേണ്ടതല്ല, ഉള്ളിന്റെ ഉള്ളിൽ തോന്നേണ്ടതാ. അതെ, ആരാ കക്ഷി?
1: സാംസങ് പ്രൊഡക്ട്സിലെ മാനേജരാ.
0: എന്താ പേര്?
1: ശ്രീപ്രകാശ്. ആ, ശ്രീപ്രകാശിനെ ഏട്ടനെ ആന്റി ഒക്കെ അറിയാം. നമ്മുടെ വിവാഹത്തിനുള്ള മുഹൂർത്തം കുറിപ്പിച്ചോണ്ടാ അച്ഛൻ വന്നിരിക്കണ. ഈ കാര്യം അറിയുമ്പോ എന്ത് ഭൂകമ്പം ഉണ്ടാവും പോണെന്നറിയില്ല.
0: ഒരു ഭൂകമ്പം ഉണ്ടാവും പോണില്ല. നമുക്ക് ഈ മാരേജ് ഒരു ത്രില്ലാക്കണം. തൽക്കാലം കാര്യങ്ങൾ കാരണവന്മാരുടെ വഴിക്ക് തന്നെ പോട്ടെ. മുഹൂർത്ത ദിവസം നീ നിന്റെ കക്ഷിയുടെ മണ്ഡപത്തിലെത്താൻ പറയാ. അവിടെ വെച്ച് നമ്മളെ സസ്പെൻസ് പൊട്ടിക്കുന്നു. രാജലക്ഷ്മി അമ്മയും ജി ആർ സി അമ്മയും നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അമരക്കുന്നു. നിന്റെയും നിന്റെ സാംസങ് മാനേജറുടെയും സ്വയംവരം ഈ സൂര്യേട്ടന്റെ മേൽനോട്ടത്തിൽ നമ്മൾ പൊടി പൊടിക്കുന്നു. ഹൗ ഇസ് ഇറ്റ്?

0: ഇരിക്കോ ഇരിക്കോ. നീ ഇതുവരെ ഒരുങ്ങിയില്ലേ?
1: ഞാൻ ഒരുങ്ങി തന്നെ നിൽക്കണേ.
0: ഇങ്ങനെയാണോ ഒരുങ്ങുന്നത്?
1: മുഹൂർത്തത്തിന് ഇനി സമയമുണ്ടല്ലോ. ഒന്നേ
0: സമയമാവുമ്പോ കിടന്ന് ടെൻഷൻ അടിക്കാൻ എനിക്ക് വയ്യ. ചെല്ലു സൂര്യ.

0: മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോട്ടെ.
1: മുഹൂർത്തത്തിന് ഇനി സമയം തല്ലേ ലക്ഷ്മി, ഇപ്പോഴേ പിടിച്ചിരുത്തണം.
0: എന്നാ നിങ്ങൾ റെസ്റ്റ് റൂമിലേക്ക് പോയിരുന്നോളൂ.

0: നീ എന്താ ഇവിടെ ഇങ്ങനെ ചുറ്റി കളിക്കണേ?
1: അല്ല, എനിക്ക് പ്രിയോട് വളരെ സീരിയസ് ആയിട്ടൊരു മാറ്റർ ചോദിക്കാൻ.
0: ചോദിക്കാനും പറയാനും ഒക്കെ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. നിന്റെ കയ്യിലല്ലേ ഏൽപ്പിക്കാൻ പോണത്? അവളെ പേഷ്യൻ കേട്ടാ ചെന്ന് ഒരുങ്ങി സൂര്യ ചെന്നേ. എന്താ കുറച്ച് താമസം? മുഹൂർത്തമായല്ലോ,
2: അത് തുടങ്ങായി.

0: മനസ്സുകൊണ്ട് ഒരിക്കലും എന്നെ ഭാര്യയാക്കാൻ ഇഷ്ടമല്ലാത്ത ഒരാളുടെ കുഞ്ഞിനെയാണ് ഞാൻ വയറ്റി ചുമക്കുന്നറിഞ്ഞ ഈ നിമിഷം എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. സൂര്യേട്ടൻ പറഞ്ഞതുപോലെ സ്നേഹം ആരോടും പിടിച്ചു വാങ്ങാനാവില്ലല്ലോ. ആ സ്നേഹത്തിന് ദീർഘായുസ്സുണ്ടാവില്ല. നേരത്തെ വിവരം അറിഞ്ഞിരുന്നെങ്കിൽ ഈ വേഷം കെട്ടില്ലെങ്കിലും ഒഴിവാക്കാൻ വരുന്നു. ഈ വിദ്യവേഷം കെട്ടി കാത്തിരിക്കാൻ വയ്യ. ഞാൻ ഗർഭിണിയാണെന്ന സത്യം മറച്ചു വെച്ചതിന്റെ മാപ്പ്.
1: എനിക്ക് പ്രിയയോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല അമ്മേ, പക്ഷേ മനസ്സുകൊണ്ട് അവളെ ഭാര്യയായിട്ട് സങ്കല്പിക്കാൻ എനിക്ക് കഴിയണില്ല.
2: എന്തൊക്കെയാ കുട്ടി എഴുതിയിരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവില്ല.
3: എനിക്ക് മനസ്സിലായി.
1: അമ്മേ,
3: ഇനി ആ നാവ് കൊണ്ട് എന്നെ അമ്മ എന്ന് വിളിക്കരുത്. ഇറങ്ങണ പുറത്ത്.
1: അമ്മേ,
3: ശപിക്കപ്പെട്ടവനെ, എന്റെ വയസ്സിൽ തന്നെ പറഞ്ഞാണോ നീ? സീരിയസ് അവളോട് പറയണമെന്ന് വിചാരിച്ചില്ലായിരുന്നല്ലേ?
1: എനിക്കൊന്നും മനസ്സിലാവണില്ല. ഞാൻ എന്ത് പറഞ്ഞു?
3: അറിയില്ല അല്ലേ? വായിച്ചു നോക്ക്. ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഇവളെ?
1: അമ്മേ, അമ്മേ, ഇത് ഞാനല്ല.
3: വേണ്ട, ഒരക്ഷരം നീ എന്നെ വേണ്ടി പോരുത്. എനിക്കെല്ലാം മനസ്സിലായി. ഇറങ്ങി പോണവിടുന്ന്.
1: അമ്മേ, ഞാൻ
3: പോണവിടുന്ന്. എനിക്ക് ഇന്നെ കാണണ്ട. ഞാൻ ചത്താ

എല്ലാ സ്വപ്നങ്ങളും തകർന്നു പോയതുപോലെ. അമ്മ തളർന്നു വീഴുന്നത് കണ്ടപ്പോ ചങ്ക് പിടച്ചു, പക്ഷെ നിന്നടത്ത് നിന്ന് അനങ്ങാനായില്ല. കണ്ണിലാകെ ഇരുട്ട് കയറിയതുപോലെ തിരിഞ്ഞു നടന്നു. എത്ര ദൂരം എന്നറിയില്ല, എത്ര സമയം എന്നറിയില്ല. ഒടുവിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയപ്പോ, സ്വന്തമെന്ന് പറയാൻ ഈ ഭൂമിയിൽ ആരും ഇല്ലെന്ന് തോന്നിയപ്പോ ജീവൻ എടുക്കാൻ തന്നെ തീരുമാനിച്ചു. പക്ഷെ നിങ്ങൾ അതിനെ സമ്മതിച്ചില്ല, അതുകൊണ്ട് ഇത്ര ആയുസ് കൂട്ടിക്കെട്ടി. നന്ദി. അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെയൊക്കെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ

0: ഞാനീ കേട്ടതൊക്കെ സത്യമാണോ അതോ കഥയോ? ഇതിലേതാണ് സത്യം, ഏതാണ് കഥ?
1: കഥയും കടങ്കഥയും സത്യവും അസത്യവും ഒക്കെ കൂടിയതാണ് എന്റെ ജീവിതം. സ്നേഹിക്കുന്നവരെയൊക്കെ കരയിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അച്ഛനോട് വിഷമവും തോന്നണ്ട. പിറന്നു വീണ തറവാടും ഓടിക്കളിച്ച മിറ്റവും അന്തിത്തിരി കൊളുത്തുന്ന കാരണവുമാരുടെ അസ്ഥിത്രയും കലാകാലങ്ങളായി കാത്തുവന്ന പരദൈവങ്ങളെയൊക്കെ വിട്ട് ഒരു ദിവസം തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമെന്ന് വന്നപ്പോ പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തു പോയതാ. നമ്മൾ തീരുമാനിക്കുന്ന പോലെയല്ലല്ലോ ഈശ്വര നിശ്ചയം. മാൻ പ്രപ്പോസസ്, ഗോഡ് ഡിസ്പോസസ്.

0: സൂര്യൻ എന്നൊരാളൂടെ ഇല്ലേ?
1: പൂവ്,
2: അവനെ ഒന്ന് കാണാൻ വന്നതാ ഞങ്ങള്. ഞാൻ അമ്മാവൻ, ഇതമ്മ.
3: നമസ്കാരം.
1: അകത്തേക്ക് ഇരിക്ക.
0: നിങ്ങൾ സംസാരിക്കുക, ഞാൻ ജീപ്പിലിരിക്കാം.
1: സൂര്യന്റെ അമ്മയും അമ്മാവനാ. മോള് പോയി സൂര്യനെ വിളിക്ക്.
2: സി ഐ സേതുമാധവന്റെ മെസ്സേജ് വെളുപ്പിനാ കിട്ടിയത്. അപ്പൊ തന്നെ പുറപ്പെട്ടു. വിവരങ്ങളൊക്കെ അറിയാമായിരിക്കുമല്ലോ അല്ലേ?
1: അറിയാം.
2: ജീവിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോ തന്നെ മോശം കിട്ടിയതുപോലെയായി.
1: ആള് ഉറക്കക്ഷീണത്തിലാവും. ഇന്നലെ ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഉത്സവവും മോളുടെ അരങ്ങേറ്റം ഒക്കെ ആയിരുന്നു.
3: അവനെ ഒരു നോക്ക് കാണാൻ കാൽക്കല്ല് വീണ് മാപ്പ് ചോദിക്കാൻ വന്നതാണ് ഞാൻ. സത്യം എന്താണെന്ന് അറിയാതെ എന്റെ മോനെ ഒരുപാട് വേദന.
4: അച്ഛ സുരേട്ട മുറിയിലില്ല. നീ ശരിക്കും നോക്കിയോ? നോക്കി അവിടെ എങ്ങില്ല.
1: പിന്നെ എവിടെ പോവാനാ? ഞാൻ നോക്കാം. അളിയാ, അറിഞ്ഞോ? അവന് തട്ടുകിട്ടി.
5: ആർക്ക്?
1: സൂര്യന്. കാർ ആക്സിഡന്റാ. ഗവൺമെന്റ് ആശുപത്രിയിലുണ്ട്. നമ്മളവിടെ എത്തുമ്പോഴേക്കും അവന്റെ കാറ്റ് പോവും.

0: ഇത് സൂര്യനല്ല, ഇതാണ് സൂര്യദാസ്, യഥാർത്ഥ കഥാകൃത്ത്.
1: അപ്പൊ എന്റെ മോൻ സൂര്യ എവിടെ?
0: സി ഐ സേതുമാധവനെ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്, അവരിപ്പോഴും എത്തും. They are on their way.
2: ഡോക്ടർ, ശരിക്കും പ്രകാശിന്റെ അസുഖം എന്താ?
0: വോക്കൽ കോർഡിൽ ക്യാൻസർ ആണ്. ഇപ്പോഴത് ബ്രെയിനിലേക്ക് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഒരു നിയന്ത്രണവും ഇല്ലാത്ത പുകവലിയും മദ്യപാനവും ഒക്കെ അല്ലായിരുന്നു അതിന്റെ ശിക്ഷ.
2: ഈ ഓപ്പറേഷൻ കൊണ്ട്
0: വലിയ ഹോപ്പൊന്നുമില്ല, എങ്കിലും നമ്മൾ ശ്രമിച്ചില്ല എന്ന് വേണ്ട. സൂര്യന്റെ മദർ ഇവിടെ അഡ്മിറ്റ് ആയിരുന്നപ്പോ പുള്ളിക്കാരൻ ദിവസം ഇവിടെ വന്ന് വിവരങ്ങൾ അന്വേഷിക്കലും മാപ്പ് ഇടലും ഒക്കെ ആയിരുന്നു. മരണം മുന്നിൽ കാണുമ്പോഴാണല്ലോ പലരും പിന്നോട്ട് തിരിഞ്ഞ് നോക്കുക.

0: എനിക്ക് സമാധാനമായി. തന്നെ കണ്ടെത്തുന്നവരെങ്കിലും എന്റെ ജീവൻ എടുക്കരുതേ എന്നായിരുന്നു പ്രാർത്ഥന. അതീശ്വരൻ സാധിച്ചു വന്നു.
1: പ്രകാശ്, ഡോണ്ട് വറി, തനിക്കൊന്നും സംഭവിക്കില്ല.
0: സംഭവിച്ചാലും എനിക്ക് സന്തോഷമുള്ളൂ സൂര്യ. അങ്ങനെയെങ്കിലും പ്രിയയോടും അവളുടെ വയറ്റിക്കുരുത്ത് എന്റെ കുഞ്ഞിനോടും ചെയ്ത തെറ്റിന് പ്രായച്ചിത്താവുമല്ലോ.
2: സൂര്യ.

0: എന്റെ വാക്ക് പാലിച്ചിരിക്കുന്നു. എല്ലാ തെറ്റുകൾക്കും ഒരിക്കൽ കൂടി മാപ്പ് ചോദിക്കുന്നു. പോട്ടെ സൂര്യ.
1: പോയിട്ട് വരാമെന്ന് പറയുമോ?
0: ഇല്ല, ഞാൻ പറഞ്ഞ കള്ളത്തരം വിശ്വസിച്ച് കല്യാണ മണ്ഡപത്തിൽ എന്നെ കാത്തിരുന്ന് അപ്രിയ പോയത്. ഇനി എത്രയും പെട്ടെന്ന് അവളുടെ അടുത്തെത്തണം. അത്രയേ ഉള്ളൂ മോഹം.
2: ഒന്ന് വാർപ്പൊന്ന് വാർപ്പൊന്ന് വാർപ്പൊന്ന് കസേര ഒന്ന്.
1: ഇല്ല, ഈ വഴക്കെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല. ഇത് ഞങ്ങൾ തരില്ല.
3: വിടു കുട്ടികളെ, ഇത് ഞങ്ങളുടെ ജോലിയാ, അത് തടസ്സപ്പെടുത്തരുത്.
1: പറ്റില്ല, അയ്യോ ഇത് കൊണ്ടുപോകാൻ പറ്റില്ല. ഈ വിളക്ക് മാത്രം കൊണ്ടുവരുന്ന വിടു മോളെ.
0: മോളെ, കരഞ്ഞ് ബഹളം ഉണ്ടാക്കണ്ട. അവർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ കൊണ്ടുപോയിക്കോട്ടെ.
1: എനിക്കൊന്നും മനസ്സിലാവണില്ല, ഇത്രയും വലിയ കടം വരാനും മാത്രം എന്താ ഉണ്ടായേ?

0: ഇതിനിപ്പോ എന്താ ഉത്തരം പറയാ?
1: നമ്മുടെ കർമ്മദോഷം
2: മോനെ. ഒരു വാക്ക് അച്ഛനോടെങ്കിലും നിനക്ക് പറയാമായിരുന്നില്ലേ? ചങ്കിനകത്ത് ഇത്രയും വലിയൊരു നീ ഒറ്റയ്ക്ക് നോക്കണമായിരുന്നു.
3: അളിയൻ എന്ത് പണിയായി കാണിച്ചത്?
2: വിവരം എന്നെ ഒന്ന് അറിയിക്കാൻ പാടില്ലായിരുന്നോ? കോർട്ടിൽ നിന്ന് സ്റ്റേ വാങ്ങായിരുന്നല്ലോ.
4: വിവരം അറിഞ്ഞ് പാവം അല്ലാണ്ടായി. നാട്ടുകാരുടെ മുമ്പിൽ ഇനി എങ്ങനെ തലപൊക്കി നടക്ക?
3: മതി മതി, എഴുതിയിൽ എന്നെ ഒഴിക്കണ്ട. നീ ആ കുട്ടികളെ വിളിച്ച് സമാധാനിപ്പിക്ക്. തലപൊക്കാൻ നടക്കും. അവൻ വന്നിട്ടുണ്ടോ? ആലുമുറ്റത്ത് മൊയ്തീൻ ഹാജിയുടെ പുന്നാരമോൻ മൂസാക്കുട്ടി
1: ഇല്ല, അവന്റെ വക്കീൽ വന്ന.
3: അവന്റെ മുഖത്ത് നോക്കി എനിക്ക് നാല് മൊഴി പറയാം.
2: മാധവ, വഴക്കിനും ഒച്ചപ്പാടൊന്നും
3: പോകാൻ വെറുതെ ഇരിക്കും.
2: മാധവ,
5: വിഷമിക്കണ്ട, പോണതൊക്കെ പൊയ്ക്കോട്ടെ, മനസ്സ് തളരരുത്. നിങ്ങളെ തളർന്നാ പിന്നെ
1: ഇല്ല, എനിക്കിപ്പോ ഒരു വിഷമമില്ല. ആകെ മുങ്ങിയാ പിന്നെ ഉയരുണ്ടാവില്ലല്ലോ.

0: മോളെ, എന്റെ സൂര്യനെ ജീവനോട് തിരിച്ചു തന്ന് നീയാണ്. അതുകൊണ്ട് തന്നെ ജീവിത അവസാനം വരെ നീ ഇവന്റെ കൂടെ വേണമെന്ന് പറയാനാണ് ഞങ്ങൾ വന്നത്.
1: സൂര്യ, തക്ക സമയത്ത് വന്ന് നീ ചന്ദ്രോത്തുകാരുടെ മണ്ണും മാനവും രക്ഷിച്ചു.
2: നിങ്ങൾക്ക് 100 ആയുസ്. ആയുഷ്മാൻ ഭവ.

സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ട ചിത്രം ആയുഷ്മാൻ ഭവ. സംവിധാനം സുരേഷ് മിനു. തിരക്കഥ ജെ പള്ളശ്ശേരി. നിർമ്മാണം അമ്പിളി പ്രാവച്ചമ്പലം. ഛായാഗ്രഹണം പി എസ് നിവാസ്. സംഗീതം ജോൺസൺ എ ടി ഉമ്മർ. അഭിനേതാക്കൾ ജയറാം, ദിവ്യ ഉണ്ണി, മോഹിനി, ഇന്നസെന്റ്, ശ്രീവിദ്യ, ജഗതി ശ്രീകുമാർ, മഞ്ജു പിള്ള, സായികുമാർ, അഗസ്റ്റിൻ, കെ ടി എസ് പടനയിൽ, സജിതാ ബേട്ടി തുടങ്ങിയവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിൽ നിർവഹിക്കും. സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. എബോള രോഗബാധ സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലായിരുന്ന വ്യക്തിയുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. രാജ്യത്ത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിയും നാളെ ദിനാചരണ പരിപാടികളിൽ പങ്കെടുക്കും. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ. പരീക്ഷയുടെ സുതാര്യത ഉറപ്പാക്കാൻ കർശന സുരക്ഷ ഏർപ്പെടുത്തി എൻടിഎ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും വേഗതയേറിയ ഗോളുമായി മൊറോക്കോയ്ക്ക് ആദ്യ ജയം. ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ഹെയ്ത്തിയെ പരാജയപ്പെടുത്തി ബ്രസീൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ പശ്ചിമബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഒഡീഷയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 68-ാം ജന്മദിനത്തിൽ രാഷ്ട്രപതിയോടൊപ്പം വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. തുടർന്ന് പശ്ചിമബംഗാൾ ദിനാഘോഷങ്ങളിലും പ്രധാനമന്ത്രി ഇന്ന് സംബന്ധിക്കും. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കും. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന ദേശീയതല പരിപാടിയുടെ തത്സമയ സംരക്ഷണവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. എബോള രോഗബാധ സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന സൌത്ത് സുഡാനിൽ നിന്നെത്തിയ 54-കാരിയുടെ അന്തിമ പരിശോധനാ ഫലം നെഗറ്റീവ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എബോള ബാധയില്ലെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രണ വിധേയമാണെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്.
1: ഹൈപ്പവർ കമ്മിറ്റിയുടെ ശുപാർശകൾ, അതെങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തതയുണ്ട്. കാരണം മഴക്കാല പോലെ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഒരു അഭാവമാണ് ഇങ്ങനെ വ്യാപിക്കാനുള്ള കാരണം. അതേതായാലും ഇപ്പോൾ അത് കൺട്രോൾഡ് ആണ്, അങ്ങനെ ആശങ്കപ്പെടാൻ വകയില്ല.
0: നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്നു. സംസ്ഥാനത്ത് ഇന്നലെ 10 ഷിഗല്ല രോഗബാധ കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഷിഗല്ല വ്യാപനം സംസ്ഥാനത്ത് നിയന്ത്രണ വിധേയമാണെന്നും ഇന്നലെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് കാര്യക്ഷമമായി തുടരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നാളെ നടക്കാനിരിക്കുന്ന നീറ്റ് യുജി 2026 പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും

0: തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിച്ചു. പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, മിലിറ്ററി സ്റ്റേഷനിലെ കമാൻഡർമാർ, സൈനികർ, അവരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ കൊളച്ചിൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച യോഗാഭ്യാസങ്ങളിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ഹിന്ദി, ഇംഗ്ലീഷ് കൂടാതെ 14 ഇന്ത്യൻ ഭാഷകളിൽ ഈ സൌകര്യം ലഭ്യമാണ്. വിവരങ്ങൾ സമർപ്പിച്ചു കഴിയുമ്പോൾ ഒരു SE ID ലഭിക്കും. പോർട്ടലിൽ നൽകിയ വസ്തുതകൾ ഉറപ്പാക്കാൻ എന്യൂമറേറ്റർ വീട്ടിലെത്തുമ്പോൾ ഈ ID നിർബന്ധമായും കാണിക്കണം. വീടിന്റെ പ്രമാണരേഖകൾ സമർപ്പിക്കേണ്ടതില്ല. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രസിദ്ധമായ കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ബുധനാഴ്ച സമാപിക്കും. സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ ഇന്ന് ഉച്ചശീവേലി വരെയാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: അത്യപൂർവ അനുഭവം പകർന്നു നൽകുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവം അവസാന ഘട്ടത്തിലേക്ക്. ദക്ഷയാഗത്തിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് വർഷംതോറും നടക്കുന്ന വൈശാഖോത്സവം ഭക്തിസാന്ദ്രമായ അനുഷ്ഠാനങ്ങളാലും നിരവധി ഭക്തരുടെ പങ്കാളിത്തത്താലും സമ്പന്നമാണ്. ബാവലിപ്പുഴയുടെ തീരത്ത് ഇടതൂർന്ന വനത്തിന്റെ ഹൃദയഭാഗത്ത് നടക്കുന്ന 28 ദിവസത്തെ ഈ ഉത്സവം ദർശിക്കാനായി കേരളത്തിനകത്തും കർണാടകയിൽ നിന്നുമുള്ള നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കർണാടകയിൽ നിന്നും എത്തുന്ന തീർത്ഥാടകർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം, മാടായിക്കാവ്, പറശ്ശിനി മുത്തപ്പൻ ക്ഷേത്രം എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തിയതിനു ശേഷമാണ് മടങ്ങുന്നത്. 24 തൃക്കലശാട്ടോടെയാണ് വൈശാഖോത്സവത്തിന് സമാപനമാവുക.
0: 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷനും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷനും സമ്മാനിക്കും. ഇത്തവണത്തെ ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും വേഗതയേറിയ ഗോളുമായി മൊറോക്കയ്ക്ക് ആദ്യ ജയം. സ്കോട്ട്ലൻഡിനെയാണ് പരാജയപ്പെടുത്തിയത്. മറ്റൊരു മത്സരത്തിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ബ്രസീൽ ഹെയ്ത്തിയെ പരാജയപ്പെടുത്തി. ഈ ജയത്തോടെ 2 മത്സരങ്ങളിൽ നിന്ന് 1 ജയവും 1 സമനിലയുമായി 4 പോയിന്റോടെ ബ്രസീൽ ഗ്രൂപ്പ് സിയിൽ ഒന്നാമതെത്തി. മറ്റൊരു മത്സരത്തിൽ പരാഗ്വേ തുർക്കിയെ പരാജയപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
3: ഓസ്ട്രേലിയയെ നിഷ്പ്രയാസം മറികടന്ന് 2 ജയം സ്വന്തമാക്കി ആതിഥേയരായ അമേരിക്ക ലോകകപ്പിന്റെ നോക്കൌട്ട് റൌണ്ടിലേക്ക് യോഗ്യത നേടി. ആദ്യ പകുതിയിൽ നേടിയ 2 ഗോളുകൾക്കാണ് USA എതിരാളികളെ വീഴ്ത്തിയത്. മറ്റൊരു മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെ മറുപടിയില്ലാത്ത 1 ഗോളിന് വീഴ്ത്തി ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ നോക്കൌട്ട് റൌണ്ട് സാധ്യത സജീവമാക്കി. ജയത്തോടെ ഗ്രൂപ്പ് സിയിൽ 2 മത്സരങ്ങളിൽ നിന്ന് 4 പോയിന്റുമായി മൊറോക്കോ ഒന്നാം സ്ഥാനത്താണ്. മത്സരം തുടങ്ങി 71 സെക്കൻഡിൽ മൊറോക്കോ നേടിയ ഗോൾ ഈ ലോകകപ്പിലെ ഇതുവരെയുള്ള മത്സരങ്ങളിലെ ഏറ്റവും വേഗമേറിയ ഗോളായി കണക്കാക്കുന്നു.
0: ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1:30 ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കും. ആതിഥേയരായ ഇന്ത്യ ഇതിനോടകം 2-0 പരമ്പര ഉറപ്പിച്ചു. സ്വച്ഛ് ഭാരത് ദൌത്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും ശുചിത്വ ക്യാമ്പയിനായ സ്വച്ഛതാ പഖ്വാഡ ആചരിക്കുന്നു. ബഹുജന ശുചിത്വ പരിപാടികൾ, സ്വച്ഛതാ പ്രതിജ്ഞകൾ, അവബോധ മത്സരങ്ങൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായ 12 വർഷങ്ങളാണ് കടന്നുപോയത്. ഈ കാലയളവിൽ ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി മോദി സർക്കാർ നിരവധി മുൻനിര പദ്ധതികളാണ് നടപ്പിലാക്കിയത്. സെമി കണ്ടക്ടർ അധിഷ്ഠിത വികസനവും ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയും ശാക്തീകൃത ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്തംഭങ്ങളായി വിലയിരുത്താം. ലോകത്താകമാനമുള്ള അഭയാർത്ഥികളുടെ ജീവിതത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനുമായി ഇന്ന് ലോക അഭയാർത്ഥി ദിനം. 2001 ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഈ ദിനം ആചരിച്ചു തുടങ്ങിയത്. എല്ലാവരും സുരക്ഷിതരാകുന്നത്

വരെ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിൽ നിർവഹിക്കും. സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. എബോള രോഗബാധ സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലായിരുന്ന വ്യക്തിയുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. രാജ്യത്ത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിയും നാളെ ദിനാചരണ പരിപാടികളിൽ പങ്കെടുക്കും. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ. പരീക്ഷയുടെ സുതാര്യത ഉറപ്പാക്കാൻ കർശന സുരക്ഷ ഏർപ്പെടുത്തി എൻടിഎ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും വേഗതയേറിയ ഗോളുമായി മൊറോക്കോയ്ക്ക് ആദ്യ ജയം. ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ഹെയ്ത്തിയെ പരാജയപ്പെടുത്തി ബ്രസീൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നെത്തി നിൽക്കുന്നത് June 20 തട്ടകത്തിലാണ്. 1756 June 20, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് വഴിയൊരുക്കിയ ചരിത്ര സംഭവങ്ങളിൽ പ്രധാനപ്പെട്ടതായ കൽക്കട്ടയിലെ ഫോർട്ട് വില്യം കോട്ടയിലെ ഇരുട്ടറയിൽ ഭീകരമായ നരഹത്യ നടക്കുന്നു. 1789 June 20, ഫ്രഞ്ച് വിപ്ലവ ചരിത്രത്തിലെ നിർണായക സംഭവമായ ടെന്നീസ് കോട്ട് പ്രതിജ്ഞയ്ക്ക് ടൈം ട്രാവലർ സാക്ഷ്യം വഹിക്കുന്നു. 1819 June 20, ലോക നാവിക ചരിത്രത്തിൽ വിപ്ലവകരമായ ഒരധ്യായം കൂട്ടിച്ചേർത്തുകൊണ്ട് ആദ്യത്തെ ആവിക്കപ്പൽ അമേരിക്കയിൽ നിന്ന് പുറപ്പെട്ട് അറ്റ്ലാന്റിക് സമുദ്രം താണ്ടി ഇംഗ്ലണ്ടിലെ ലിവർപൂൾ തുറമുഖത്ത് ദേ എത്തിച്ചേർന്നിരിക്കുന്നു. 1837 June 20, ബ്രിട്ടന്റെ ചരിത്രത്തിൽ ഒരു യുഗത്തിൻ്റെ ഉദയം കുറിച്ചുകൊണ്ട് 18-കാരിയായ വിക്ടോറിയ സിംഹാസനാരൂഢയായിരിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ഒഡീഷയിൽ 47,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംയുക്തമായി തുടക്കം കുറിക്കും. പിഎം കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡു ഇന്ന് പശ്ചിമബംഗാളിൽ പ്രധാനമന്ത്രി വിതരണം ചെയ്യും. നീറ്റ് യു ജി പുനഃപരീക്ഷ നാളെ. പരീക്ഷ സുതാര്യമായി നടത്തുന്നതിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. നാളെ മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിയും നേതൃത്വം നൽകും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു തന്റെ സ്വദേശമായ ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലുള്ള പഹാർപൂരിലെത്തി. ഒഡീഷ ഗവർണർ മുഖ്യമന്ത്രിയും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. ശ്രീമതി മുർമുവിന്റെ 68-ാം ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഹാർപൂരിലെത്തി. പ്രധാനമന്ത്രിക്കൊപ്പം സ്വന്തം ഗ്രാമം സന്ദർശിക്കുന്ന രാഷ്ട്രപതി അവിടെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയാണ്. ഒഡീഷ സർക്കാരിന്റെ 2-ാം വാർഷിക ആഘോഷ ചടങ്ങിലും ഇരുവരും സംബന്ധിക്കും. ഊർജം, അടിസ്ഥാന സൌകര്യ വികസനം, ആരോഗ്യം, വിദ്യാഭ്യാസം, ജലസേചനം തുടങ്ങിയ മേഖലകളിലായി 47,000-ത്തിലധികം കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും ചടങ്ങിൽ നടക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 68-ാം ജന്മദിനത്തിൽ ആശംസകൾ അറിയിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനായി എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ശ്രീമതി മുർമുവെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ധീരത, ലാളിത്യം, വിനയം, പൊതുസേവനത്തോടുള്ള പ്രതിബദ്ധത എന്നിവയാൽ അടയാളപ്പെടുത്തിയ രാഷ്ട്രപതിയുടെ ജീവിതയാത്ര രാജ്യത്തെ പൌരന്മാർക്ക് പ്രചോദനം നൽകുന്നതാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഒഡീഷ സന്ദർശനത്തിന് ശേഷം പശ്ചിമബംഗാളിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി താരകേശ്വറിൽ നടക്കുന്ന പശ്ചിമബംഗാൾ ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനിടെ അദ്ദേഹം നിരവധി വികസന പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും തറക്കല്ലിടുകയും ചെയ്യും. കൊൽക്കത്തയിലെ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖത്ത് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത 3 നാവിക കപ്പലുകളും അദ്ദേഹം കമ്മീഷൻ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നിന്ന് പിഎം കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡു വിതരണം ചെയ്യും. രാജ്യത്തെ 9,44,00,000-ത്തിലധികം കർഷകരുടെ അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപയാണ് നേരിട്ട് കൈമാറുന്നത്. നാളെ നടക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് രാജ്യവ്യാപകമായി മോക് ഡ്രിൽ നടത്തുന്നു. പരീക്ഷ സുരക്ഷിതവും സുതാര്യവുമായി നടത്തുന്നതിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായാണ് മോക് ഡ്രിൽ. വിശദാംശങ്ങളിലേക്ക്.
1: നീറ്റ് യു ജി പുനഃപരീക്ഷ സുതാര്യവും സുഗമവുമായി നടത്തുന്നതിനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22,79,000 ഉദ്യോഗാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. പരീക്ഷ നടത്തിപ്പിനായി ഒബ്സർവർമാർ, കോർഡിനേറ്റർമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, അഡ്മിനിസ്ട്രേറ്റർമാർ എന്നിവരുൾപ്പെടെ 2,00,000-ത്തിലധികം ജീവനക്കാരെ വിന്യസിച്ചിട്ടുണ്ട്. പരീക്ഷാ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനായി പോലീസ് സുരക്ഷയോടെയുള്ള GPS ഘടിപ്പിച്ച വാഹനങ്ങൾ, CCTV നിരീക്ഷണം, ബയോമെട്രിക് പരിശോധന എന്നിവയടങ്ങുന്ന ബഹുതല സുരക്ഷാ സംവിധാനമാണ് NTA ഒരുക്കിയിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെ ഓഫ്ലൈൻ രീതിയിലാണ് പരീക്ഷ നടക്കുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി മധ്യപ്രദേശിലെ ജബൽപൂരിൽ നാളെ നടക്കുന്ന സംസ്ഥാനതല ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയാകും. റാണി ദുർഗാവതി സർവകലാശാലയിലെ 36-ാമത് ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. 12-ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ യോഗാ സംഗമം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത സംഘടനകളുടെ എണ്ണം 600,000 കവിഞ്ഞു. നാളെ നടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യോഗാ ദിനാചരണ പരിപാടിക്കൊപ്പം രാജ്യത്തുടനീളമുള്ള വിവിധ സംഘടനകളും ഒരേ സമയം യോഗ ചെയ്യും. സ്വച്ഛ് ഭാരത് ദൌത്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും ശുചിത്വ ക്യാമ്പയിനായ സ്വച്ഛതാ പക്വാഡ ആചരിക്കുന്നു. ബഹുജന ശുചിത്വ പരിപാടികൾക്ക് സ്വച്ഛതാ പ്രതിജ്ഞകൾ, അവബോധ മത്സരങ്ങൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് sc.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ഹിന്ദി, ഇംഗ്ലീഷ് കൂടാതെ 14 ഇന്ത്യൻ ഭാഷകളിൽ ഈ സൌകര്യം ലഭ്യമാണ്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് കീഴിൽ കഴിഞ്ഞ 12 വർഷമായി ഏവർക്കൊപ്പം ഏവരുടെയും വികസനം എന്ന തത്വത്തിലൂന്നി രാജ്യം വൻ വികസന കുതിപ്പാണ് കൈവരിച്ചിരിക്കുന്നത്. പാവപ്പെട്ടവർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനായി നിരവധി പദ്ധതികളാണ് മോദി സർക്കാർ നടപ്പിലാക്കിയത്. ഒരു റിപ്പോർട്ട്.
1: കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ ഹൈടെക് മേഖലയിൽ വലിയൊരു ഘടനാപരമായ മാറ്റം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ശാക്തീകരിക്കപ്പെട്ട ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്തംഭങ്ങളാണ് സെമി കണ്ടക്ടർ വ്യവസായ മേഖലയുടെ വികാസവും ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയും. 2021 ഡിസംബറിലാണ് 76,000 കോടി രൂപയുടെ നിക്ഷേപത്തോടെ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ ആരംഭിച്ചത്. തുടർന്ന് 1,000 കോടി രൂപയുടെ ധനസഹായത്തോടെ സെമി കണ്ടക്ടർ മിഷൻ 2.0 സർക്കാർ പ്രഖ്യാപിച്ചു. 2014 കേവലം ഒന്ന് മാത്രമായിരുന്ന ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ഇന്ന് 400-ലധികമായി ഉയർന്നു. നിലവിൽ 8.4 ബില്യൺ ഡോളർ മൂല്യമുള്ള ഇന്ത്യയുടെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ അടുത്ത 8-10 വർഷത്തിനുള്ളിൽ 40 മുതൽ 45 ബില്യൺ ഡോളറായി ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കു കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണം, നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണം സമ്മാനിക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1:30 ചെന്നൈയിലെ M.A. ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കും. ആതിഥേയരായ ഇന്ത്യ ഇതിനോടകം 2-0 പരമ്പര ഉറപ്പിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ പരാഗ്വേ തുർക്കിയെയും അമേരിക്ക ഓസ്ട്രേലിയയും പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് സിയിൽ ബ്രസീൽ ഹെയ്ത്തിയെ 3-0 പരാജയപ്പെടുത്തി. അതേസമയം നേരത്തെ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിന് മൊറോക്കോ സ്കോട്ട്ലൻഡിനെ തോൽപ്പിച്ച് ഗ്രൂപ്പ് സിയിൽ രണ്ടാമതെത്തി. ബ്രസീലാണ് ഒന്നാമത്. സാമ്പത്തിക മേഖലയിൽ നിർണായക പരിഷ്കാരങ്ങൾക്ക് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. ഇന്നലെ മുംബൈയിൽ ചേർന്ന 214-ാമത് സെബി യോഗത്തിലാണ് തീരുമാനം. വിപണി കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, പരാതി പരിഹാര പ്രക്രിയ ലഘൂകരിക്കുക, നിയന്ത്രണ ചട്ടക്കൂടുകൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് പ്രധാന തീരുമാനങ്ങൾ. കൂടാതെ മരണപ്പെട്ട നിക്ഷേപകരുടെ പേരിലുള്ള അവകാശവാദ നടപടികളും സെബി ലളിതമാക്കി. കേരളത്തിൽ ഇന്നലെ 10 ഷിഗല്ല രോഗബാധ കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഷിഗല്ല വ്യാപനം സംസ്ഥാനത്ത് നിയന്ത്രണ വിധേയമാണെന്നും ഇന്നലെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് കാര്യക്ഷമമായി തുടരുന്നതായും അദ്ദേഹം പറഞ്ഞു. എബോള രോഗബാധ സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന സൌത്ത് സുഡാനിൽ നിന്നെത്തിയ 54-കാരിയുടെ അന്തിമ പരിശോധനാ ഫലം നെഗറ്റീവ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എബോള ബാധയില്ലെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചത്. പശ്ചിമബംഗാൾ ദിനത്തോടനുബന്ധിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി

ഷാ എന്നിവർ ആശംസകൾ നേർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഒഡീഷയിൽ 47,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംയുക്തമായി തുടക്കം കുറിക്കും. പിഎം കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡു പശ്ചിമബംഗാളിൽ പ്രധാനമന്ത്രി വിതരണം ചെയ്യും. നീറ്റ് യു ജി പുനഃപരീക്ഷ നാളെ. പരീക്ഷ സുതാര്യമായി നടത്തുന്നതിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. നാളെ മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിയും നേതൃത്വം നൽകും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ബയോസ്കോപ്പ് ചലച്ചിത്ര ഗാന പരിപാടി.
1: ബയോസ്കോപ്പിൽ ഇന്നാദ്യം രാജമാണിക്യം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സംഗീതം അലക്സ് പോൾ, രചന ഗിരീഷ് പുത്തഞ്ചേരി, ആലാപനം പ്രദീപ് പള്ളുരുത്തിയും സംഘവും.

0: ചിത്രം കാഴ്ച. സംഗീതം മോഹൻ സിതാര. രചന കൈതപ്രം. ആലാപനം കലാഭവൻ മണി, മധു ബാലകൃഷ്ണൻ.
1: പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു

ഗ്രാമഫോൺ എന്ന ചിത്രത്തിനു വേണ്ടി വിദ്യാസാഗർ സംഗീതം നൽകി. ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച ഗാനം കേൾക്കാം. ആലാപനം പി. ജയചന്ദ്രനും സംഘവും.

ചിത്രം മേഘം. രചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം ഔസേപ്പച്ചൻ. ആലാപനം എം ജി ശ്രീകുമാർ, ശ്രീനിവാസ്, കെ എസ് ചിത്ര.

0: ഷൺമുഖം.
1: കാക്കക്കുയിൽ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സംഘവും ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം ദീപൻ ചാറ്റർജി, രചന ഗിരീഷ് പുത്തഞ്ചേരി.

ബയോസ്കോപ്പിൽ ഇനി ഷാർജ ടു ഷാർജ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സംഗീതം മോഹൻ സിതാര, രചന ഗിരീഷ് പുത്തഞ്ചേരി, ആലാപനം എം ജി ശ്രീകുമാർ.

ചിത്രം ഉദയനാണ് താരം. സംഗീതം ദീപക് ദേവ്. രചന കൈതപ്പുറം. ആലാപനം വിനി ശ്രീനിവാസൻ, റിമി ടോമി.

ഇനി സ്പീഡ് ട്രാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചന നിർവഹിച്ച് ദീപക് ദേവ് സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം ഉദിത് നാരായൺ, സുജാത മോഹൻ.

മേഘസന്ദേശം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം എം ജി രാധാകൃഷ്ണൻ, രചന എസ് രമേശൻ നായർ.

വയലാർ ശരത്ചന്ദ്രവർമ്മ രചന നിർവഹിച്ച് രാഹുൽ രാജ് സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം സുജാത മോഹൻ, രാഹുൽ രാജ്, ശ്രീനിവാസ്. ചിത്രം മായാബസാർ.

ബയോസ്കോപ്പിലിനി റൺവേ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സംഗീതം സുരേഷ് പീറ്റേഴ്സ്, രചന ഗിരീഷ് പുത്തഞ്ചേരി, ആലാപനം കാർത്തിക്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കരുണ സായി റേഡിയോ ടൈം ചെയർ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.
1: മനസ്സോട് ചേർക്കാം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം കേൾക്കാം. പോക്കുവെയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: കഥാപ്രസംഗം പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് സ്പാർട്ടക്കസ് എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി ഹർഷകുമാർ.
2: നക്ഷത്രങ്ങൾക്കായി കൈയുയർത്തിയ ഒരുപറ്റം മനുഷ്യജീവികളുടെ കഥയാണ് വിശ്വപ്രസിദ്ധ സാഹിത്യകാരൻ ഹാവാർഡ് ഫാസ്റ്റ് തന്റെ പ്രസിദ്ധമായ നോവലിലൂടെ ആവിഷ്കരിക്കുന്നത്. കഥ നടക്കുന്ന കാലം ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് 71 ആണ്ടിലാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ്, പഴയ തലമുറയുടെ ഓർമ്മയുടെ അതിർവരമ്പുകൾക്കൊക്കെ അപ്പുറം. പുരാതന റോമിലാണ് പ്രധാനമായും ഈ കഥ നടക്കുന്നത്. മനുഷ്യനെ പല തട്ടുകളായി വേർതിരിച്ചു നിർത്തിയിരുന്ന കാലം, ചില്ലിക്കാശ് കൊടുത്താൽ മനുഷ്യനെ വിലയ്ക്ക് വാങ്ങാൻ കിട്ടുന്ന കാലം. അങ്ങനെയുള്ള മനുഷ്യരെ കരയാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, വേദനിക്കാൻ പാടില്ല, പ്രതിഷേധിക്കാൻ പാടില്ല. അന്നത്തെ സമൂഹം ആ മനുഷ്യർക്ക് ഒരു ഓമന പേര് കൊടുത്തിരുന്നു. നമുക്ക് പരിചയമുള്ള പേരാണ് അടിമകൾ. അടിമകൾ, അടിമകൾ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ അടിമകൾക്ക് ഒരു നേതാവ് ഉണ്ടായിരുന്നു, നായകൻ ഉണ്ടായിരുന്നു. ആ നേതാവിന്റെ പേരാണ്, ആ നായകന്റെ പേരാണ് എന്റെ കഥയുടെ പേര്, സ്പാർട്ടക്കസ്.

നേരം വെളുക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ആ കാണുന്ന മരുഭൂമിയിലെ പാറക്കെട്ടുകൾക്കുള്ളിൽ ഒരുപറ്റം മനുഷ്യജീവികൾ ഉറക്കമെഴുന്നേറ്റ് കഴിഞ്ഞിരിക്കുന്നു. പെരുമ്പറ മുടങ്ങുന്ന ശബ്ദം, ആ ശബ്ദം കേട്ടാൽ അവർ ഉണർന്നേ നിവൃത്തിയുള്ളൂ. അല്പം കഴിഞ്ഞപ്പോ ആ പട്ടിണിപ്പാവങ്ങൾ, പേക്കോലങ്ങൾ ആ മരുഭൂമിയുടെ വലിഞ്ഞിഴഞ്ഞിതാ മുമ്പോട്ട് പോകുന്നു. ഒന്നല്ല, രണ്ടല്ല, 133 അടിമകൾ ഒന്നിനു പിറകെ ഒന്നായി കഴുത്തോട് കഴുത്ത് ചങ്ങല കിട്ടിട്ടാണ് അവരെ കൊണ്ടുപോകുന്നത്. അവരുടെ കഴുത്തിലല്ല അനവധി അനവധി വ്രണങ്ങൾ, ഇരുമ്പു ചങ്ങല തട്ടി ഉരസിയാണ് വ്രണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഒട്ടകപ്പുറത്ത് മേസ്ത്രിമാര് ചാട്ടവാറുമായി ആ പട്ടിണി പാവങ്ങളെ പിന്തുടരുന്നു. ഒരടിമയുടെ നടത്തയുടെ വേഗത അല്പമൊന്ന് കുറഞ്ഞു. ആ മേസ്ത്രിയുടെ കയ്യിലിരിക്കുന്ന ചാട്ടവാർ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. അടി കൊണ്ടാലും മിണ്ടാൻ പാടില്ല, അടിമയാണല്ലോ അടിമ.

0: അല്പം കഴിഞ്ഞപ്പോൾ അവർ ഭീകരമായി പൊടി മരുഭൂമിയിലേക്ക് ചെന്നെത്തി.
1: ലോകത്തിൽ ഏറ്റവും ചൂടേറിയ സ്ഥലം
0: ആ മരുഭൂമിയുടെ. അവർ വലിഞ്ഞഴഞ്ഞ് മുമ്പോട്ട് നീങ്ങുമ്പോൾ അവരിൽ മുന്നിൽ നിന്ന് പന്ത്രണ്ടാമതായി ഒരു ചെറുപ്പക്കാരൻ നടന്നു പോകുന്നു. അവനാണ് സ്പാർട്ടക്കസ്. സ്പാർട്ടക്കസ് ഒരു ചെരുപ്പ് ധരിച്ചിരിക്കുന്നു. ചെരുപ്പ് എന്നതിന് പേര് വിളിക്കാനോ കൂല്ല, കാരണം അതിന്റെ സന്ധിബന്ധങ്ങളെല്ലാം മറ്റ് ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. അവന്റെ മുഖം കണ്ടില്ലേ, നല്ല പൗരുഷമുള്ള മുഖം. പക്ഷെ സ്പാർട്ടക്കസ് സുന്ദരനല്ല, എങ്കിലും അവൻ ആണത്തത്തിന്റെ പ്രതിരൂപമാണ്. നമുക്ക് സ്പാർട്ടക്കസിനെ ഒന്ന് അടുത്ത് പരിചയപ്പെടാം.

എന്റെ സ്പാർട്ടക്കസിന്റെ കുഴപ്പം പറ്റി. അവൻ യജമാന്റെ കീഴിൽ പണിയെടുത്തോണ്ടിരിക്കുകയായിരുന്നു. യജമാന്റെ കയ്യിലെടുക്കുന്നു ചാട്ടവാർ. യജമാനും സ്പാർട്ടക്കസിന് ഒട്ടും തന്നെ ഇഷ്ടമായില്ല. യജമാനും കയ്യിലിരുന്ന് ചാട്ടവാർ സ്പാർട്ടക്കസിന്റെ മുഖത്തേക്ക് വീശി അടിച്ചു. അല്പം കഴിഞ്ഞ് സ്പാർട്ടക്കസ് മുഖത്തൊന്ന് തപ്പി നോക്കി. ഇതായിരിക്കുന്ന അവന്റെ പകുതി മൂക്ക്. ഇപ്പൊ അവന്റെ മുഖം കണ്ടാൽ ഏതാണ്ട് ഒരു ചെമ്മരിയാടിന്റെ സൗന്ദര്യമാണ്. സ്പാർട്ടക്കസ് ഒരു പരമ്പരാഗത അടിമയാണ്. പരമ്പരാഗത അടിമകളെ അന്ന് റോമിൽ വിളിച്ചിരുന്നത് കൊറു എന്നാണ്. കൊറു നമ്മുടെ ഭാഷയിൽ പരിചയമില്ലാത്ത പദം. അവന്റെ അച്ഛൻ, അവന്റെ അപ്പൂപ്പൻ, അപ്പൂപ്പന്റെ അപ്പൂപ്പൻ ഒക്കെ അടിമകളായിരുന്നു. അടിമത്തം തലയിലെടുത്താണ് എന്നായിരുന്നു ആ പാവപ്പെട്ട ആളുകളുടെ വിശ്വാസം. ഒരു ദിവസം സ്പാർട്ടക്കസിനെയും കൂട്ടരെയും ആ പാറ പൊട്ടിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. അവനും അവന്റെ കൂട്ടുകാരും നോക്കിയപ്പോ അങ്ങകലെ കുറെ പേക്കോലങ്ങൾ വലിഞ്ഞിഴഞ്ഞു നീങ്ങുന്നു. സഞ്ചരിക്കുന്ന അസ്ഥികൂടങ്ങൾ, ഞാനിവിടെ താമസമാക്കിയാൽ ഈ വലിഞ്ഞിഴഞ്ഞു പോകുന്ന പേക്കോലങ്ങൾക്ക് തുല്യമായി തീരും. സ്പാർട്ടക്കസും കൂട്ടരും വിഷണ്ണരായി ഇങ്ങനെ നിൽക്കുമ്പോ ഒരെജമാനും ചാട്ടവാറുമായി അവരുടെ സമീപത്തേക്ക് ചാടി വീണു. ആരാണ് നിങ്ങളുടെ നേതാവ്? ആരും മിണ്ടുന്നില്ല. രാവിലെ തന്നെ ചാട്ടയിൽ ചോരയാക്കറുടെ തെണ്ടുകളെ പറയൻ, ആരാണ് നിങ്ങളുടെ നേതാവ്? സ്പാർട്ടക്കസ് മാത്രം മുമ്പോട്ട് വന്നു. പൊന്നയജമാനെ, എന്നെയാ ഈ അടിമകളെല്ലാം അച്ഛാ അച്ഛാ അച്ഛ എന്ന് വിളിക്കുന്നത്? നീ ആണോടാ ഈ നിൽക്കുന്ന അടിമകളുടെ എല്ലാം തന്ത? 80 വയസ്സ് എന്ന ഈ കിളവന്റെ തന്ത നീ ആണോടാ? അല്ല, അടിമ സമുദായത്തിലെ ആചാരമനുസരിച്ച് അടിമകളെല്ലാം അവരുടെ നേതാവിനെ അച്ഛ എന്നാണ് വിളിക്കുന്നത്. എന്നെയാണ് ഇവരെല്ലാവരും നേതാവായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവരെല്ലാവരും എന്നെ അച്ഛ അച്ഛ അച്ഛ എന്ന് വിളിക്കുന്നു. എന്നാൽ അടിമകളെ കേട്ടോളൻ, നിന്നെയൊക്കെ ഈ മരുഭൂമിയിലെ കൊണ്ടുവന്നിരിക്കുന്ന പണിയെടുപ്പിക്കാൻ വേണ്ടിയാണ്. ഇവിടെ പണിയെടുക്കാതിരുന്നാൽ അത് മരിക്കുന്നതിനൊക്കെ കഷ്ടമായി ഓർമ്മയിരിക്കട്ടെ. പാതിരാത്രി കഴിഞ്ഞപ്പോ സ്പാർട്ടക്കസിനെയും കൂട്ടുകാരെയും ആട്ടി തെളിച്ച കരിങ്കൽ ഗുഹിക്കത്തെ കൊണ്ടിരുന്നു. നല്ല വെളിച്ചം പോലുമില്ല. നേരം എളുപ്പാൻ കാലത്ത് പണി തുടങ്ങിയതാണ്. ഇതുവരെ പച്ചവെള്ളം കൊടുത്തിട്ടില്ല. പാതിരാത്രി ആയപ്പോ കൊടുക്കുന്നു ആഹാരം. എന്താ ആഹാരം? പകുതി വേവിച്ച ഗോതമ്പ്, അതാണ് ആഹാരം. സ്പാർട്ടക്കസ് നോക്കിയപ്പോ തന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ ഹൃദയം പൊട്ടി കരയുന്നു. കണ്ണുനീർത്തുള്ളികൾ ഇരുട്ടത്ത് വെട്ടിത്തിളങ്ങുന്നു. സ്നേഹിതന്മാരെ കരയരുത്, ഒന്നുമില്ലാത്ത നമ്മുടെ കണ്ണീരിന് വല്ല വിലയുമുണ്ടോ? ഞാനൊരു പാട്ട് പാടാ. എന്റെ പാട്ട് നിങ്ങൾ ഒന്ന് കേൾക്കണം. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കേൾക്കുന്നതിന് വേണ്ടി സ്പാർട്ടക്കസ് അവന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ പാടി.

പാടി പാടി അവൻ മയങ്ങി മയങ്ങി മയങ്ങി ഉറങ്ങി. ഉറക്കത്തിൽ ബാല്യകാല സ്മരണകൾ ഓരോന്നോരോന്നായി സ്പാർട്ടക്കസിലേക്ക് കടന്നു വന്നു. അവൻ അങ്ങകലേക്ക് നോക്കുമ്പോ ഒരു വൃദ്ധൻ വടികുത്തി പറിച്ചുകൊണ്ട് അടുത്തടുത്ത് വരുന്നു. സ്പാർട്ടക്കസിന് മനസ്സിലായി അവന്റെ അച്ഛൻ. അച്ഛൻ അടുത്തേക്ക് വന്നു. പൊന്നു മോനെ, സ്പാർട്ടക്കസേ അക്ഷരം അഗ്നിയാടാ മോനെ.

അന്നത്തെ ദിവസം അവസാനിച്ചു. പിറ്റേ ദിവസം നേരം പുലർന്നു. കരിങ്കൽ ഗുഹയുടെ വാരക്കൽ നിന്ന് ചെണ്ടമേളം, അടിമകൾ ഉണർത്താനുള്ള മേളം. ആ മേളം കേട്ട് അവർ ഉണർന്നിട്ടില്ലെങ്കിൽ അവരുടെ ദേഹത്ത് വേറെ മേളം വന്ന് വീഴും. അവരെല്ലാവരും ഉണർന്നു. സ്പാർട്ടക്കസിനെ പാറ പൊട്ടിക്കുന്ന സ്ഥലത്തെ കൊണ്ടിരുന്നു. അവന്റെ കയ്യിലൊരു വലിയ ചുറ്റി കയറിപ്പുണ്ട്. ആ ചുറ്റി കൊണ്ട് അവൻ പാറ പൊട്ടിക്കാൻ ശ്രമിക്കുന്നു. വല്ലാത്ത ദാഹം, അമ്മേ വെള്ളം വെള്ളദാ. അവന്റെ കയ്യിലിരുന്ന ചുറ്റിക അവനറിയാതെ വഴുതി താഴെ വീണു. സ്പാർട്ടക്കസ് നോക്കിയപ്പോ ഒരു 18-കാരൻ ചോര ചർത്തിച്ചു മങ്ങിക്കിടക്കുന്നു. ദിവസങ്ങളോളം ആഹാരം കഴിക്കാതെ പണിയെടുത്തതിന്റെ ഫലമായിട്ടാണ് അവൻ ചോര കവിട്ടി കിടക്കുന്നത്. സ്പാർട്ടക്കസ് ആ ചെറുപ്പക്കാരനെ വാരിക്കോലി എടുത്തു. അച്ഛാ, ഞാൻ മരിക്കുകയാണ് അച്ഛാ. മരിക്കുന്നതിന് മുമ്പ് എന്റെ ചുണ്ടിലൊന്നും വയ്ക്കൂ അച്ഛാ. സ്പാർട്ടക്കസ് ആ ചെറുപ്പക്കാരന്റെ ചോര വരണ്ട കവിളിൽ ചുണ്ടിൽ അമർത്തി അമർത്തി അമർത്തി ചുംബിച്ചു ചുംബിച്ചു സ്പാർട്ടക്കസ്.

0: അങ്ങനെ ആ മരുഭൂമിയിൽ ഒരു അടിമ ചെറുക്കൻ കൂടി മരിച്ചു. അന്ന് റോമിലെ പ്രമാണിമാർക്ക് ഒരു ക്രൂര വിനോദമുണ്ടായിരുന്നു, അടിമ പോര്. അടിമകൾ തമ്മിൽ നടത്തുന്ന പോര്. സർക്കസിന്റെ റിങ്ങിനേക്കാൾ വലിയ വൃത്തത്തിനകത്തേക്ക് രണ്ട് മനുഷ്യജീവികൾ അടിമകളെ പറഞ്ഞുവിടും. എന്നിട്ട് അവരെ തമ്മിലടിപ്പിക്കും. അവരുടെ ചോര നാല് വശത്തേക്കും ചെതറിത്തെറിക്കുമ്പോൾ റോമിലെ വലിയ വീട്ടിലെ അംഗത്തമാര് കൊച്ചമ്മമാര് ചുറ്റുപാടും കൂടിയിരുന്ന് മനുഷ്യന്റെ മരണം കണ്ട് ചോരയുടെ ഗന്ധം ആസ്വദിച്ച് ആർ തട്ടകസിക്കും, പൊട്ടിച്ചിരിക്കും. ഇതിനുവേണ്ടി നൂറുകണക്കിന് അടിമകൾ വളർത്തിയിട്ടിരുന്നു ആ സ്കൂളിൽ. സ്കൂൾ നടത്തുന്ന ആളിന്റെ പേര് ബെദിയാത്തൂസ്. മാനം വിറ്റും പണം തേടിക്കൊണ്ടാൽ മാനക്കേട് ആ പണം തീർത്തുകൊള്ളും. ഇതാണ് ബെദിയാത്തൂസ് യജമാന്റെ തത്വശാസ്ത്രം. യജമാൻ ഒരു ദിവസം അടിമകൾ പണിയെടുക്കുന്ന ആ മരുഭൂമിയിലേക്ക് ചെന്നു. ഒരു അടിമയുടെ ജോലി, ജോലിയോടുള്ള ആത്മാർത്ഥത യജമാൻ വളരെ ഇഷ്ടപ്പെട്ടു. തന്റെ തൊട്ടടുത്ത അന്യായിയോട് യജമാൻ ചോദിച്ചു, അവൻ ഏതാണ്? യജമാനെ, അവനാണ് സ്പാർട്ടക്കസ്. ഓ സ്പാർട്ടക്കസ്, ഇവനെ വിലയ്ക്ക് വാങ്ങിയാൽ എന്താ? അയ്യോ, അവനെ മാത്രമായിട്ട് തരത്തില്ലെന്നാ പറയുന്നത്. അവന്റെ കൂടെ കുറെ അടിമകൾ നിൽക്കുന്നുണ്ടോ, എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത അവശന്മാര്. അവരെ കൂടെ വിലയ്ക്ക് വാങ്ങിയാലേ സ്പാർട്ടക്കസിനെ തരികയുള്ളൂ എന്നാണ് പറയുന്നത്. യവനൊരു നിധിയാ. സ്പാർട്ടക്കസിനെ കിട്ടാൻ വേണ്ടി മാത്രം യജമാനൻ ബാക്കിയുള്ള എല്ലാ അടിമകളെ കൂടി വിലയ്ക്ക് വാങ്ങണം. നല്ല വസ്ത്രമൊക്കെ തയ്പ്പിച്ചു കൊടുത്തു. ദേഹവാസകളെ എണ്ണയൊക്കെ ഇട്ട് കുളിപ്പിച്ച് കൂട്ടപ്പന്മാരാക്കി. സ്പാർട്ടക്കസിന് കിടക്കാൻ കിട്ടിയ സ്ഥലം ഒരു നിലവറ. വലിയ സൗകര്യമൊന്നുമില്ല, ചെറിയ സൗകര്യം മാത്രം. കിടന്നത് ഉറങ്ങിയത് ഒന്നിച്ചായിരുന്നു. അവൻ മാത്രമല്ല, ഈ പ്രപഞ്ചവാസകലെ ഉറക്കമാണ്. ഊർക്കം മരിച്ചു കിടന്നുറങ്ങുന്നു സ്പാർട്ടക്കസ്. ഉറക്കത്തിൽ ഏതോ ഒരു ശബ്ദം കേട്ട് പെട്ടെന്ന് അവൻ ഞെട്ടി ഉണർന്നു.
1: യജമാനൻ!
0: അല്ല, ആരെങ്കിലും ഇങ്ങോട്ട് വിട്ടാ പോരായിരുന്നു? യജമാനെതിരെ അങ്ങോട്ട് പോന്നേ. യജമാനൻ മിണ്ടുന്നില്ല, ഘനഗംഭീരനായി നിൽക്കുന്നു. ദേശത്തോട് വെളിയിലേക്ക് നോക്കി വിളിച്ചു പറയുന്നു, കയറി വാടി, നിന്നെയാ വിളിക്കുന്നത്, ഒന്നോളെന്നു ഞാൻ അനുസരണ കെട്ടവളെ, കയറി വരാൻ
2: പറഞ്ഞു തരുന്നില്ല. ഒരു പെൺകുട്ടി ആ നിലവറക്കത്തെ കടന്നു വരുന്നു.
0: നല്ല പൊക്കമുണ്ട്, തലമുടിയെല്ലാം പാറി പറന്ന് കിടക്കുന്നു, വസ്ത്രമെല്ലാം വലിച്ചു കീറിവെക്കുന്നു, ശരീരമാസകലം മുറിവുകൾ. സ്പാർട്ടക്കസ് ആ പെൺകുട്ടിയെ ആപാദചൂടം സൂക്ഷിച്ചു നോക്കി.
2: ഈ പെണ്ണേതാ?
0: എടാ, ഇവളൊരു അടിമ പെണ്ണാണ്.
2: അത് കണ്ടപ്പോഴേ മനസ്സിലായി.
0: അല്ല, ഞാൻ ഒറ്റയ്ക്ക് കിടന്നിറങ്ങുന്ന ഈ നിലവറക്കകത്തേക്ക് ഈ പാതിരാത്രി നേരത്ത് യജമാനത്തിനെ എവിടെ വിളിച്ചുകൊണ്ടുവരുന്നത്? എടാ സ്പാർട്ടക്കസേ, ഞാൻ ഇവിടെ ഉള്ള ഓരോ പയറ്റുമല്ലനും ഓരോ അടിമപ്പെണ്ണിന് വീതം കൊടുത്തിട്ടുണ്ട്, നിനക്ക് മാത്രം തന്നിട്ടില്ല. അതുകൊണ്ട് ഇവളെ, ഈ അഹങ്കാരിയെ, ഞാൻ പറഞ്ഞാൽ കേൾക്കാത്ത ഇവളെ ഞാനിതാ നിനക്ക് നൽകുന്നു. എനിക്ക് ഞാനിവിടെ ഒറ്റയ്ക്ക് എങ്ങാനും കഴിഞ്ഞോളാ? പറ്റത്തില്ല, ഇതിവിടുത്തെ നിയമമാണ്. ഇവൾ പ്രസവിക്കുകയോ പ്രസവിക്കാതിരിക്കുകയോ ചെയ്തോട്ടെ,
2: പക്ഷേ ഇവളുടെ സൗന്ദര്യം നശിപ്പിക്കരുത്, ഇവളെ ഉപദ്രവിക്കരുത്.
0: ഞാൻ ആവശ്യപ്പെടുമ്പോ തിരിച്ചു വരികയും വേണം. ആ, ഈ അഹങ്കാരിയുടെ പേര് ഞാൻ പറഞ്ഞില്ലോടാ. ഇവളുടെ പേര് വരീണിയ. അവനാ പേരെന്ന് പറഞ്ഞു നോക്കി, അവനാ പേരങ്ങ് ഇഷ്ടപ്പെട്ടു.
3: വരീണിയ,
0: നല്ല പേര്. എടാ, ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇവളെ പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് പരിശോധിക്കാം. ചിലടാ പരിശോധിക്കടാ.
3: അയ്യോ, ഇനിയും നാണ.
2: അയ്യോ, ഞാനും.
0: നീ ഒരു പുരുഷനാണോടാ? ഞാൻ പരിശോധിക്കാവിടാ. യജമാനും കുട്ടി എന്ന് പകുതി കീറി പറഞ്ഞ് അവരുടെ വസ്ത്രം വീണ്ടും വലിച്ചു കീറി. ആ പെൺകുട്ടി ആ ചെറുപ്പക്കാരന്റെ മുമ്പിൽ നിന്നു നഗ്നയായി. അവൻ അവളെ കണ്ടു. അവരുടെ നഗ്നതയല്ല, അവരുടെ ദുഃഖം, അവരുടെ കണ്ണുനീർ.

കുറെ കഴിഞ്ഞപ്പോൾ അവൾ നല്ല ഉറക്കമായി. നിലാവ് അരിച്ചരിച്ചരിച്ച് ആ നിലവർക്കത്തിൽ കടന്നു വരുന്നു. യജമാനം പോയി കഴിഞ്ഞു. കണ്ണുനീർത്തുള്ളികൾ ആ കണ്ണുകളിൽ എപ്പോഴും വിതുമ്പി തുടിച്ചു നിൽക്കുന്നു. ആ മാരുതം ഉയരുകയും താഴുകയും.

0: എന്തെങ്കിലും ചെയ്യുന്നു. കയ്യെത്താവുന്ന ദൂരത്തിൽ സുന്ദരിയായ ഒരു പെണ്ണ് കിടക്കുന്നു. തനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അവൻ അകന്ന് ദൂരമാറി നിന്നതേ ഉള്ളൂ. ഒന്ന് തൊട്ട് വിളിച്ചാലോ? വേണ്ട, അവൾക്ക് എന്തെങ്കിലും തോന്നിയാലോ?
1: ഏ പെണ്ണേ, എന്റെ ഭാഷ നിങ്ങൾക്ക് അറിയോ നിശ്ചയമില്ല. എന്തായാലും അറിഞ്ഞു നിവർത്തിയുള്ളൂ കേട്ടോ. ആര് കേൾക്കാൻ?
0: അവൾ നല്ല ഉറക്കമായിരുന്നു. യജമാനും പറഞ്ഞു കൊടുത്ത പേര്, അവളുടെ പേര് അവൻ ഓർത്തു നോക്കി. വരീണിയ,
1: വരീണിയ.

അവൾ നല്ല ഉറക്കമായിരുന്നു. ക്രമേണ സ്പാർട്ടക്കസും ഉറക്കമായി. നേരമെടുത്ത് പരീണിയാണ് ആദ്യം ഉടന്നത്. അവൾ ആ ചെറുപ്പക്കാരന്റെ വടിവത്ത സുന്ദര ശരീരത്തിലേക്ക് നോക്കി നിന്നു. നല്ലവനായ ചെറുപ്പക്കാരൻ, ഈ കഴിഞ്ഞ രാത്രി അയാൾക്ക് തന്നെ എന്തു വേണമെന്ന് ചെയ്യാമായിരുന്നു. ഒന്നും ചെയ്തില്ല, നന്ദി പറയണം. അവൾ നന്ദി പറയാൻ വേണ്ടി അടുത്തു നിന്നു. എഴുന്നേക്കൂ പരീണിയ. അയാൾ ഉറക്കം നിറച്ച് കിടക്കുകയായിരുന്നു സ്പാർട്ടക്കസ്. ഇന്നലെ ഈ മുഖത്ത് എന്തൊരു ദുഃഖമായിരുന്നു, വിഷമമായിരുന്നു. പകൽ വെളിച്ചത്ത് കണ്ടപ്പോഴാണല്ലോ മനസ്സിലായത് ശരീരം ആസകലും മുറിവുകളാണല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു? കണ്ടില്ലേ, നമ്മുടെ യജമാനൻ എന്നെ തല്ലിച്ചതച്ചതാ. എന്തിന്? ഓ എന്തിന്? ആ നശിച്ച എന്തോ വയസ്സ് കാലത്ത് ഒരു അസുഖയുള്ളൂ. ഒരു കാര്യം തീർച്ചയ, എന്നെ സ്നേഹിക്കാത്ത ഒരു പുരുഷന് ഞാൻ ഒരിക്കലും കീഴടങ്ങില്ല, മരിക്കേണ്ടി വന്നാൽ പോലും. വരീണി അവളുടെ സംഭവകരമായ കഥ സ്പാർട്ടക്കസിനെ വിവരിച്ചു കേൾപ്പിച്ചു. 500 ദിനാറിനാണ് യജമാനൻ അവളെ വിലക്ക് വാങ്ങിയത്. അവൾ മാത്രമല്ല, അവൾ ഉൾപ്പെടെയുള്ള അനവധി അനവധി അടിമ പെൺകുട്ടികളെ. പക്ഷെ വരീണിയെ കണ്ടു കഴിഞ്ഞത് മുതൽ യജമാൻ ഒരു സംഭ്രമം വിഭ്രമം സ്ഥലതല ഭ്രമം. അനുദിനം അടിമ പെൺകൊടിപതിയാത്തൂസിന് കുളിരേകി 21 വയസ്സു തികഞ്ഞവൾ

0: നിങ്ങൾ ഇവിടെ വരാൻ യജമാനൊരു ഗ്രീസ്ഫുൾ പാത്രം കൈയിലെടുത്തു. ആ പെണ്ണിനെ കൊല ചെയ്യുന്ന ഉദ്ദേശത്തോടെ ആ ഗ്രീസ്ഫുൾ പാത്രം ആ പാവപ്പെട്ട അടിമപ്പെണ്ണിന്റെ മാരടത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് വലിച്ചെറിഞ്ഞു.
1: ചത്തില്ല ഇവിടെ കീഴടക്കാനുള്ള കരുത്ത് എനിക്കില്ല. അവനെ ഏൽപ്പിക്കണം ആ സ്പാർട്ടക്കസിന്. അങ്ങനെയാണ് വരീണി എന്ന അടിമപ്പെടിനെ തല്ലിച്ചതച്ച് സ്പാർട്ടക്കസിന്റെ നിലവർക്കത്തേക്ക് വലിച്ചെറിഞ്ഞത്.
0: അടിമം പോലെ അന്നത്തെ റോമിലെ ജനങ്ങളുടെ സിരകളിലെ കത്തിപ്പടരുന്ന ലഹരിയായിരുന്നു. ഒരു ദിവസം വെതിയാത്ത സജമാനൻ പയറ്റ് സ്കൂളിന് മുൻവശത്തുള്ള വരാന്തയിൽ കൊടവണ്ടിയും തുടങ്ങി ഇരിക്കുമ്പോ അങ്ങകലിന്നൊരു കുതിരവണ്ടി വരുന്നു. യജമാനൻ സന്തോഷമായി. ആരോ മല്ലയുദ്ധം കാണാൻ കുതിരവണ്ടി കത്ത് വരിക. വണ്ടി ഓടി ഓടി പയറ്റ് സ്കൂളിന്റെ മുൻവശത്ത് വന്നു. വണ്ടി കത്തുന്ന രണ്ടുപേര് താഴെ ഇറങ്ങി. ആദ്യം ഇറങ്ങിയ ആളിനെ കണ്ടാൽ ആണാണോ പെണ്ണാണെന്ന് ഒരു സംശയം. രണ്ടാമത്തെ ആള്
1: ഒരു കൊമ്പമീശക്കാരൻ, ഒരു ഭീകര സ്വരൂപൻ.
0: ആദ്യം ഇറങ്ങിയ സ്ത്രൈണ സ്വഭാവക്കാരൻ യജമാന്റെ മുമ്പിൽ വന്ന് നിന്ന് യജമാനെ ഒന്ന് തൊഴുതു.
1: ഞങ്ങൾക്ക് ഒരു മല്ലയുദ്ധം കാണണം, അതിനാ വന്നത്.
0: കാണാവല്ലോ, അതിനല്ലേ ഞാൻ നിങ്ങളെ എല്ലാം ചാപ്പാട് കൊടുത്ത് വളർത്തിയിട്ടിരിക്കുന്നത്. ആറടി പൊക്കവള്ളൻ ആ കൊമ്പമീശക്കാരൻ മുമ്പോട്ട് വന്നു. വെറും യുദ്ധം കണ്ടാൽ പോരാ, രണ്ട് ജോഡികൾ ഉണ്ടാവണം. എന്ന് മാത്രമല്ല, രണ്ടിലൊരാൾ മരിക്കുന്നവരെ യുദ്ധം തുടരുകയും വേണം. നാലുപേര് യുദ്ധം ചെയ്താൽ രണ്ടുപേര് മരിക്കണമെന്ന് അർത്ഥം.
1: ഓഹോ, അപ്പൊ രണ്ട് കൊലപാതകം കാണണം അല്ലേ? പക്ഷേ റേറ്റ് കൂടും. യജമാനൻ തീർത്തു പറഞ്ഞു.
0: 25,000 ദിനാർ തരേണ്ടി വരും. 5,000 ദിനാർ കൈയോടെ അഡ്വാൻസ് വാങ്ങി യജമാനൻ.
1: മനുഷ്യന്റെ മരണം കാണാൻ, ചോര കാണാനുള്ള ആർത്തിയോടുകൂടി അവര് വന്ന ആളുകൾ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു. മല്ലയുദ്ധം ഉറപ്പിച്ചു.
0: അവിടെ യുദ്ധം തുടങ്ങുന്നതിനുള്ള സമയം സമാഗതമാകുന്നു. പക്ഷെ അതിനു മുമ്പ് ആ പയറ്റ് പരിശീലനം നടക്കുന്ന സ്ഥലത്തേക്ക് അവർ രണ്ടുപേരും കൂട്ടിക്കൊണ്ടു പോകുന്നു. ആ മുള്ളുവേലിക്ക് 250 പയറ്റുമല്ലാന്മാർ തമ്മിലുള്ള ആയോധന അഭ്യാസ മുറകൾ ഏർപ്പെട്ടിരിക്കുന്നു. യുദ്ധം, യുദ്ധം, മല്ലയുദ്ധം, യുദ്ധം. 4 മല്ലയുദ്ധ വീരന്മാർ അണിനിരന്നിരിക്കുന്നു, രണ്ട് ജോഡി. ആദ്യം വന്നു നിൽക്കുന്നവരെ കണ്ട പേടിക്കരുത്, ഓടരുത്, വിരളരുത്. ഒരു ഭീകര സത്വം, മനുഷ്യ പർവ്വതം.
1: രണ്ടാമത് നിൽക്കുന്ന ഒരു പച്ചത്താടിക്കാരൻ,
0: മൂന്നാമത് നിൽക്കുന്ന ഒരു സുന്ദര കുട്ടപ്പൻ,
1: നാലാമത്തെ ആള് മൂക്ക് പൊട്ടി ആള് സ്പാർട്ടക്കസ്. ഡ്രാബയും സ്പാർട്ടക്കസും തമ്മിലാണ് ജോഡി. അവർ തമ്മിലാണ് യുദ്ധം നടക്കാൻ പോകുന്നത്. രാത്രിയായി. വരീണിയും സ്പാർട്ടക്കസും അടുത്തടുത്ത് കിടക്കുന്നു. പക്ഷേ മരണം വന്ന് മാടി വിളിക്കുമ്പോൾ പോലും സ്പാർട്ടക്കസ് ഉറങ്ങുന്നു. സ്പാർട്ടക്കസിനെ എതിർക്കാൻ പോകുന്ന ട്രാബ ആ തടിമാടൻ 11 റിങ്ങിനകത്ത് വെച്ച് നിഷ്കരണം തല്ലിക്കൊന്നിട്ടുണ്ട്. 12 ആളാണ് സ്പാർട്ടക്കസ്. അയാളെയും തല്ലിക്കൊല്ലുമെന്നുള്ള തീർച്ചയാണ്. വരീണി അയാളുടെ സമീപത്തേക്ക് പറ്റിച്ചേർന്ന് കിടന്നു ഉറങ്ങും. പ്രിയപ്പെട്ടവനെ ഉറങ്ങും.

0: നേരമെടുത്തു. അടിമകളെല്ലാം അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവരിൽ ഒരു ചെറുപ്പക്കാരൻ സ്പാർട്ടക്കസിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഈ സ്പാർട്ടക്കസ് ആണ് ഞങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത്. ഇയാളോട് വരുന്നതിന് മുമ്പ് ഞങ്ങൾ പരസ്പരം കണ്ടാൽ തലതല്ലി കീറുമായിരുന്നു. ഈ സ്നേഹസ്വരൂപനെ യജമാനും പണം ഉണ്ടാക്കാൻ വേണ്ടി മറ്റൊരടിമ കൊല്ലണമെന്ന് അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ ആവേശത്തോടെ ചാടി എഴുന്നേറ്റ് സ്പാർട്ടക്കസിനെ കെട്ടിപ്പിടി ചുംബിച്ചു. ആ ചുംബനത്തിന് അവന് തക്ക ശിക്ഷ തന്നെ കിട്ടി. യജമാൻ ഇങ്ങോട്ട് വന്നു. ആ സ്പാർട്ടക്കസിനെ ചുംബിച്ച് ചെറുപ്പക്കാരനെ ഒരു വൃക്ഷത്തിൽ വരിഞ്ഞു വരിഞ്ഞു വരിഞ്ഞു കെട്ടി. ഒരു ചാട്ടവാറുമായി വന്ന്
1: നിന്റെ ഒരു ചുംബനം നിന്റെ സ്നേഹം കൊല്ലുന്നു.
0: ശരീരമാകെ തിണർത്ത് പൊട്ടിച്ച് വരവലിക്കുന്നു. മല്ലയുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചടങ്ങുണ്ട്. കാണാൻ കൊള്ളാവുന്ന അടിമ പെൺകുട്ടികളെ കൊണ്ടുവന്ന് നിർത്തും. അഭ്യാസ നൃത്തവും പാട്ടും നടത്തും. അവിടെ ഇതാ അഭ്യാസ നൃത്തവും പാട്ടും തുടങ്ങിക്കഴിഞ്ഞു.

ഇതിനിടെ മല്ലയുദ്ധം കാണാൻ വന്നെത്തിയ ഒരു കൊച്ചമ്മക്ക് ഒരാഗ്രഹം. ആ പച്ചത്താടിക്കാരന്റെ സുന്ദര ശരീരം കണ്ടപ്പോ അവന്റെ ശരീരത്തിൽ നിന്ന് തൊട്ടു നോക്ക. കൊച്ചമ്മയുടെ ഒരാഗ്രഹം നോക്കണേ. മദാലസയായ ആ സ്ത്രീ നടന്നു നടന്ന് അയാളുടെ സമീപത്തെത്തി അവന്റെ ശരീരത്തിലിട്ട് കൂട്ടാൻ തുടങ്ങി. ഒടു വിളിച്ചു പറഞ്ഞു, നാറുന്നു, കൊണ്ടുപോയി ചന്തുവിനെ. അവനെ തിരിച്ചു കൊണ്ടുവന്നിടെ കൊച്ചമ്മ ഒരു കാര്യം കൂടെ അറിയിച്ചു, ആദ്യം ഈ പച്ചത്താടിക്കാരന്റെ യുദ്ധം തന്നെ നടക്കട്ടെ. പച്ചത്താടിക്കാരനും സുന്ദരനായ ചെറുപ്പക്കാരനും തമ്മിലുള്ള മല്ലയുദ്ധം അവിടെ നടക്കാൻ പോകുന്നു. അടുത്ത ജോഡി സ്പാർട്ടക്കസും ട്രാബയും റിങ്ങിന് പുറത്തിരിക്കുന്നു. രണ്ടിലൊരാൾ മരിക്കാൻ പോകുന്ന യുദ്ധം, പച്ചത്താടിക്കാരനും സുന്ദരനായ ചെറുപ്പക്കാരനും തമ്മിലുള്ള യുദ്ധം, ഘോരയുദ്ധം അവിടെ ഇത് ആരംഭിച്ചു കഴിഞ്ഞു. തമ്മിലിടഞ്ഞു തിരിഞ്ഞു മറിഞ്ഞു കുഴഞ്ഞു വിയർപ്പിലലിഞ്ഞ് ചാടി ഉയർന്നു കരത്തിലെ വാൾമു

0: ആ പച്ചത്താടിക്കാരൻ വാളുയർത്തി സുന്ദരനായ ചെറുപ്പക്കാരന്റെ മാറിടത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആഞ്ഞു കുത്തി. അവന്റെ വയറ്റത്ത് നേരിയ ഒരു പോറൽ വീണു.
1: അല്പം കഴിഞ്ഞപ്പോ കുതിരി മറിഞ്ഞു കുതിച്ചൊരു വീരൻ പല ഒരു വാൾമുന വീശി. അലറിത്തുള്ളി കൊലവിളി പടവിളി അവിടെ ഉയർന്നു വീണ്ടും.
0: ആ പച്ചത്താടിക്കാൻ വാളുയർത്തി സുന്ദരനായ ചെറുപ്പക്കാരന്റെ നെഞ്ചിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആഞ്ഞു കുത്തി.
1: ആ വാൾമുന കിടന്ന ചെറുപ്പക്കാരൻ പിടയുന്നു. ആ വാളിലൂടെ ചോര വലിച്ചിറക്കുന്നു.
2: ഈ ചോര എന്റെ സഹോദരന്റെ ചോരയാണ്, ഒരടിമയുടെ ചോരയാണ്. അവന് സഹിക്കാൻ കഴിഞ്ഞില്ല, അവൻ ആ വാള് വലിച്ചൂരി. ഇനി ഞാനൊരു അടിമയെ വെട്ടുകയില്ല, കൊല്ലുകയില്ല. അവൻ ആ വാള് വലിച്ചു ദൂരെ എറിഞ്ഞു. പിന്നെ വെട്ടേണ്ടി വന്നില്ല. ഒറ്റ കുത്തിന് ആ ചെറുപ്പക്കാരൻ മരിച്ചു. ഒരു കഴുതയെ കൊണ്ടുവന്നു. ആ കഴുതക്കാലിൽ അവന്റെ ശവശരീരം വലിച്ചെടുത്തുകൊണ്ട് പോകുന്നു. ശവം കൊണ്ടുപോകുന്നിടത്തൊക്കെ ചോര ഇറ്റിട്ട് വീഴുന്നു. ചോര വരണ്ട മണൽ മാറ്റി പുതിയ മണൽ വിരിച്ചു. യജമാനിന് പകുതി പണം ഉറപ്പായി. അടുത്ത ജോഡിയുടെ യുദ്ധം സ്പാർട്ടക്കസും ട്രാവയും തമ്മിലുള്ള യുദ്ധം നടക്കാൻ പോകുന്നു. രണ്ടുപേരും മൃഗിനകത്തേക്ക് പ്രവേശിച്ചു. ട്രാവയുടെ കയ്യിലിടിക്കുന്ന ഒരു കുന്തം, സ്പാർട്ടക്കസിന്റെ കയ്യിലൊരു പരിച. ട്രാവ ആ മനുഷ്യപർവ്വതം സ്പാർട്ടക്കസിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഈ സ്പാർട്ടക്കസൻ ഞാൻ കൊല്ലണമെന്ന്, യജമാനിന് പണം ഉണ്ടാക്കാൻ വേണ്ടി. അവൻ ആ കുന്തം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ പ്രഖ്യാപിച്ചു. ഞങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച സ്നേഹസ്വരൂപനായി സ്പാർട്ടക്കസിനെ എന്റെ കൈകൊണ്ട് ഞാൻ കൊല്ലുകയില്ല. ഇല്ല, അവൻ കൊടുങ്കാറ്റ് പോലെ റിങ്ങിന് പുറത്തേക്ക് എടുത്തു ചാടി. നാല് വർഷത്ത് റോമൻ പട്ടാളക്കാർ ഓടിയെടുക്കുന്നു ട്രാവയെ ലക്ഷ്യമച്ചുകൊണ്ട്. നിരവധി കുന്തകൾ അവനെ ലക്ഷ്യമച്ചുകൊണ്ട് വലിച്ചെറിയുന്നു.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്പാർട്ടക്കസ് എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി ഹർഷകുമാർ.
4: ശ്രോതാക്കൾ ഇതുവരെ

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അക്കപ്പരേ സനിത സസരേ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കേരളത്തിന്റെ തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗത്ത് ചരിത്രവും വിജ്ഞാനവും കൈകോർക്കുന്ന സവിശേഷമായ ഒരിടമുണ്ട്. തിരുവനന്തപുരം കോട്ടയ്ക്കകത്തുള്ള പാം ലീഫ് മാനുസ്ക്രിപ്റ്റ് മ്യൂസിയം. ലോകത്തിലെ തന്നെ ഇത്തരത്തിലുള്ള ആദ്യത്തെ മ്യൂസിയം എന്ന ഖ്യാതിയുമായാണ് ഇത് സന്ദർശകരെ വരവേൽക്കുന്നത്. നമ്മുടെ പൈതൃകത്തെയും ലിപിചരിത്രത്തെയും വരും തലമുറയ്ക്കായി എങ്ങനെ കരുതി വച്ചിരിക്കുന്നു എന്ന് വിളിച്ചു പറയുന്ന ഈ മ്യൂസിയം ഒരു മികച്ച സാംസ്കാരിക ഇടമാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക സാമ്പത്തിക ചരിത്രങ്ങൾ താളിയോലകളിൽ കുറിക്കപ്പെട്ട ഒരു വലിയ കലവറയാണ് ഇത്. തിരുവിതാംകൂർ ഭരണാധികാരികളുടെ ആസ്ഥാനമായിരുന്ന പഴയ സെൻട്രൽ ആർക്കൈവ്സ് കെട്ടിടത്തിലാണ് ഈ മ്യൂസിയം സജ്ജീകരിച്ചിരിക്കുന്നത്. ഡിജിറ്റലൈസേഷന്റെ കാലത്ത് കടലാസിനും കമ്പ്യൂട്ടറിനും മുൻപേ നമ്മുടെ പൂർവികർ അറിവുകൾ ശേഖരിക്കാൻ ഉപയോഗിച്ചിരുന്ന മാധ്യമം എന്ന നിലയിൽ താളിയോലകൾക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ്. 1.5 കോടിയോളം വരുന്ന താളിയോല രേഖകളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടവ തിരഞ്ഞെടുത്താണ് ഇവിടെ പ്രദർശനത്തിനായി ഒരുക്കിയിരിക്കുന്നത്. മ്യൂസിയത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ 8 പ്രധാന ഗാലറികളിലൂടെയാണ് ചരിത്രം അനാവരണം ചെയ്യപ്പെടുന്നത്. ഇതിലേറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് പഴയ ലിപികളുടെ പരിണാമം വ്യക്തമാക്കുന്ന വിഭാഗം. വട്ടെഴുത്ത്, കോലെഴുത്ത്, ഗ്രന്ഥലിപി എന്നിവയിൽ നിന്ന്

0: ആധുനിക മലയാളം എങ്ങനെ രൂപപ്പെട്ടു എന്ന് ഇവിടെ കാണാൻ കഴിയും. മേനാട് രാജവംശത്തിന്റെ ഉദയവും പിൽക്കാലത്ത് അത് തിരുവിതാംകൂറായി മാറിയ ചരിത്രവും എല്ലാം താളിയോലകളിലെ വരികളിലൂടെ ഇവിടെ നമുക്ക് വായിച്ചെടുക്കാം. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിച്ചതിന്റെയും പിന്നീട് ഡച്ച് അഡ്മിറൽ ഡിലനോയ് തിരുവിതാംകൂർ സൈന്യത്തിന്റെ ഭാഗമായതിന്റെയും അപൂർവരേഖകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഭരണപരമായ കാര്യങ്ങൾ മാത്രമല്ല, അന്നത്തെ സാമൂഹിക ജീവിതം, ആചാരങ്ങൾ, നികുതി സമ്പ്രദായങ്ങൾ എന്നിവയെക്കുറിച്ചും ഈ മ്യൂസിയം അറിവ് നൽകുന്നു. ഓലകളിൽ എഴുതാൻ ഉപയോഗിച്ചിരുന്ന നാരായം അഥവാ സ്റ്റൈലസ് വിവിധ രൂപങ്ങളിൽ ഇവിടെ കാണാം. താളിയോലകൾ ചിതലരിക്കാതെയും നശിക്കാതെയും സംരക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന പുരാതന രീതികളും ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവയെങ്ങനെ പരിരക്ഷിക്കുന്നു എന്നതും വായനക്കാർക്ക് പുതിയൊരു അറിവായിരിക്കും. ഒരു സംസ്കാരം അതിന്റെ വിജ്ഞാനം എങ്ങനെയാണ് വരും തലമുറയ്ക്കായി പകർന്നു നൽകിയത് എന്നതിന്റെ നേർചിത്രമാണ് ഈ മ്യൂസിയം. വിദേശ വിനോദസഞ്ചാരികളെയും ഗവേഷകരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഈ സാംസ്കാരിക കേന്ദ്രം നമ്മുടെ പൈതൃകത്തിന്റെ മൂല്യം തിരിച്ചറിയാൻ മലയാളികളെയും സഹായിക്കുന്നു. ഒരു കാലഘട്ടത്തിലെ വൈജ്ഞാനിക വിപ്ലവത്തിന്റെ അടയാളങ്ങളാണ് ഈ താളിയോലകൾ. ആധുനിക മ്യൂസിയം സങ്കല്പങ്ങൾക്കനുസരിച്ച് ഡിജിറ്റൽ സ്ക്രീനുകളും ലഘുവിവരണങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഓരോ ഗാലറിയും ഒരു പ്രത്യേക കാലഘട്ടത്തെയോ വിഷയത്തെയോ പ്രതിനിധീകരിക്കുന്നു എന്നതിനാൽ ചരിത്ര പഠനം കൂടുതൽ ലളിതവും രസകരവുമാകുന്നു. ചുരുക്കത്തിൽ, തിരുവനന്തപുരം പാം ലീഫ് മാനുസ്ക്രിപ്റ്റ് മ്യൂസിയം വെറുമൊരു കാഴ്ച ബംഗ്ലാവല്ല, അതൊരു കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. സാങ്കേതിക വിദ്യ എത്ര വളർന്നാലും നമ്മുടെ വേരുകൾ എവിടെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഇത്തരം സാംസ്കാരിക ഇടങ്ങൾ സന്ദർശിക്കേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ പൂർവികരുടെ കയ്യൊപ്പുകൾ പതിഞ്ഞ ഈ താളിയോലകൾ സംരക്ഷിക്കുക വഴി നാം കാത്തുസൂക്ഷിക്കുന്നത് ലോകത്തിന് തന്നെ മാതൃകയായ ഒരു വലിയ വിജ്ഞാന പൈതൃകമാണ്. വരും തലമുറകൾക്ക് ചരിത്രബോധം പകരാനും നമ്മുടെ ലിപി പരിണാമത്തെക്കുറിച്ച് പഠിക്കാനും ഈ മ്യൂസിയം എന്നും ഒരു വഴികാട്ടിയായി നിലകൊള്ളും. നമുക്ക് ഈ പൈതൃകത്തെ അഭിമാനത്തോടെ നെഞ്ചോട് ചേർക്കാം.
1: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

രണ്ടു തരം ആളുകളുണ്ട്. ഒരു കാരണവുമില്ലാതെ അകന്നു പോകുന്നവർ, ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിട്ടും വിട്ടിട്ടു പോകാത്തവർ. ഇതിൽ നമ്മൾ എന്തിലാണ് നിൽക്കേണ്ടതെന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അത് നമ്മുടെ മാനസികാവസ്ഥയ്ക്കനുസരിച്ചായിരിക്കും. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: നമസ്കാരം, പോക്കുവയിൽ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വളരെ ഹൃദയപൂർവ്വം സ്വാഗതം. നിങ്ങൾ പറയുന്ന കഥകളും പങ്കിടുന്ന ചിന്തകളും ആവശ്യപ്പെടുന്ന ഗാനങ്ങളും ചേർന്ന് ഹൃദയത്തിൽ തൊടുന്ന ഒരു സായാഹ്നം നമുക്ക് സൃഷ്ടിക്കാം. ഓരോ ശബ്ദത്തിനും ഒരു കഥ പറയാനുണ്ടാവും, ഓരോ ഗാനത്തിനും ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ടാവും. സംഗീതത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഈ യാത്രയിൽ നമുക്ക് പരസ്പരം കൂട്ടായിരിക്കാം. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കും ഭാരങ്ങൾക്കും നടുവിൽ നമുക്ക് ഒരുമിച്ച് ഹൃദയം തൊടുന്ന കുറച്ച് സമയങ്ങൾ സമ്മാനിക്കാം. സന്തോഷങ്ങളും ദുഃഖങ്ങളും ഓർമ്മകളും പ്രിയ ഗാനങ്ങളും ഒക്കെ പങ്കുവയ്ക്കാം. ഓരോ വിളിയും ഓരോ പാട്ടും നമുക്ക് പ്രിയപ്പെട്ടതാണ്, നമുക്ക് സന്തോഷം പകരുന്നതാണ്. പരസ്പരം ഈ മനോഹരമായ യാത്രയിൽ നമുക്ക് ഒരുമിക്കാം. സ്വപ്നങ്ങളുടെയും ഓർമ്മകളുടെയും താളത്തിൽ ചുവട് വയ്ക്കുന്ന ഒരു സംഗീത യാത്രയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ
1: ഹലോ ഇതാരാ?
2: ഞാൻ സൂര്യനാരായണ പിള്ളൈ പി എസ് ആണ്.
1: സൂര്യനാരായണ
2: പിള്ളൈ പി എസ് ആണ്.
1: സൂര്യനാരായണ പിള്ള
2: പി
1: എസ്. ഞാൻ ഇപ്പൊ എന്താ വിളിക്കണ്ടേ? സൂര്യ എന്ന് വിളിച്ചാ മതിയോ? ശരി. ആ സൂര്യ എവിടുന്നാ വിളിക്കുന്നേ?
2: ഞാൻ എന്റെ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത്.
1: വീട് എവിടെയാണ്?
2: കുന്നപ്പുഴ.
1: കുന്നപ്പുഴ. കുന്നപ്പുഴ നിന്നാണ് ഇപ്പൊ വിളിക്കുന്നേ. ശരി. സൂര്യ ഏത് ക്ലാസ്സിലാ ഇനി പഠിക്കാൻ പോകുന്നേ?
2: ഇനി ഞാൻ മൂന്നാം ക്ലാസ്സിലേക്ക്.
1: ഇനി മൂന്നാം ക്ലാസ്സിലേക്കാണ്. ഏത് സ്കൂളിലാ പഠിക്കണേ? പൂജപ്പുരം മുടവന്മോളിലുള്ള സ്കൂളിലാണ് പഠിക്കുന്നത്. ഓക്കെ. കരുണാസായി റേഡിയോ കേൾക്കാറൊക്കെ ഉണ്ടോ?
2: അതെ അതെ.
1: ആ സൂര്യയാണോ കേൾക്കുന്ന വീട്ടിൽ? അമ്മയോ അമ്മുമ്മയോ അങ്ങനെ ആരെങ്കിലും ആണോ കേൾക്കുന്ന സ്ഥിരമായിട്ട്?
2: ഞാനും അമ്മുമ്മയും കേൾക്കാറുണ്ട്.
1: ആ അമ്മുമ്മയുടെ പേരെന്താണ്?
2: അമ്മുമ്മയുടെ പേര് ഉമാദേവി.
1: ഉമാദേവി. അമ്മുമ്മയോട് വിളിച്ചിട്ടുണ്ടോ ഞങ്ങളെ? ഒരിക്കൽ വിളിച്ചിട്ടുണ്ട്. ശരി. സൂര്യ ശരിക്കും താമസിക്കുന്നത് പൂജപ്പുരയാണോ?
2: കുന്നപ്പുഴ. കുന്നപ്പുഴ.
1: കുന്നപ്പുഴ. അതെവിടെയാണ് ഈ കുന്നപ്പുഴ സ്ഥലം?
2: തിരുമല.
1: തിരുമല. ആ ഓക്കെ ഓക്കെ ഓക്കെ. തിരുമലയൊക്കെ നമുക്ക് നന്നായിട്ട് നമ്മളെ തൊട്ടടുത്തുള്ള സ്ഥലമാണല്ലോ. ഫോണില് ശ്രദ്ധിച്ച് പറയണേ. ശരി. ഈ ഏത് പാട്ടാ മോൾക്കിന്ന് കേൾക്കണ്ടേ?
2: എനിക്ക് ആകാശദൂതിലെ രാപ്പാടിയാണ് കേൾക്കാനുള്ളത്.
1: ആ ഓക്കെ. രാപ്പാടി കേഴുന്നുവോ എന്നുള്ള പാട്ട്.
2: ഞാൻ ഇപ്പൊ വേറൊരു പാട്ട് പാടാമേ.
1: പാടിക്കോ പാടിക്കോ. ഞാൻ പറയാൻ വേണ്ടി ഇരിക്കായിരുന്നു എനിക്കൊരു പാട്ട് പാടി തരുമോ എന്ന്. പാടിക്കോ.

പാവങ്ങൾ പതിനെട്ടാം പടിയേറി കണി പൊന്നാകുന്നുണ്ട്, പാവങ്ങൾ കുഞ്ഞുങ്ങളാകുന്നുണ്ട്. പിന്നെയും എന്നോട് മുൻപോക്കം ചെറിയ അയ്യപ്പൻ.

0: உன்யாகம் தேடும் நொண்டே பூங்காவில் பண்டே நாம் கூடையொண்டே. பாலில்லா பாவங்கள் பதினெட்டாம் படியேறி காணி புண்ணாகும் நொண்டே, பாவங்கள் புண்ணியங்கள் ஆகும் நொண்டே.
1: ഓക്കെ ഓക്കെ, ആ സമയമുള്ളൂ നമുക്ക് പാടാൻ. ശരി, പാട്ടൊക്കെ പഠിക്കുന്നുണ്ടോ സൂര്യ? പാട്ട് പഠിക്കുന്നുണ്ട്, നന്നായിട്ടൊക്കെ പാട്ട് പാടുന്നുണ്ട് കേട്ടോ. ആ പാട്ട് പാടാതെ എന്താ വരയ്ക്കുന്ന സ്വഭാവമോ വായിക്കുക അങ്ങനെയൊക്കെ ഉണ്ടോ? ഡാൻസ് കളിക്കോ? ആ അങ്ങനെ എല്ലാ കഴിവുകളും ഉള്ള ആളാണ്. അപ്പൊ അമ്മുമ്മയെ ഞാൻ അന്വേഷിച്ചു എന്ന് പറയുവോ? അമ്മുമ്മ ഇത് കേട്ടോണ്ടിരിക്കുക എന്നെ. ശരി, എന്താണ് ഇത്ര ഗൗരവം? കൂളായിട്ട് നല്ല നല്ല ഇതായിട്ട് സംസാരിക്കാലോ, വളരെ റിലാക്സ് ചെയ്ത് ടെൻഷൻ അടിച്ച് സംസാരിക്കും പോലെ ഉണ്ട്. ശരി, അനിയത്തിയോ ചേട്ടനോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ സൂര്യയ്ക്ക്?
0: എനിക്ക് ഒരു അനിയത്തിയും ഒരു ചേച്ചിയും ഉണ്ട്.
1: ആ ഇവരൊക്കെ എന്ത് ചെയ്യുന്നു അനിയത്തിയും ചേച്ചിയും ഒക്കെ? ഹലോ.
0: എന്റെ ചേച്ചി 3ാം ക്ലാസ് 6ാം ക്ലാസ്സിലാണ്. എന്റെ വലിയച്ചി ഇനി 9ാം ക്ലാസ്സിൽ.
1: 9ാം ക്ലാസ്. ഏറ്റവും ചെറിയ ആളാണ് സൂര്യ. ഓക്കെ, അപ്പൊ ചേച്ചിമാരൊക്കെ എവിടെ പോയി? ഇപ്പോ
0: ചേച്ചിമാരിപ്പം വീട്ടിലുണ്ട്.
1: വീട്ടിലുണ്ട്. ഇപ്പൊ സൂര്യ പറയുന്നൊക്കെ അവര് കേൾക്കുന്നുണ്ടോ? ശരി, അപ്പൊ എല്ലാരും എന്റെ അന്വേഷണം പറയുവോ? ശരി, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാമോ? ഓക്കെ സൂര്യ.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. സന്തോഷവും ദുഃഖവും ഒക്കെ നമുക്ക് പങ്കിടാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: ആ നമസ്കാരം ഉണ്ടല്ലോ, പറഞ്ഞോളൂ.
1: ഞാൻ ചള്ളിക്കാടിന്ന് ശാന്തിനിയാണ്.
0: ഓക്കേ,
1: മാഡത്തിന് സുഖമല്ലേ?
0: സുഖമാണല്ലോ.
1: ഫുഡ് കഴിച്ചല്ല?
0: കഴിച്ചു. ഫുഡ് കഴിച്ചിട്ടേ അങ്ങോട്ട് വരുള്ളൂ.
1: മഴയുണ്ടോ?
0: മഴയില്ല,
1: ഇവിടെ മൂടിക്കെട്ടി കിടക്കണ്. പെയ്യോന്നറിയില്ല.
0: മഴയൊക്കെ ഇങ്ങനെ ശക്തമായി മഴ പെയ്യും, വേനൽ മഴയെ കിട്ടുമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു, പക്ഷെ മൂന്നാല് ദിവസമായിട്ട് മഴയൊന്നും ഇല്ല.
1: അഞ്ചു ദിവസം എന്ന് പറയാം, വാർത്ത പറയണായിട്ട് അഞ്ചു ദിവസം തുടർച്ചയായി മഴ ഉണ്ടാവുന്നു.
0: ആ നമുക്ക് കിട്ടിയില്ലേ, എവിടെയെങ്കിലും കിട്ടുന്നുണ്ടാവും.
1: അതായിരിക്കും.
0: കേട്ടെ, നല്ല കാലവർഷമെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു നമുക്ക് ആഗ്രഹിക്കാം.
1: ചൂടെങ്കിലും കുറഞ്ഞോ? വളരെ വല്ലാത്തൊരവസ്ഥ.
0: എല്ലാരും വെപ്രാളത്തിലാണ്.
1: അതെ.
0: അപ്പോ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: ഇന്ന് വിശുദ്ധൻ എന്ന സിനിമയിലെ ഒരു മെഴി തിരിയുടെ എന്നൊരു പാട്ടുണ്ട്, അത് എല്ലാവർക്കും വേണ്ടിയിട്ട്.
0: ശരി, നമ്മുടെ റേഡിയോ ശ്രോതാക്കൾക്ക് എല്ലാവർക്കുമായിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.
1: അതെ.
0: ശരി, സുഖമാണല്ലോ?
1: ആ സുഖമാണ്.
0: സാറിനെ വിളിക്കാൻ വയ്യ എന്നൊക്കെ പറയുന്നു, വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. വല്ലപ്പോഴും അങ്ങനെ ഒരു സുസ്ഥിരമായ അവസ്ഥ ഉണ്ടാകാറുള്ളു.
1: അതെ.
0: അപ്പോ നമുക്ക് എല്ലാവർക്കുമായിട്ട് ഈ പാട്ട് കേൾക്കാം.
1: ഓക്കെ മാഡം.
0: ശരി. ഓക്കെ, ശരി.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. പാട്ടിന്റെ തരംഗങ്ങൾ ഹൃദയത്തെ സ്പർശിക്കട്ടെ. രാഗത്തിന്റെയും താളത്തിന്റെയും വർത്തമാനത്തിന്റെയും മനോഹര സംഗമത്തിനായി പോക്കുവെയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, ഞാൻ കാഞ്ചന നടനാണ്.
0: ആ, പറഞ്ഞോളൂ.
1: പിന്നെ നമസ്കാരമുണ്ട് കേട്ടോ.
0: നമസ്കാരം ഇവിടുന്ന് ഉണ്ടല്ലോ. ഇവിടുന്നൊരു വലിയ നമസ്കാരം അങ്ങോട്ട് തന്നിട്ടുണ്ട്. ചേട്ടൻ പറയും.
1: ഞാന് ഒരു വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പാട്ട് ഞാൻ രണ്ടുപേര് പാടാം.
0: വർഷങ്ങൾക്ക് മുമ്പുള്ള രണ്ടുപേര് പാടിക്കോളൂ.
1: അത് നിങ്ങളാരും കേട്ടില്ല, ഒരു ശ്രോതാക്കളും മിക്കവാറും അത് കേട്ട് കാണൂല.
0: സാധ്യതയില്ല.
1: പാടട്ടാ?
0: പാടിക്കോളൂ. പിന്നെന്താ?
1: കൈരളിമേരും കഥയാണ് ഇത് കേട്ടാൽ കരളുന്നതും കഥയാണ്. കാരകന്റെ കോരകൃത്യം സാഹസമായി തീർന്ന് രക്തക്കളമാക്കി മാറ്റി. അന്നു രാത്രി പൊന്നുമക്കൾ പുഞ്ചിരിച്ചു, എത്ര മാതാവും വീട്ടു വില ചെയ്തു. കല്യാണം ചെയ്തു വന്ന കല്യാണ പെണ്ണിന്റെ കൈരണ്ടു വെട്ടി തളർന്ന് ഒരു കൈരണ്ടു വെട്ടി തളർന്നു

0: ഓക്കെ
1: ഓക്കെ. ആ ഈ പാട്ട് ഞാൻ കേട്ടിട്ടില്ല,
0: കേട്ടിട്ടില്ല,
1: കേട്ടിട്ടില്ല. ശ്രോതാക്കളും ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്ന് തോന്നുന്നു.
0: കാരണം ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പാട്ടാണ്.
1: ആ അതെ, എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പല്ലേ.
0: ഒരുപാട് ഒരുപാട് 10-40 വർഷത്തെ പഴക്കം വരും.
1: ആ 10-40 വർഷത്തെ പഴക്കം വരും. ആയിക്കോട്ടെ, ശരി. സുഖമാണോ? ഇതൊക്കെ എവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു ഈ പാട്ടൊക്കെ? ഈ പാട്ടൊക്കെ എവിടെയാണ് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചതാണ്. ആത്മാവ്
0: പറന്നു പറന്നു പറന്നു ചൊല്ലാം
1: പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാൻ
0: ഭൂമരക്കൊമ്പിൽ ആ ഭൂമരക്കൊമ്പിൽ ആ ഭൂമരക്കൊമ്പിൽ.
1: ആത്മാവ് എന്ന് പറഞ്ഞ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്മളൊക്കെ ആത്മാക്കളാണെന്നാണോ, അതോ ചേട്ടൻ ആത്മാവാണെന്നാണോ, നാളേക്ക് ആത്മാവായിട്ട് മാറുമെന്നാണ്?
0: ഞാനിപ്പോ

0: ബന്ധിപ്പിക്കുന്ന ഒരു പാട്ട് എന്നറിയാവോ?
1: ഇല്ല.
0: ആ ഞാൻ ചോദിച്ചിരിക്കുന്ന പാട്ട് താമസമെന്റെ മുന്നിൽ താമസമൻ തേയണയ പ്രേമമയ മയങ്ങിയ പാട്ടാണ്.
1: ഈ പാട്ടാണെന്ന് കേൾക്കണ്ടേ? താമസമെന്തേ വരുവാൻ പ്രാണസഖി.

0: ഈ പാട്ടാണ് കേൾക്കേണ്ടത്.
1: അത് എന്റെ ജീവിതത്തിലുള്ളൊരു പാട്ടാണ്.
0: ആ ആ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പാട്ടാണ്. ഇപ്പൊ വേണമെങ്കിൽ പാട്ട് പറഞ്ഞിട്ട് ഇപ്പൊ കരി പറഞ്ഞോണ്ടിരിക്കുന്ന ഇടയ്ക്ക് കരയണ ആളാണ് ചേട്ടൻ.
1: അത് ഓരോ പാട്ടിന് ഓരോ ഇത് വരുമല്ലോ.
0: ആ ഓരോ പാട്ടിന് ഓരോ വികാരമാണല്ലോ. ചിലതിലൊക്കെ ചിലത് നമുക്ക് ചിരി വരും, ചിലത് നമുക്ക് കരച്ചിൽ വരും, ചിലത് നമുക്ക് സന്തോഷം തരും, ചിലത് നമുക്ക് ദേഷ്യവും വരും. ജീവിച്ചു പോണത്. ആ ഞാനും അങ്ങനെ തന്നെ.
1: കാരണം ഇപ്പൊ നമുക്ക് വലിയ പ്രയാസങ്ങളൊന്നുമില്ല. കാരണം ഈ പാട്ടും ഇതൊക്കെ കൂടെ ആയിട്ട് അങ്ങ് പോയി പോയിക്കൊണ്ടിരിക്കുകയല്ലേ.
0: എന്തെങ്കിലുമൊക്കെ കേട്ടോണ്ടെങ്കിൽ ഇരിക്കാലോ അല്ലേ.
1: നമ്മുടെ ശ്രോതാക്കളെല്ലാം ഉണ്ട്, അവരെല്ലാം സംസാരിക്കുന്ന.
0: അതെ അതെ. അപ്പൊ ഈ പാട്ടൊന്ന് നമുക്ക് എന്താണ് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ നമ്മള് പിന്നെ നമ്മളെ കണ്ണമ്പള്ളി രവീന്ദ്ര നായർ ഉണ്ടല്ലോ.
0: ഓ രവിചേട്ടൻ.
1: അത് തന്നെ നമ്മുടെ നായർ എന്ന് പറഞ്ഞതന്നെ.
0: ഒരു ബഹുമാനത്തിൽ ഇരിക്കട്ടെ.
1: പിന്നെ വിളനാട് ഒരു സുധ ഉണ്ടല്ലോ.
0: വിളനാട് സുഗു
1: സുധ. അപ്പൊ ഇവർക്ക് മൂന്ന് പേർക്കും വേണ്ടി നമ്മൾ
0: പ്രത്യേകം നടരാജ ചേട്ടൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. ശരി. ഇന്ന് കാച്ചാണിയിലാണോ കല്ലേത്താണോ ഉള്ളേ?
1: ഞാന് എന്റെ വീട് നാലാം തീയതി ഒഴിയെന്ന് പറഞ്ഞ് ഇന്ന് മാറുമെന്ന് പറഞ്ഞതാണ്. അപ്പൊ ഇനിയിപ്പോ എന്തായാലും ഞാന് പത്താം തീയതി ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞു.
0: കല്ലേത്ത് ചെല്ലാന്ന്?
1: ആ കല്ലേത്തല്ല, കാച്ചാണിയിലെ വീട്.
0: ഓ
1: അപ്പൊ അത് വാടായിക്കൊണ്ടിരിക്കുന്ന.
0: ഇനി സ്ഥിരമായിട്ട് എവിടെ ആയിരിക്കും? ഇനി സ്ഥിരമായി എവിടെ ആയിരിക്കും? ആ ശരി ശരി. അപ്പൊ കാച്ചാണിന്റെ വീട് വാടകയ്ക്ക് കൊടുക്കാനായി പോവുകയാണ്. ശരി ശരി ശരി.
1: അവർക്ക് കൊടുത്തിട്ടൊരു മൂന്ന് വർഷമായി, പഞ്ചായത്തിന്റെ ഒരു വീട്
0: കിട്ടി.
1: അങ്ങോട്ട് മാറുകയാണ്.
0: അവരങ്ങോട്ട് മാറുന്നു, നമ്മളെ വീട് ഒഴിയുന്നു. വാടക വീട് ഒഴിഞ്ഞു. ശരി. അപ്പൊ നമുക്ക് ഈ പാട്ട് കേട്ടാലോ? ഓക്കെ ചേട്ടാ. ശരി.
1: എന്താണ് മേഡത്തിന്?
0: ഓ
1: എല്ലാവർക്കും കൂടി ഞാൻ ഒരു അഭിനന്ദനം പറയാം.
0: എന്തിനായിരുന്നു?
1: സ്നേഹം സ്നേഹമാണല്ലോ.
0: സ്നേഹമാണ് അഖിലസാരം ഒഴിയിൽ. സ്നേഹസാരമിക സത്യമേകമാ എന്നാണ് കവി വചനം.
1: അങ്ങനെ അഭിനന്ദനം
0: നിനക്ക് അഭിനന്ദനം അഭിനന്ദനം. അപ്പൊ ഓക്കെ, നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ ചേട്ടാ. ശരി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവെക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ, ആ നമസ്കാരം മാഡം.
1: നമസ്കാരം. ആ റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കാവോ?
2: റേഡിയോയുടെ ശബ്ദം
1: ആകെ മൊത്തത്തിൽ ശബ്ദായമാനമാണ് അവിടെ.
2: അതെ അതെ അതെ അതെ, അത് കുറച്ചൊരു കസ്റ്റമർ കൂടിപ്പോയി മാഡം. വിളിച്ചോണ്ടിരിക്കും ഈ സമയത്ത്. ആനന്ദൻ തിലാനൂരാണ്.
1: ആനന്ദൻ തിലാനൂരാണ്, പറഞ്ഞോളൂ. ആനന്ദൻ തിലാനൂർ, അവിടെയൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷം?
2: നല്ല വിശേഷം. കുറച്ചായാലും നമ്മൾ സംസാരിച്ചിട്ടല്ലേ.
1: ആ ഇടയ്ക്ക് ഒരു കോളായിട്ട് കട്ടായി പോയെന്ന്
2: തോന്നുന്നു.
1: കോളിലുണ്ടായിരുന്നു ആനന്ദൻ തിലാനൂർ, കോളിലുണ്ടായിരുന്നു. പക്ഷെ അവിടെ ജോലി തിരക്കിലായിരുന്നു.
2: അതെ, ജോലി തിരക്കിലായിരുന്നു. അത്
1: ഹലോ ഹലോ പറഞ്ഞപ്പോ മറന്നുപോയി.
2: അല്ല മറന്നുപോയതല്ല, അപ്പൊ ആരൊക്കെയോ കസ്റ്റമർ വന്ന് അങ്ങനെ തിരക്കായി പോയി. അതൊരു വിശേഷ ദിവസം കൂടിയായിരുന്നു മാഡം.
1: ഞാൻ കരുതി മറന്നുപോയിട്ടുണ്ടാവുന്നു.
2: അതെ അതെ. അതിന്റെ മാഡം അത് പറഞ്ഞാല് അങ്ങനെ ഭാര്യയോട് ജന്മദിനം കൂടിയായിരുന്നു.
1: എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വിളിക്കാന്ന് വിചാരിച്ചല്ലേ.
2: അതെ അതെ. പക്ഷെ കോള് കട്ടായിപ്പോ. ഇപ്പം കസ്റ്റമർ കൂടിപ്പോയല്ലോ മാഡം. അപ്പോഴത്തേക്ക് ഒരു പാട്ട് ഞാൻ പറഞ്ഞോട്ടെ.
1: പാട്ട് പറഞ്ഞോളൂ, പാട്ട് പറഞ്ഞോളൂ.
2: സിനിമയിലെ കണ്ടു കണ്ടു കണ്ടില്ല,
1: കണ്ടു കണ്ടു കണ്ടില്ല എന്നുള്ള പാട്ട് നമുക്ക് കേൾക്കാം. അവിടുത്തെ ജോലി നടക്കട്ടെ.
2: ആയിക്കോട്ടെ, താങ്ക് യു.
1: ശരി ശരി, ഓക്കെ ഓക്കെ.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. സംഗീതത്തിൻ്റെയും വാക്കുകളുടെയും മാധുര്യം നമുക്ക് ആസ്വദിക്കാം. രാഗത്തിൻ്റെയും താളത്തിൻ്റെയും സുഖതമായ നല്ല നല്ല പാട്ടുകൾ കേൾക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ ദാരാ.
1: ഞാൻ വൈഷ്ണവിയാണ്.
0: വൈഷ്ണവി, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: ശങ്കരമുഖം.
0: ശങ്കരമുഖം. വൈഷ്ണവി മുമ്പ് വിളിച്ചിട്ടുണ്ടല്ലോ. കുറേ നാളായി. എന്തൊക്കെയുണ്ടോ വൈഷ്ണവി വിശേഷം?
1: സ്കൂളൊക്കെ
0: അടച്ചിരിക്കല്ലേ. വെക്കേഷനൊക്കെ എങ്ങനെ പോകുന്നു?
1: കുഴപ്പമില്ല.

0: അപ്പൊ എന്നെ കണ്ടിരുന്നു.
1: എനിക്ക് കണ്ട മനസ്സിലാവില്ലോ,
0: പക്ഷെ ഞാൻ ലാസ്റ്റിൽ അവിടെ വന്നിരുന്നല്ലോ.
1: ഞാൻ കണ്ടില്ല.
0: ആ നമ്മുടെ എന്താണ് നിതയൊക്കെ ഉണ്ടായിരുന്ന ആ ഗ്രൂപ്പിലാണോ?
1: എനിക്ക് അവിടെ വന്നാരും
0: അറിഞ്ഞു. കുറച്ച് കുട്ടികളല്ലേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ഒരു 10-11 പേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ.
1: ഓ,
0: അപ്പൊ അത്രയും പേരെ നമ്മൾ പരിചയപ്പെടേണ്ട നേരത്തിനിടയിൽ. ആരൊക്കെ ക്ലാസ് എടുത്തത് നിങ്ങൾക്ക്?
1: നമുക്ക് ക്ലാസ് എടുത്തത് അവിടെ ഗിരീഷ് എന്ന് പറയണൊരു സാറും.
0: ആ ഇന്നലെ ആയിരുന്നു സംഭവം.
1: ആ ഇന്നലെ
0: അത് പറയണ്ടേ. അപ്പൊ ഞാൻ എന്നെ കാണാൻ ഒരു മാർഗവും ഇല്ല, കാരണം ഞാൻ അവിടെ ഏറ്റവും ബാക്കിൽ വന്ന് നിന്നിട്ട് അപ്പൊ തന്നെ അവിടുന്ന് പോയി. എനിക്ക് വേറൊരു സ്ഥലത്ത് പോകാനുള്ളത് കൊണ്ട് നമ്മള് തമ്മിൽ കാണാൻ ഒരു മാർഗവും ഇല്ല. ഗിരീശൻ സാറിനെ ഒക്കെ കണ്ടു, മായാദേവിയൊക്കെ കണ്ടു. ഞാൻ ബാക്കിൽ നിന്ന് ഇവരെയൊക്കെ കണ്ടിട്ട് ഞാൻ അങ്ങ് പോയി. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ പ്രോഗ്രാം ഒക്കെ? വൈദേഹി വൈഷ്ണവി, ഈ പരീക്ഷയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അല്ലായിരുന്നോ? പരീക്ഷ ഉൾക്കണ്ട, ഭയം, ആശങ്ക അങ്ങനെയൊക്കെ ഉണ്ടോ പരീക്ഷ വരുമ്പോ? അതിന്റെ ആവശ്യമില്ല, പേടിക്കണ്ട. എസ് എസ് എൽ സി പരീക്ഷയുടെ മാർക്ക് എത്രയാണെന്ന് 10-25 വയസ്സാകുമ്പോ ആരും ചോദിക്കുന്നില്ല. പക്ഷെ ചോദിക്കും, പ്ലസ് വണ്ണിന്റെ അഡ്മിഷൻ സമയത്ത് ചോദിക്കും. അപ്പോഴത്തേക്ക് നമ്മൾ നല്ല മാർക്ക് വാങ്ങിച്ചാലേ പറ്റൂ. അതിനുവേണ്ടി ഇണഞ്ഞു പരിശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. ട്യൂഷൻ ഉണ്ടോ? പോയി തുടങ്ങിയ? എവിടെയാ ട്യൂഷൻ പോണേ? പാഠങ്ങളൊക്കെ പഠിപ്പിച്ചു തുടങ്ങിയോ? ശരി, അപ്പൊ അന്നൊന്നുള്ളത് അന്നൊന്ന് പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇനി എന്നെ 10-ാം ക്ലാസ് കഴിഞ്ഞ് വിളിക്കുമ്പം പറയണം നല്ല മാർക്കുണ്ട്, നല്ല വിജയമാണെന്നൊക്കെ പറയാൻ പറ്റൂ? വീട്ടിലെ എല്ലാവർക്കും സുഖമാണോ? അമ്മൂമ്മക്കൊക്കെ സുഖമാണോ? എന്റെ പ്രത്യേക അന്വേഷണം പറയണേ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? ഏത് പാട്ടാണ് നമുക്ക് വേണ്ടി എന്റെ ഒരു പാടിത്തരുന്നത്?
1: അയ്യോ, എനിക്ക് പാടാനൊന്നും അറിഞ്ഞൂട.
0: അയ്യേ, പിന്നെ എന്തറിയാം? ഡാൻസ് ചെയ്യോ?
1: ഇല്ല
0: ഇല്ല. സ്പോർട്സില് പങ്കെടുക്കോ? സ്പോർട്സ് ഇഷ്ടമാണ്. ഏത് ഇനമാണ് ഇഷ്ടം?
1: ഓട്ടം.
0: ഓട്ടക്കാരിയാണ്? പി ടി ഉഷയെ പോലെയൊക്കെ ആവോ? ശരി, അപ്പം എല്ലാ മത്സരത്തിലൊക്കെ പങ്കെടുത്ത് നല്ല അത്ലറ്റ് ആവണം കേട്ടാ. എന്തെങ്കിലും ഒരു സൈഡില് നമുക്ക് എന്തെങ്കിലും ഒരു കഴിവ് വേണം. എഴുതിയില്ല, വരച്ചില്ല, ഡാൻസ് കളിച്ചില്ല, പാട്ടുപാടിയില്ല എന്ന് പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. പക്ഷെ നല്ല സ്പോർട്സ് മാൻ ആണ്, സ്പോർട്സ് വുമൺ ആണ് എന്ന് പറയണ ഒരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമുക്കൊന്നും പറ്റൂല. ഇത് 3-4 പഠിക്കുമ്പോ ഞാൻ ഓട്ടത്തിനും ചാട്ടത്തിനും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്, വിജയകരമായി തോറ്റിട്ടുമുണ്ട്. പിന്നെ അതൊക്കെ അങ്ങ് ഉപേക്ഷിച്ചു. എന്നാലും സ്പോർട്സ് ഒക്കെ കാണാൻ ഇഷ്ടമാണ്. ഫുട്ബോളും ക്രിക്കറ്റും ഖോഖോയും ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്.
1: അപ്പൊ ഞാൻ സബ്ജില്ല വരെ പോയിട്ടുണ്ട്
0: ഓട്ടത്തിനാ. അത് പാതി വെച്ച് നിർത്തരുത്,
1: അത് ടൈമിന്റെ ഇതിന് എനിക്ക് കിട്ടിയില്ല, അപ്പൊ പിന്നെ ബാക്കി പോകാൻ പറ്റിയില്ല.
0: അതല്ല, എന്നാലും പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യാലോ, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇങ്ങനെ ഓടാനൊക്കെ പറ്റാതെ കാലും കൈയൊക്കെ വേദനിച്ചിരിക്കും. അപ്പോ കാലാന്തരത്തിൽ ഞാൻ അറിയപ്പെടുന്ന ഒരു സ്പോർട്സ് താരമായി അറിയാൻ എനിക്ക് കഴിയുമോ?
1: ചെറുതായിട്ട്.
0: ശരി, കഴിയട്ടെ. അല്ലെങ്കിൽ ഇതല്ലെങ്കിൽ മറ്റൊന്ന്, അത്രേ ഉള്ളു. ഇതല്ലെങ്കിൽ എന്താ ആഗ്രഹം?
1: ഇതല്ലെങ്കിൽ വലുതാവുമ്പം എനിക്ക് പോലീസ് ആവാനാണ്.
0: മതി മതി, അപ്പൊ ഇതൊക്കെ തന്നെ ധാരാളം, ഈ ബേസ് ഒക്കെ തന്നെ കൊള്ളാം മതി. 10-ാം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് തിരിയാം. സബ് ഇൻസ്പെക്ടർ വൈഷ്ണവി എന്നൊക്കെ കേട്ടു കഴിയട്ടെ. ശരി, ഇന്ന് ഇന്ന് വാഴയുടെ പാട്ടാണ് അത് കേൾക്കേണ്ടത്. പക്ഷെ പാട്ട് പാടൂല. ശരി, പിന്നെ ഇപ്പൊ ഞാൻ അടഗൊമ്മാളെ എന്നുള്ള പാട്ട്, വാഴയുടെ വാഴ സിനിമ ഉണ്ടാ? ഇഷ്ടപ്പെട്ട? അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫ് കണ്ടപ്പോ

0: കരച്ചിലൊക്കെ വന്നു.
1: ഓ കരഞ്ഞു.
0: വൈഷ്ണവിക്ക് അനിയനാണോ അനിയത്തിയാണോ ചേട്ടനാണോ?
1: ചേട്ടൻ.
0: ആ ചേട്ടനാകുമ്പോ ഉറപ്പായിട്ടും കരച്ചിൽ വരും, ഞാനല്ലാതെ പിന്നെ ആര് അല്ലേ? അതൊക്കെ ഓർക്കുമ്പോ സങ്കടം വരൂലേ. ശരി, അപ്പൊ ചേട്ടൻ എന്റെ ഒരു പ്രത്യേക അന്വേഷണം പറ. ചേട്ടന്റെ പേരെന്തായിരുന്നു?
1: അർജുൻ.
0: അപ്പൊ ചേട്ടന് എന്റെ പ്രത്യേക അന്വേഷണം പറയണേ. അച്ഛൻ അമ്മ അമ്മൂമ്മ എല്ലാരും അന്വേഷിച്ചെന്ന് പറയണം. ശരി, അപ്പൊ നമുക്ക് വാഴ ടൂല പാട്ട് കേൾക്കാമോ? ശരി വൈഷ്ണവി, ഓക്കെ.
1: ശരി.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. സ്നേഹത്തിന്റെ പ്രകാശവും സൗഹൃദത്തിന്റെ ഉഷ്ണതയും നിറഞ്ഞ പോക്കുവെയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ മാഡം, ഞാൻ സുകുമാരൻ, വള്ളനാട്.
0: നമസ്കാരം ഉണ്ടല്ലോ സുകുമാരൻ ചേട്ടാ.
1: നമസ്കാരം മാഡം.
0: പറഞ്ഞോളൂ പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട്, സുഖമാണോ?
1: ഒരുവിധം സുഖം തന്നെ മാഡം,
0: ഒരുവിധം സുഖമേ ഉള്ളൂ. ചൂടായോണ്ട് ആരെങ്കിലും വയ്യാന്ന് പറയൂ. സുമാര ചേട്ടാ ഇങ്ങനെ ശരീര ക്ഷീണമൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴാണ് നമുക്ക് വിഷമം. താങ്കൾ വളരെ സ്മാർട്ടായ ഒരാളല്ലേ.
1: ഇപ്പോഴും
0: ജോലി ചെയ്യുന്നു, പ്രായത്തെ മറന്ന് ജോലി ചെയ്യുന്നു, വളരെ സ്മാർട്ടായിരിക്കുന്നു, ഓരോരോ സ്ഥലങ്ങളിലൊക്കെ പോകുന്നു, സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു. അപ്പൊ പിന്നെ വയ്യ വയ്യ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
1: ക്ഷീണം മനസ്സിനല്ലേ ക്ഷീണം?
0: മനസ്സിനാണോ ക്ഷീണം, ശരീരത്തിനാണോ ക്ഷീണം?
1: അല്ല, മനസ്സിന് ക്ഷീണം, ശരീരത്തിന് തന്നെയാണ് ക്ഷീണം.
0: മനസ്സ് ആരോഗ്യവാനാണെങ്കിൽ ശരീരവും ആരോഗ്യവാൻ.
1: മനസ്സ് വലിയ കുഴപ്പമില്ല എന്നാണ് പറയാ.
0: ശരി ശരി, സന്തോഷമായിരിക്കണം, സ്മാർട്ടായിരിക്കണം. കാരണം സുമാരൻ ചേട്ടനടുത്തൊക്കെ സംസാരിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ കുറച്ചുകൂടെ സ്മാർട്ടാവണേ. സുമാരനുടെ ഇടയ്ക്കിടയ്ക്ക് പറയല്ലേ, എനിക്ക് ഇത്ര വയസ്സായി, എന്നിട്ട് ഞാൻ ജോലിയൊക്കെ
1: ചെയ്യും. കാരണം ഇത്രയും ആൾക്കാർ ഈ പ്രായത്തിലൊക്കെ ഒരു ജോലിയും ചെയ്യാൻ പറ്റാതെ, അപ്പൊ നമുക്കൊരു നല്ല കാര്യമില്ലേ.
0: സന്തോഷമുള്ള കാര്യമല്ലേ, കുറെ കഴിയുമ്പോ ഇത്ര പ്രായെന്ന് പറയാൻ സ്വാഭാവികമായിട്ട് നമുക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ.
1: വിഷമം ഉണ്ടാവും, ഞാൻ ഇത്രയൊക്കെ എത്ര കുറച്ചുകാലം കൂടെ ആയിരിക്കും ജീവിക്കുന്നത് എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നവരുണ്ട്.
0: ജീവിക്കാൻ കുറച്ചുകാലം എന്ന് പറഞ്ഞാലേ മറ്റുള്ളവരടുത്ത് പറയണ്ട, ഇത്രയൊക്കെ ആയി എന്ന് പറയണ്ടേ? അതൊരു അതിന്റെ ഒരു വിഷമം കൊണ്ടാണ്. ചേട്ടനൊക്കെ ഇങ്ങനെ സ്മാർട്ടായിരിക്കുന്നു, ഓരോ കാര്യങ്ങളും ചെയ്യുന്നെന്ന് പറയുമ്പോ നമുക്കൊക്കെ അതൊരു പ്രചോദനമാണ്. ശരിക്കും അതുകൊണ്ട് വയ്യാന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൂടെ
1: സങ്കടപ്പെടുത്തരുത്.
0: കടയിലൊക്കെ തിരക്കായി തുടങ്ങിയോ?
1: അല്ല, ഇന്ന് ഞാൻ രാവിലെ കട ഉണ്ടായിരുന്നു, ഉച്ചയ്ക്കാസം പറ്റില്ല മാഡം, അന്തരീക്ഷം അങ്ങനെ ആയതുകൊണ്ട്.
0: ചൂടായതുകൊണ്ടാണോ വേറെ ചില അന്തരീക്ഷങ്ങൾ കൊണ്ടാണോ?
1: ചൂട് ചൂടിന്റെ അല്ല, ഇന്നത്തെ രാഷ്ട്രീയ നോക്കുമ്പോ അത് നമുക്കൊരു ഒരുപാട് പുതിയ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. നമ്മളങ്ങനെ എന്തായാലും അതങ്ങ് ഒഴിവാക്കാൻ വേണ്ടി കഥ വെച്ചിട്ട്
0: എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാം ചേട്ടൻ പറയാതെ പറയുന്നു, ഞാനും അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. കാരണം നമ്മുടെ തട്ടകഥ പറയുന്നില്ല. ചേട്ടന് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് അനുഭവങ്ങൾ പാലിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
0: അനുഭവങ്ങൾ ചിത്രത്തിലെ
1: അനുഭവങ്ങൾ, അതെ, ഈ പ്രവാചകന്മാരെ പറയും.
0: അപ്പൊ നമുക്ക് ഏത് പാട്ടാ രണ്ടുപേര് പാടിത്തരിക?
1: ഞാൻ ഇതിലും തന്നെ ഒരു വരി പാടാം, അത്രയൊക്കെ പാടാൻ പറ്റുന്നുള്ളൂ.
0: പാടിക്കോളൂ പാടിക്കോളൂ.
1: പ്രവാചകന്മാരെ പറയൂ, പ്രകാശമകലയാണോ പ്രപഞ്ചശില്പികളെ പറയൂ,
0: പ്രഭാതം അകലെയാണോ? ശരി, അപ്പം പ്രഭാതം ഒട്ടും അകലെ അല്ലാതിരിക്കട്ടെ, വെളിച്ചം പുലരട്ടെ. പറഞ്ഞോളൂ, ആർക്കൊക്കെ
1: എന്റെ സുഹൃത്ത്? കന്നംപള്ളി രവി, പനച്ചോട് വേണു, സന്തോഷി, ഏതന്മാവ്, കടുക്കാമോട്, ഇവർ മൂന്ന് പേർക്ക്.
0: ശരി, മൂന്ന് പേർക്കുമായിട്ട് നമുക്ക് പ്രവാചകന്മാരെ പറയൂ, പ്രകാശം അകലെയാണോ പാട്ട് കേൾക്കാം?
1: തീർച്ചയായിട്ടും.
0: ഓക്കെ ചേട്ടാ, ശരി.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. പലപ്പോഴും ജീവിതത്തിന്റെ തിരക്കുകളും ഭാരങ്ങളുമാണ് നമ്മെ വലയം ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഹൃദയങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഒക്കെ നൽകുന്ന പ്രിയങ്കരങ്ങളായ വർത്തമാനങ്ങളും പാട്ടുകളുമാണ് പോക്കുവെയിലൂടെ ശ്രോതാക്കൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ, പറഞ്ഞോളൂ ശാന്തമ്മേ. എല്ലാവർക്കും സുഖമാണല്ലോ.
1: ഭക്ഷണമൊക്കെ കഴിഞ്ഞോ?
0: ഭക്ഷണമൊക്കെ കഴിഞ്ഞു. അവിടെയോ?
1: ഇവിടെ എല്ലാം കഴിഞ്ഞ്, സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു.
0: നമ്മളും എല്ലാരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു.
1: പിന്നെ എനിക്ക് ഈ പാട്ട് നമ്മളെ കരുണാസായിലുള്ള, നിങ്ങൾക്ക് എല്ലാവർക്കും കരുണാസായിലുള്ള വയോജനങ്ങൾക്കും അതുപോലെ ഈ പാട്ട് കേട്ടോണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്കെല്ലാം, ഈ വിളിക്കാറുള്ള ശ്രോതാക്കൾക്കും, പിന്നെ എന്റെ കൂട്ടുകാരികളായ സതി, ആനന്ദവല്ലി, ഉഷ, ചന്ദ്രിക, എന്റെ അനുജത്തി മായ, അവരുടെ എല്ലാവരുടെയും വീട്ടിലുള്ളവർക്കും വേണ്ടിയിട്ട്.
0: ഇത് ഏത് പാട്ടായിരുന്നു എല്ലാവർക്കും വേണ്ടി ചോദിക്കുന്നേ?
1: ഞാൻ പറഞ്ഞു പാട്ട് പറഞ്ഞത് അക്കച്ചട കുഞ്ഞോളായിക്കത്തെ സുന്ദരി കുത്തി ചിരിക്കണ ചന്ദനക്കെട്ടി എന്നുള്ള പാട്ടാണ്.
0: ആ പാട്ടാണോ കേൾക്കണ്ടേ? ഹലോ, ഹലോ. ആ കോള് കട്ടായി. സുന്ദരിക്കുട്ടി ചിരിക്കുന്ന ചന്ദനക്കെട്ടി എന്ന പാട്ടാണ് മഴുവൻകുടുന്ന് ശാന്തമ്മ നമ്മളോട് കേൾക്കാൻ ആവശ്യപ്പെട്ടത്. ഒരുപാട് ഡെഡിക്കേഷനുകൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ശ്രോതാക്കൾക്കുമായി നമുക്ക് സുന്ദരിക്കുട്ടി ചിരിക്കുന്ന ചന്ദനക്കെട്ടി, അക്കച്ചിയുടെ കുഞ്ഞുവാവ എന്ന ചിത്രത്തിലെ പാട്ടാണ്. ഒരുപാട് വളരെ ഫേമസായ ഒരു കാലത്ത് മലയാളികൾ പാടി നടന്ന ഒരു പാട്ടാണ്. അപ്പോൾ ശാന്തമ്മയ്ക്കും ഡെഡിക്കേറ്റ് ചെയ്ത എല്ലാവർക്കുമായിട്ട് നമുക്ക് ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെലിലേക്ക് വീണ്ടും സ്വാഗതം. വർത്തമാനങ്ങൾ തുറന്ന് സംസാരിക്കാനുള്ള ഒരിടമാണ് പോക്കുവെൽ തത്സമയ പരിപാടി. നിങ്ങളുടെ അനുഭവങ്ങളും പാട്ടും പങ്കുവയ്ക്കാൻ നമുക്ക് ഈ ഒരു സായാഹ്നം മാറ്റിവെക്കാം. നമുക്കിപ്പോൾ ഒരു മെസ്സേജ് ഉണ്ട്. വെള്ളനാട് നിന്ന് ജയകുമാർ ചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരു കൃഷ്ണൻ്റെ പാട്ട് കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്. പോക്കുവെലിലൂടെ നമുക്ക് ഒരു മനോഹരമായ പാട്ട് കേട്ടിട്ട് പോക്കുവെലിലേക്ക് തിരിച്ചു വരാം.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെല്ലിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളോടൊപ്പം വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവെല്ലിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോഴൊരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ ധാരാളം ആ നമസ്കാരം ഉണ്ടല്ലോ, പറഞ്ഞോളൂ.
1: സുധാ ചെരുപ്പാണി.
0: ആ സുധാ ചെരുപ്പാണി പറയൂ, കുറച്ചു നാളായല്ലോ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട്.
1: അതെ, കുറേ നാളായി.
0: എവിടെ ആയിരുന്നു?
1: വീട്ടിലുണ്ട്.
0: വീട്ടിൽ തന്നെ ഉണ്ട്.
1: എല്ലാരും വിളിക്കട്ടെ, അവർക്ക്
0: നമ്മളെ കുറച്ച് ഒന്ന് സൈലന്റ് ആയിട്ടിരിക്കാം എന്ന് വിചാരിച്ചു.
1: എല്ലാരും പറയുന്നത് എല്ലാ റേഡിയോയിലും കേൾക്കല്ലേ, അപ്പം അവർക്കും ഒരു അവസരങ്ങൾ കിട്ടട്ടെ.
0: വിളിക്കുന്നവരും വിളിക്കട്ടെ അല്ലേ.
1: അതെ,
0: എല്ലാവരുടെയും വിഷമത ഏതാണ്? നമ്മൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല, നമ്മൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്.
1: അത് നമ്മൾ ശ്രമിക്കണം. ഇപ്പോഴെന്നല്ലെങ്കിൽ നാളെ പിന്നീട് ഒരു ദിവസം നമുക്കായിട്ട് അത് കിട്ടും.
0: അതെ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വിചാരിച്ചോണ്ടിരുന്നാൽ മാത്രമേ കിട്ടുള്ളൂ.
1: അതെ അതെ.
0: അപ്പൊ കുറച്ചു നേരം വിളിക്കുമ്പോ ഒരു ഇനി വയ്യ എന്നൊരു മടിപ്പ് തോന്നും.
1: അങ്ങനെ തോന്നുകയാണെങ്കിൽ വീണ്ടും പിറ്റേ അടുത്ത പുറം പ്രോഗ്രാമുള്ള സമയത്ത് വീണ്ടും വിളിക്കണം.
0: വീണ്ടും
1: നടക്കൂ.
0: നമ്മള് ചില പരീക്ഷയൊക്കെ എഴുതും പോലെയാണ് അല്ലേ.
1: അതെ,
0: ഒരു തവണ എഴുതി തോറ്റു, അപ്പൊ നമ്മൾ പിന്നെ സെപ്റ്റംബറിൽ എഴുതും, പിന്നെ മാർച്ചിൽ എഴുതും, പിന്നെ സെപ്റ്റംബറിൽ അതുപോലെ.
1: പിന്നെ നമ്മുടെ റേഡിയോയിൽ ചെയ്ത പറയൂ പെറ്റപ്പന്റെ ഇരുപുരം കഥാപ്രസംഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുവാൻ വേണ്ടി
0: കേൾക്കുവാനായി ആഗ്രഹിക്കുന്നു. എന്നായിരുന്നു അത് കേട്ടെ?
1: രണ്ടു മാസം വരെ കഴിയുന്നു തോന്നുന്നു.
0: ആരായ പറയൂ പെറ്റ പന്തിരുകുളത്തിലുള്ള
1: നാറാണത്ത്
0: പ്രാന്തൻ കറക്റ്റാണ്. വേറെ ആരൊക്കെയുണ്ട്?
1: നാറാണത്ത് പ്രാന്തുണ്ട്. പിന്നെ അത് കെട്ടിയതല്ലേ, മറ്റേ 10 മക്കളെ പ്രസവിച്ചതിലല്ലേ ഒരാള് നാറാണത്ത് പ്രാന്തൻ.
0: 12 പേര്, 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കൾ ഞാനാണ് പ്രാന്തൻ,
1: ഞാനാണ് പ്രാന്തൻ,
0: അതാണ് നാറാണത്ത് പ്രാന്തൻ.
1: പ്രാന്തൻ ആ കഥാപ്രസംഗം ഒന്നുകൂടി കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്.
0: അതിയായ ആഗ്രഹമുണ്ട്.
1: ആഗ്രഹമുണ്ട്.
0: എന്താണ് അതാ വീണ്ടും കേൾക്കണമെന്നുള്ള ഒരു ആഗ്രഹം തോന്നാൻ?
1: ആഗ്രഹം തോന്നാൻ, എന്റെ മോള് 7-ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഈ പറയൂ പെറ്റ പന്തീരുകളെ കുറിച്ച് മലയാളത്തിൽ ഒരു അസൈൻമെന്റ് എഴുതണമായിരുന്നു.
0: അസൈൻമെന്റ്
1: അപ്പൊ ഈ അസൈൻമെന്റിന് ഞാൻ എങ്ങനെയൊക്കെ പേപ്പറിന്റെ ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന്
0: തപ്പിപ്പിടിച്ച്
1: അതിനൊക്കെ. എന്നിട്ട് ഞാൻ മഹാഭാരതം കാണുമായിരുന്നു ടിവിയിലും. ടിവിയില് മഹാഭാരതം കണ്ട ആ മനസ്സിന്റെ ഓർമ്മകളും പിന്നെ ഈ വാഴത്തടയിൽ അന്ന് ചങ്ങാടം കെട്ടി വിളക്ക് വെച്ച്
0: ഒഴുക്കിവിട്ട്
1: ആ കൊച്ചിനെ എടുത്തതും അതിനെ കൊണ്ടൊന്ന്
0: വളർത്തിയതും
1: ബ്രാഹ്മണനെ എടുത്ത് വളർത്തി പിന്നെ ഈ കൊച്ചിന ജാതിയുടെ പേരിന് അങ്ങനെയുള്ള
0: പേരിലാണല്ലോ അതിനെ ഒഴുക്കിവിട്ടത്.
1: ഒഴുക്കിവിട്ടത് അങ്ങനെ അതൊക്കെ ഞാൻ എന്റെ മോക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷെ അതിന് അവക്ക് A+ കിട്ടി.
0: ആ അടിപൊളി. ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരട്ടെ. ഇന്നലത്തെ മഴ എന്ന് പറഞ്ഞൊരു നോവലുണ്ട്. എൻ മോഹനൻ ആണ് അത് എഴുതിയിരിക്കുന്നത്. അത് ഈ പറയിപ്പറ്റ പന്തിരൂലത്തിന്റെ ഒരു കഥയാണ്. വരരുചിയുടെയും പഞ്ചമിയുടെയും കഥ എല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. വായിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പുസ്തകമാണ് നോവൽ. വായിച്ചിട്ടുണ്ടോ?
1: അത് വായിച്ചിട്ടില്ല. പക്ഷേ
0: വായിക്കുന്ന ശീലമുണ്ടോ?
1: വായിക്കുന്ന ശീലങ്ങളുണ്ട്. വായനയെ വായിക്കുന്നതൊക്കെ ഇഷ്ടമാണ്.
0: ഇഷ്ടമാണ്. അപ്പൊ ഈ ലൈബ്രറി എങ്ങാനും ഉണ്ടെങ്കിൽ ഈ ഒരു പുസ്തകം ഒന്ന് തപ്പിയെടുത്തൊന്ന് വായിച്ചു കഴിഞ്ഞാല് നല്ല നോവലാണ്. നന്നായിട്ട് എൻ മോഹൻ അത് എഴുതിയിട്ടുണ്ട്. ഇന്നലത്തെ മഴ എന്നാണ് പുസ്തകത്തിന്റെ പേര്. എടുത്ത് വായിക്കണേ. അപ്പൊ ഈ പറയിപ്പറ്റ പന്തിരൂലം കഥാപ്രസംഗം ഇടണം എന്ന് ഞാൻ ഇവിടെ ആവശ്യപ്പെടാം.
1: അതെ,
0: 2 മാസം ആയല്ലോ, ഒരു റിപ്പീറ്റ് വിടട്ടെ. അത് നമ്മുടെ സുധാ ചെരുപ്പാണിക്ക് വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറയാം. അതുപോലെ
1: സന്തോഷം.
0: അപ്പൊ വീട്ടിൽ നിന്ന് എന്താണ് പണി ഇപ്പോ?
1: ഇപ്പൊ വെറുതെ ഇരിക്കുന്നെ. കൊച്ചു കൊച്ചു പണികളൊക്കെ അങ്ങുണ്ട് വീട്ടില് നിക്കുമ്പോ. പിന്നെ വിളയില് ജോലി ഉണ്ട്, അതെല്ലാം ചെയ്യും.
0: വിളയിൽ എന്താ ജോലി?
1: വിളയിലെന്ന് പറയുമ്പോഴത്തേക്ക് റബ്ബറിന് കാട് വീഴുതലും പിന്നെ മടലും ചൂട്ടും എല്ലാം വെട്ടി ഒടിച്ച് വരക്കൊക്കെ ഒടിച്ച് എങ്ങനെ ഭദ്രാക്കിയൊക്കെ വെച്ചു.
0: കാരണം ഇപ്പൊ മോഡലും ചൂട്ടും ഒക്കെ വേണമല്ലോ.
1: വേണമല്ലോ.
0: ഭക്ഷണമൊക്കെ ഉണ്ടാക്കണ്ടേ?
1: അത് മാഡം സിലിണ്ടർ ഉണ്ടായിരുന്നാലും ഞങ്ങൾ ഇതെല്ലാം സെറ്റിലാക്കി വെച്ചേക്കും. അത്യാവശ്യമായ കാര്യങ്ങൾക്ക്
0: മാത്രമേ സിലിണ്ടർ ഉപയോഗിക്കാറുള്ളൂ.
1: ഉപയോഗിക്കാറുള്ളൂ, ബാക്കിയെല്ലാം വിറകടുപ്പ് പ്രത്യേകം വെച്ചിട്ടുണ്ട് വീട്ടില്.
0: നമ്മള് പഴയ യുഗത്തിലേക്ക് ഒന്ന് സഞ്ചരിക്കുന്നത് വളരെ നല്ലതായിരിക്കും.
1: എല്ലാവരും അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഒരു കമ്പ് വിറവും രണ്ട് തൊണ്ടും ഒക്കെ ഉണ്ടായിരുന്നാൽ നമുക്കൊരു ഒന്നര
0: മണിക്കൂർ പൊടിയടുപ്പുണ്ടെങ്കിൽ ഒരു കഷ്ണം വിറവൊക്കെ മതിയല്ലോ, ഒന്നോ രണ്ടോ കഷ്ണം വിറവ്
1: മതി.
0: നമ്മള് പണ്ട് കുഞ്ഞായിരുന്നപ്പോ അതൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മളാണ് പൊടി നിറച്ചു കൊടുക്കുന്നത്.
1: ആ മൺകലമാണെങ്കിൽ നമുക്ക് ഇത് തിളച്ച് കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. അലുമിനി കലമാണെങ്കിൽ പെട്ടെന്ന് ചോറ് വെച്ചിട്ട് അത് കാലം കൊണ്ട് ചൂട് താഴ്ന്നു പോകും. പക്ഷെ മൺകലമാകുമ്പോ ആ ചൂട് എപ്പോഴും നിക്കും, ഒത്തിരി കൂടി പെട്ടെന്ന് വേവും ചോറ്.
0: അങ്ങനെ അങ്ങനെയാണ് കാര്യങ്ങൾ.
1: അങ്ങനെ
0: വിറകൊക്കെ ഉണ്ടല്ലോ, റബ്ബറിന്റെ ചോട്ടിലാകുമ്പോ റബ്ബർ ചുള്ളികളൊക്കെ കിട്ടുമല്ലോ.
1: എല്ലാം കിട്ടും, എല്ലാം കിട്ടും.
0: ഓല, മടല്, കൊതുമ്പ്.
1: ആ പിന്നീട് ഞാൻ നമ്മളെ വിളനാട് പിന്നീട് ക്ഷേത്രത്തിന്റെ ഭജന പാടുന്ന ഒരു സാറുണ്ട്, ഒരു അധ്യാപകൻ. പിന്നെ
0: എന്താ അധ്യാപകന്റെ പേര്?
1: ആ അധ്യാപകൻ പേര് മറന്നുപോയേ.
0: എന്തായാലും
1: ഞാൻ ആ പ്രോഗ്രാം കേട്ട് മധുജൻ സാറുമായിട്ടുള്ള ആ ഒരു ഇതായിരുന്നു. പക്ഷെ സാറ് നല്ല ഭജനയൊക്കെ പാടുന്നതും വിള്ളനാട് ആ ക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞു. അതൊക്കെ എനിക്ക്
0: നമ്മുടെ കൃഷ്ണൻകുട്ടി സാറ്.
1: ആ കൃഷ്ണൻകുട്ടി സാറായിരുന്നു.
0: സാറ് ഇങ്ങനെ കഥാപ്രസംഗമൊക്കെ പാടി കേൾപ്പിച്ചല്ലോ.
1: അതൊക്കെ നല്ലതായിരുന്നു,
0: അതൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ചുരുക്കത്തിൽ വീട്ടിൽ നിന്ന് എല്ലാം കേൾക്കുന്നുണ്ട്.
1: ആ കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കേൾക്കും, വീട്ടിലുള്ള സമയത്തല്ലേ നമുക്ക് കേൾക്കാൻ
0: പറ്റുള്ളൂ.
1: ആ അത്രേ ഉള്ളു. അപ്പൊ അതെല്ലാം കേൾക്കുക തന്നെ. അപ്പൊ സാറിന് ഭജനയൊക്കെ നല്ല ഇഷ്ടമാണോ? അല്ലേ, സാറ് ഭജന പാടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
0: സാറ് ഭജന പാടുമെന്ന് പറഞ്ഞില്ല, സാറ് കഥാപ്രസംഗമൊക്കെ അവതരിപ്പിക്കും, സാറ് കവിത ചൊല്ലും.
1: കവിത
0: ഞാൻ കേട്ടിട്ടില്ല
1: തന്നെ. എന്തോ ഭജനയുടെ കാര്യം പറഞ്ഞു, ക്ഷേത്രത്തിലുള്ള
0: ഭജനയുടെ കാര്യമായിരിക്കാം ചിലപ്പോ പറഞ്ഞ. സാറ് ശരിക്കും കഥാപ്രസംഗം, കവിത ചൊല്ലുക, നന്നായിട്ട് അനൗൺസ്മെന്റ് ചെയ്യുക, അതൊക്കെയാണ് സാറ് ചെയ്യുന്നത്. നന്നായിട്ട് കവിതയൊക്കെ ചൊല്ലു. ആ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടു,
1: ഇഷ്ടപ്പെട്ടു.
0: ശരി, എപ്പോഴെങ്കിലും സാറിനെ കാണുമ്പോ പറഞ്ഞേക്കാം. ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: ഇന്ന് എനിക്ക് കേൾക്കേണ്ടത് ഞാൻ പാടാമേ. രണ്ടുപേരും
0: പാടിക്കോ, പാടി.

0: പാതിരാത്രി മതി.
1: മതിയോ?
0: ആ അത്രയും മതി.
1: മതി, നന്നായിട്ട്
0: ഇതാണ്
1: പാടിയല്ലോ.
0: പോകുന്നത്.
1: ഈ
0: ആ അത് മതി,
1: പാട്ടാണെന്ന് കേൾക്കണ്ടേ?
0: കേൾക്കണ്ട. എന്റെ ഒരു
1: ശരി
0: ക്വസ്റ്റ്യൻ ഉണ്ട്.
1: ശരി, ആർക്കാ?
0: അഗസ്ത്യാർകൂടത്തിൽ നിന്ന് വിളിക്കുന്ന മഞ്ജുവിന്.
1: ആ,
0: ആ പിന്നെ മഞ്ജുവിന്റെ ഒരു ബന്ധു ഉണ്ടല്ലോ കല്ലാറ്,
1: മഞ്ജുവിന്റെ ഒരു ബന്ധുവല്ല, മഞ്ജുവിന്റെ ചേച്ചിയാ,
0: മഞ്ജുവിന്റെ ചേച്ചി
1: ഗിരിജ.
0: കല്ലാറിൽ നിന്ന്
1: ഗിരിജ.
0: വിളിക്കുന്ന ഗിരിജ. അവർക്കും പിന്നെ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന
1: എല്ലാവർക്കും.
0: എല്ലാവർക്കും വേണ്ടി.
1: ശരി, അപ്പൊ എന്തായാലും എല്ലാവർക്കും ആയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകത്തിന്റെ പേരെന്തായിരുന്നു, ഓർമ്മയുണ്ടോ? നോക്കട്ടെ.
0: അയ്യോ അത് മറന്നു.
1: ആ, പിന്നെ എങ്ങനെ
0: അപ്പോ
1: എടുത്ത് വായിക്കും?
0: അത് അത് ഈ പ്രോഗ്രാം എപ്പിസോഡ് വീണ്ടും പുനഃസംപ്രേഷണം ചെയ്യുമ്പോ ഞാൻ
1: ബുദ്ധിമതി
0: എഴുതിയേക്കും.
1: ബുദ്ധിമതിയാണ്. ആ ശരി, അപ്പൊ എഴുതിയെടുത്തോ. ഇന്നലത്തെ മഴ എന്നാണ് പേര്.
0: ഇന്നലത്തെ മഴ ഇല്ല, മറക്കില്ല, ഇനി
1: ആ,
0: മറക്കില്ല.
1: ഇല്ല, മറക്കില്ല ഞാൻ. എൻ മോഹനൻ. ശരി, നോവലാണ്, എടുത്ത് വായിക്കണം. കുട്ടിക്ക്
0: ഓക്കെ,
1: വായിക്കാൻ കൊടുക്കുകയും വേണം.
0: കൊടുക്കാം.
1: അപ്പോൾ ഓക്കെ, ബൈ. പാട്ട് കേട്ടാലോ? ശരി
0: ശരി ശരി.
1: പൂക്കുകൾ തത്സമയ പരിപാടിയിൽ സുധാ ചെരിപ്പാണിയാണ് നമ്മളോട് സംസാരിച്ചത്. പ്രോഗ്രാമുകളെ കുറിച്ചും ഒക്കെയാണ് സംസാരിച്ചത്. പിന്നെ പറയപ്പെട്ട പന്തിരികുലം ആ ഒരു കഥാപ്രസംഗം ഒന്നുകൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു, അങ്ങനൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അത് ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ കേൾപ്പിച്ച് തരുന്നതാണ്. കൃഷ്ണൻകുട്ടി സാറിൻ്റെ പ്രത്യേക പോക്കുവൽ പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പങ്കുവച്ചു, അപ്പോൾ വളരെ സന്തോഷം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പോക്കുവൽ തത്സമയ പരിപാടിയുടെ അവസാനത്തെ കോളറായിരുന്നു സുധാ ചെരിപ്പാണി. ഇന്നത്തെ പോക്കുവൽ തത്സമയ പരിപാടിയിലെ ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. കാർഗിലിൽ ഇന്ത്യ നടത്തിയ സൈനിക നീക്കത്തിൻ്റെ പേര് എന്തായിരുന്നു എന്നായിരുന്നു ചോദ്യം. എൻ്റെ ശരിയുത്തരം ഓപ്പറേഷൻ വിജയ് എന്നാണ്. ഒരുപാട് പേർ ശരിയുത്തരം വാട്സപ്പിലൂടെ നമ്മൾ എഴുതി അറിയിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ശിവാനന്ദാണ്, പേയാട് നിന്നാണ്. എല്ലാ ദിവസവും നമസ്തേ മലയാളത്തിൽ വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങളുണ്ടാവും. ശ്രോതാക്കൾക്ക് അതിൻ്റെ ശരിയുത്തരങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കാവുന്നതാണ്. എന്തായാലും ഇന്നത്തെ പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ സമയം ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ്. സന്തോഷവും സ്നേഹവും നിറഞ്ഞ ഇന്നത്തെ മുഹൂർത്തങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ഓർമ്മയിൽ തങ്ങി നിൽക്കട്ടെ. വിളിച്ചവർക്കും സന്ദേശം അയച്ചവർക്കും ഉള്ള സന്തോഷം പങ്കിടുന്നു. ചിരിയും സന്തോഷവും ഒക്കെയായി ഓരോ മനസ്സുകൾക്കും സന്തോഷവും സമാധാനവും ഉണ്ടാക്കാൻ കഴിഞ്ഞുവെന്ന് നമ്മൾ വിചാരിക്കുന്നു. പറഞ്ഞ വാക്കുകളും കേട്ട പാട്ടുകളും ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കട്ടെ. സ്നേഹത്തിൻ്റെ പ്രകാശവും സൗഹൃദത്തിൻ്റെ ഊഷ്മളതയും നിറഞ്ഞ ഇന്നത്തെ തത്സമയ പരിപാടിയിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണ സായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പരിസ്ഥിതി വിശേഷം.
2: പരിസ്ഥിതി വിശേഷങ്ങൾ.
3: പരിസ്ഥിതി വിശേഷത്തിൽ ഇന്ന് ഗോളിയർ റയോൺസിനെ കുറിച്ച് കേൾക്കാം. 1960 വരെ കേരളത്തിലെ ഏതൊരു ഗ്രാമത്തെയും പോലെയായിരുന്നു മാവൂരും. പുൽപ്പറമ്പ് എന്ന പഴയ പേരുള്ള മാവൂർ കോഴിക്കോട് നഗരത്തിൽ നിന്നും 19 കിലോമീറ്റർ അകലെയുള്ള ഒരു പട്ടണം. 1963 ബിർളയുടെ വ്യവസായ സ്ഥാപനം 316 ഏക്കർ സ്ഥലത്ത് പൾപ്പും ഫൈബറും ഉൽപ്പാദിപ്പിക്കുന്നതിനായി മാവൂരിൽ ഗോളിയർ റയോൺസ് എന്ന ഫാക്ടറി സ്ഥാപിച്ചതോടെ മാവൂർ മാവൂരല്ലാതായി. മാവൂരിന്റെ മാനസം എന്ന് വിശേഷിപ്പിക്കാവുന്ന ചാലിയാർ ചാലിയാറല്ലാതായി. കേരളത്തിലെ കാടുകളിൽ നിന്ന് തുച്ഛമായ വിലയ്ക്ക് വെട്ടിയെടുത്ത മുള വേവിച്ച് നാരെടുത്ത് നൂറ്റ് കൃത്രിമ പട്ടുണ്ടാക്കാൻ വേണ്ടിയാണ് ഗോളിയർ റയോൺസ് മാവൂരിൽ ഫാക്ടറി ഉണ്ടാക്കിയത്. പുരോഗമനവാദികളുടെ ആഗ്രഹം പോലെ മാവൂർ പട്ടണമായി, കച്ചവടം കൂടി. എന്നാൽ അധികം തൊഴിലാളികളൊന്നും ഗോളിയറിന് വേണ്ടിയിരുന്നില്ല. കാരണം നാരുകൾ വേർതിരിക്കുന്നതും നൂൽക്കുന്നതും നെയ്യുന്നതുമെല്ലാം കേരളത്തിന് പുറത്താണ്. വലിയ ഫാക്ടറിയും തൊഴിലവസരങ്ങളുമെല്ലാം മുന്നിൽ കണ്ട് ആദ്യം മാവൂർ ജനത ഗോളിയോറിനെ സ്വാഗതം ചെയ്തെങ്കിലും പിന്നെ പിന്നെയാണ് അതിന്റെ ഭവിഷ്യത്തുകൾ ആളുകൾക്ക് മനസ്സിലായത്. മരത്തിൽ നിന്നും മുളയിൽ നിന്നും റയോൺ നാരുകൾ എടുക്കുന്നതിന് ഒട്ടനവധി രാസവസ്തുക്കൾ പ്രയോഗിക്കേണ്ടതുണ്ടായിരുന്നു. ഇവയിൽ വലിയൊരളവ് പുകയായി വായുവിൽ കലരും. പുക തിങ്ങി കനത്ത വായു മേലോട്ടുയരാതെ താഴോട്ട് വന്നു പരക്കും. ഇത് രോഗകാരണമായി തീർന്നു. മരങ്ങൾ കായ്ക്കാതെയായി. വയലുകളിൽ വിളവില്ലാതായി. മുതിർന്നവർ കിടപ്പിലായി. കുട്ടികൾ മരിച്ചു വീണു. ഫാക്ടറിയിൽ നിന്ന് പുറത്തുവിടുന്ന വെള്ളം നേരിട്ട് ചാലിയാറിലേക്കാണ് പോയത്. വെളുത്ത പതയും നുരയും പുഴയ്ക്ക് മീതെ പരന്നു. ക്രമേണ പുഴയിലെ മീനുകൾ ചത്തൊടുങ്ങാൻ തുടങ്ങി. വെള്ളം കറുത്തു. പുഴയ്ക്കടുത്തുള്ള കിണറുകളും വിഷജലം നിറഞ്ഞു. ചാലിയാർ കാളിയാറായി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് ആദ്യം ഇതിനെതിരെ രംഗത്തു വന്നത്. അതൊരു വലിയ ക്യാമ്പയിനായി മാറി. യുവപ്രവർത്തകർ രംഗത്തു വന്നു. മാധ്യമങ്ങൾ ശബ്ദമുയർത്തി. ചുങ്കപ്പള്ളിയിൽ വച്ച് മലിനജലം ഒഴുകുന്ന പൈപ്പ് ജനങ്ങൾ തകർത്തു കളഞ്ഞു. അതോടെ സർക്കാർ അതിലിടപെട്ടു. എന്നാൽ 1974, അതായത് കമ്പനി തുടങ്ങി 11 വർഷം കഴിഞ്ഞാണ് വിഷജലം സംബന്ധിച്ച് തികച്ചും അപര്യാപ്തം എന്ന് പിന്നീട് തെളിഞ്ഞ ഒരു കരാർ കമ്പനിയും സർക്കാരും തമ്മിലുണ്ടാക്കിയത്. കോഴിക്കോട് സർവകലാശാലയിലെ രസതന്ത്ര വിഭാഗം നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പുഴവെള്ളത്തിൽ രസം, തകരം, നിക്കൽ, ചെമ്പ്, ക്രോമിയം എന്നീ ഘനലോഹങ്ങളുടെ സാന്ദ്രതയുണ്ടെന്ന് കണ്ടെത്തി. ഇതിനർത്ഥം അനുവദിക്കാവുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി വിഷവസ്തുക്കൾ ചാലിയാറിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്നാണ്. ചാലിയാർ ചിലപ്പോൾ അമ്ലമായി, ചിലപ്പോൾ ക്ഷാരമായി, വെള്ളം കടും കറുപ്പായി. ചാലിയാർ ശരിക്കും കാളിയാറായി. പ്രതിഷേധങ്ങളുടെ കടലിരമ്പി. പരിസ്ഥിതി ശുചിത്വം പുനഃസ്ഥാപിക്കുന്നതിനും ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് നീതി ഉറപ്പാക്കുന്നതിനും വേണ്ടി പ്രവർത്തിച്ച ഒരു പ്രധാന വ്യക്തിയാണ് ഇ എൻ പീതാംബരൻ മാസ്റ്റർ. 2001 ഗോളിയർ റയോൺസ് അടച്ചുപൂട്ടി. ഒരു കമ്പനി അടച്ചുപൂട്ടുക എന്നത് 3000 ആളുകളുടെ തൊഴിൽ നഷ്ടമാണ്. എന്നാൽ വിഷാംശ നിർമ്മാർജ്ജനത്തിന് ആവശ്യമായ നടപടികൾ കമ്പനിക്ക് ആദ്യമേ തന്നെ സ്വീകരിക്കാമായിരുന്നു.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കാതോട് കാതോരം മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ പ്രണയാമൃതം പോലെ മന്ത്രിക്കുന്ന പാട്ടുകളോട് കൂട്ടുചേരാനുള്ള കമ്പം. കനവിലും നിലവിലും സദാ മൂളുന്ന പാട്ടുകൾ, ശ്രോതാക്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ, കാതോട് കാതോരം കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും 3:30 മുതൽ. പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ച രാത്രി 7 മുതൽ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രുതി സ്മൃതികൾ മലയാള സിനിമയിലെ സുവർണ ഗീതങ്ങൾ. ശ്രുതി സ്മൃതികളിൽ ഇന്ന് ആദ്യം മിസ് മേരി എന്ന ചിത്രത്തിലെ ഗാനം നമുക്ക് കേട്ടാലോ. ഗാനരചന ശ്രീകുമാരൻ തമ്പിയാണ്, സംഗീത സംവിധാനം ആർ കെ ശേഖർ. ആലപിക്കുന്നു

സ്വപ്നലേഖയെ നിന്റെ എന്ന് തുടങ്ങുന്ന ഈ പാട്ട് വയലാറിന്റെ തൂലികയിൽ ജനിച്ചതാണ്. ജി ദേവരാജന്റെ സംഗീത സംവിധാനവും പി ജയചന്ദ്രനും പി മാധുരിയും ചേർന്ന് പാടിയിരിക്കുന്നു.

അന്ന് നിന്റെ നുണക്കുഴി. ഈ പാട്ട് പി ഭാസ്കരന്റെ വരികളാണ്. എം എസ് ബാബുരാജിന്റെ സംഗീതവും. യേശുദാസ് പാടിയ ഈ ഗാനം പരീക്ഷ എന്ന ചിത്രത്തിലേത്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രുതിസ്മൃതികൾ.
2: മിസ് മേരി എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി വരികളെഴുതി ആർ കെ ശേഖർ സംഗീതം പകർന്ന് പി ലീല പാടിയ ഗാനമിത ശ്രുതിസ്മൃതികളിലൂടെ

ഔസേപ്പച്ചന്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാറിന്റെ ആലാപന ശൈലിയിൽ ഒരു ഗാനമിതാ. മഹായാനം എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനം രചിച്ചത് ശ്രീകുമാരൻ തമ്പി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രുതിസ്മൃതികൾ.
1: ചിത്രം നെല്ല്, ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം സലിൽ ചൗധരി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പ്രത്യേക പോക്കുവെയിൽ ഇളവയിൽ ചേക്കേറാൻ തുടങ്ങുന്ന സായാഹ്ന ഹൃദ്യതയിൽ സാമൂഹിക വർത്തമാനങ്ങളുമായി ഇത്തിരി നേരം പ്രത്യേക പോക്കുവെയിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിൽക്കുന്നവരോടൊപ്പം എൽ ആർ മധുജൻ നടത്തുന്ന പ്രത്യേക ഗാനസംവാദ പരിപാടി കേൾക്കാം. കരുണാസായി റേഡിയോയിൽ എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ, പുനഃപ്രക്ഷേപണം രാത്രി 7 മുതൽ 8:30 വരെ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: ബുദ്ധൻ രാജഗൃഹത്തിനടുത്ത് വേണുവനത്തിൽ തങ്ങും കാലം. ഭിക്ഷയ്ക്ക് നടക്കുകയായിരുന്ന ബുദ്ധനെ വക്കാലി എന്ന ബ്രാഹ്മണൻ കാണാനിടയായി. ബുദ്ധന്റെ തേജസ്സും ഗംഭീരമായ നടത്തവും വക്കാലിയെ അത്യധികം ആകർഷിച്ചു. അദ്ദേഹത്തിന്റെ അനുമതിയോടെ വക്കാലി ഭിക്ഷുസംഘത്തിൽ ചേർന്നു. എന്നാൽ ഭിക്ഷുചര്യകളിലൊന്നും അയാൾക്ക് താല്പര്യമുണ്ടായില്ല. ധ്യാനം ശീലിച്ചില്ല. മിക്ക സമയവും ബുദ്ധനെ ചുറ്റിപ്പറ്റിക്കൂടും. ബുദ്ധൻ അയാളെ വിളിച്ചു പറഞ്ഞു, വക്കാലി സദാ എന്നെ നോക്കി നിന്നതിനാൽ ഒരു പ്രയോജനവും കിട്ടാനില്ല. ഏകാഗ്രതയോടുകൂടി ധ്യാനം ചെയ്യണം. ധർമ്മം കാണുന്നവർക്കേ എന്നെ കാണാൻ കഴിയൂ. എന്നെ വിട്ടകന്നിരിക്കൂ. വക്കാലിക്ക് വലിയ വിഷാദം തോന്നി. അയാൾ അവിടെ നിന്ന് പോയി. എന്നാൽ ഗൃദ്ധകൂട പർവ്വതത്തിന്റെ മുകളിലേക്കാണ് പോയത്, പാറത്തുമ്പിൽ നിന്ന് താഴേക്ക് ചാടാൻ. വക്കാലിയുടെ നോവിന്റെ ആഴം ബുദ്ധൻ മനസ്സിലാക്കി. ആത്മഹത്യ ചെയ്താൽ വക്കാലിക്ക് നഷ്ടമാകുക മാർഗം കൂടാനുള്ള അവസരമാണെന്ന് കണ്ട് ഭഗവാൻ വക്കാലിയുടെ അടുത്തെത്തി. ബുദ്ധനെ മുന്നിൽ കണ്ട് വക്കാലി തന്റെ ദുഃഖം മറന്നു, മനസ്സ് തെളിഞ്ഞു. ബുദ്ധന്റെ ഉപദേശങ്ങൾ കേട്ട അദ്ദേഹം അർഹത പദവി നേടി. ഈ സന്ദർഭത്തിലാണ് ഈ ഗാഥ ചൊല്ലിയത്. നന്നായി മോദിച്ചിടും ഭിക്ഷു ബുദ്ധശാസന കോവിദൻ, സംസാരം തീർന്നു സുഖമാം ശാന്തിതൻ പദമെത്തിടും.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് എത്തി നിൽക്കുന്നത് ജൂൺ 20 തട്ടകത്തിലാണ്. 1756 ജൂൺ 20, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് വഴിയൊരുക്കിയ ചരിത്ര സംഭവങ്ങളിൽ പ്രധാനപ്പെട്ടതായ കൽക്കട്ടയിലെ ഫോർട്ട് വില്യം കോട്ടയിലെ ഇരുട്ടറയിൽ ഭീകരമായ നരഹത്യ നടക്കുന്നു. 1789 ജൂൺ 20, ഫ്രഞ്ച് വിപ്ലവ ചരിത്രത്തിലെ നിർണായക സംഭവമായ ടെന്നീസ് കോട്ട് പ്രതിജ്ഞയ്ക്ക് ടൈം ട്രാവലർ സാക്ഷ്യം വഹിക്കുന്നു. 1819 ജൂൺ 20, ലോക നാവിക ചരിത്രത്തിൽ വിപ്ലവകരമായ ഒരധ്യായം കൂട്ടിച്ചേർത്തുകൊണ്ട് ആദ്യത്തെ ആവിക്കപ്പൽ അമേരിക്കയിൽ നിന്ന് പുറപ്പെട്ട് അറ്റ്ലാന്റിക് സമുദ്രം താണ്ടി ഇംഗ്ലണ്ടിലെ ലിവർപൂൾ തുറമുഖത്ത് ദേ എത്തിച്ചേർന്നിരിക്കുന്നു. 1837 ജൂൺ 20, ബ്രിട്ടന്റെ ചരിത്രത്തിൽ ഒരു യുഗത്തിൻ്റെ ഉദയം കുറിച്ചുകൊണ്ട് 18-കാരിയായ വിക്ടോറിയ സിംഹാസനാരൂഢയായിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ കർഷകർക്ക് പി എം കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡു വിതരണം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് പി എം കിസാൻ എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വികസിത ഭാരതം സാധ്യമാക്കാൻ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്ന് കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നേതൃത്വം നൽകും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. നീറ്റ് യു ജി പുനഃപരീക്ഷ നാളെ ഉച്ചയ്ക്ക്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നിന്ന് പി എം കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡു വിതരണം ചെയ്തു. രാജ്യത്തെ 9,44,00,000 കർഷകരുടെ അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപയാണ് നേരിട്ട് കൈമാറിയത്. എല്ലാ പദ്ധതികളുടെയും അന്തിമ ഗുണഭോക്താക്കൾ ജനങ്ങളാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കർഷക ക്ഷേമത്തിനായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: हर सरकारी योजना का लाभ सीधे आप तक पहुंचाया जा रहा है. अब कोई बिचौलिया नहीं, कोई रुकावट नहीं, सिर्फ आपके अधिकार पर फोकस है. एग्रीस्टैक के माध्यम से किसान रजिस्ट्री बनेगी. किसान क्रेडिट कार्ड, डीबीटी और न्यूनतम समर्थन मूल्य पर जैसी सेवाओं में.
0: പി എം കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡു വിതരണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവർഗ വിള ഗവേഷണ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പി എം കിസാൻ ഉത്സവ് ദിവസ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് പി എം കിസാൻ സമ്മാൻ നിധിയെന്ന് അദ്ദേഹം പറഞ്ഞു. കർഷകർക്ക് നേരിട്ട് സഹായം എത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പദ്ധതിയാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: 4.28 ലക്ഷം കോടി രൂപയാണ് കർഷകരുടെ കുടുംബങ്ങളിലേക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിലൂടെ എത്തിച്ചു കൊടുക്കുവാൻ ഈ പദ്ധതിയിലൂടെ സാധിച്ചിട്ടുള്ളത്. കർഷകന് വേണ്ടി പ്രകടിപ്പിക്കുന്ന ഔദാര്യമല്ല കമ്മിറ്റാണിതിൽ നിന്ന് വ്യക്തമാകുന്നത്.
0: കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ വികസിത് ഭാരത് സങ്കൽപ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ദ്വീപുകളിലെ മത്സ്യബന്ധന മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയ്ക്ക് കീഴിൽ 60 കോടിയിലധികം രൂപയുടെ പദ്ധതികൾക്കാണ് അനുമതി നൽകിയിട്ടുള്ളതെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2047-ഓടെ രാജ്യം ലക്ഷ്യമിടുന്ന വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കാനുള്ള പ്രയാണത്തിൽ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്നും കേന്ദ്രമന്ത്രി ഓർമ്മിപ്പിച്ചു. കവരത്തിയിൽ സ്കൂളുകളിൽ നടന്ന പ്രവേശനോത്സവത്തിലും കേന്ദ്ര മന്ത്രി പങ്കെടുത്തു. നാളെ നടക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് രാജ്യവ്യാപകമായി മോക് ഡ്രിൽ നടത്തി. പരീക്ഷാ കേന്ദ്രങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ മോക് ഡ്രില്ലിൽ രാജ്യത്തുടനീളം 250,000-ത്തിലധികം സുരക്ഷാ ജീവനക്കാരാണ് പങ്കെടുത്തത്. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2,270,000 ഉദ്യോഗാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. സുതാര്യത ഉറപ്പാക്കാനായി സിസിടിവി നിരീക്ഷണം, ബയോമെട്രിക് പരിശോധന, പരീക്ഷാ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനായി പോലീസ് സുരക്ഷയോടെയുള്ള GPS ഘടിപ്പിച്ച വാഹനങ്ങൾ എന്നിവയടങ്ങുന്ന ശക്തമായ ബഹുതല സുരക്ഷാ സംവിധാനമാണ് NDA ഒരുക്കിയിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെ ഓഫ്ലൈൻ രീതിയിലാണ് പുനഃപരീക്ഷ നടക്കുക. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെ 9:30 മുതലാണ് നിയന്ത്രണം. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ജനകീയ പ്രതിരോധ പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി നിയന്ത്രണത്തിനായി രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ യോഗം തിരുവനന്തപുരം PWD റെസ്റ്റ് ഹൌസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതോടൊപ്പം ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്നും അതിനായി മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും നിർദ്ദേശം നൽകി. അന്താരാഷ്ട്ര യോഗദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. യോഗ അന്താരാഷ്ട്ര തലത്തിൽ സ്വീകരിക്കപ്പെടുന്നത് അഭിമാനാർഹമാണെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആയുഷ് മിഷനും ഭാരതീയ ചികിത്സാ വകുപ്പും ഹോമിയോപ്പതി വകുപ്പും ചേർത്ത് കോട്ടയത്ത് നടത്തിയ യോഗാദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യോഗാദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ ആയുർവേദ ഹോമിയോപ്പതി ചികിത്സാ സ്ഥാപനങ്ങളിലും ഒരാഴ്ച നീളുന്ന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിച്ചു. പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, മിലിറ്ററി സ്റ്റേഷനിലെ കമാൻഡർമാർ, സൈനികർ, അവരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ കുളച്ചൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച യോഗ അഭ്യാസങ്ങളിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SA.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലേക്ക് ജനങ്ങൾക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാം. 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് സന്ദേശങ്ങൾ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് കാപ്പൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്ന് അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ടിക്കറ്റ് വിൽപ്പനയ്ക്ക് സർക്കാർ അനുമതി നൽകി. ഇത്തവണത്തെ വള്ളംകളിക്കായി ആലപ്പുഴയിൽ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
4: ആലപ്പുഴ കൂടാതെ എറണാകുളം, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം,

0: 5:30 ക്യുറസാവോ ഇക്വഡോർ പോരാട്ടം. ലഹരി മരുന്ന് പ്രതിരോധത്തിനായി അയൽ സംസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ കർഷകർക്ക് PM കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡു വിതരണം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് PM കിസാൻ എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വികസിത ഭാരതം സാധ്യമാക്കാൻ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്ന് കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നേതൃത്വം നൽകും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. നീറ്റ് UG പുനഃപരീക്ഷ നാളെ ഉച്ചയ്ക്ക്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത.
1: കരുണാസൈ റേഡിയോ 91.2 FM.

0: വ്യക്തിവിശേഷം. വ്യക്തിവിശേഷത്തിൽ ഇന്ന് കേൾക്കാം നക്ഷത്രങ്ങൾ എഴുതിയ കവി ഒക്ടോവിയോ പാസിനെ കുറിച്ച്. ഞാനൊരു മനുഷ്യനാണ്, ആയുസ് കുറഞ്ഞവൻ, ഈ രാത്രിയോ അറുതിയില്ലാത്തതും. എങ്കിലും ഞാൻ മുകളിലേക്ക് നോക്കുന്നു, നക്ഷത്രങ്ങൾ എഴുതുകയാണ്. അറിയാതെ ഞാനും വായിക്കുന്നു, ഞാനും എഴുതപ്പെട്ടിരിക്കുന്നു. ഈ നിമിഷം ആരോ ഒരാൾ എന്നെ അക്ഷരങ്ങളാൽ മെനയുന്നു. ഒക്ടോവിയോ പാസിന്റെ ഈ വരികൾ ഒരു മനുഷ്യന്റെ അസ്തിത്വത്തെ പ്രപഞ്ചത്തിന്റെ നിഗൂഢതകളുമായി എത്ര ലളിതമായി എന്നാൽ അഗാധമായി ബന്ധിപ്പിക്കുന്നു. കാലത്തിന്റെ നിഴലുകൾ തേടി കവിതയുടെയും ദർശനത്തിന്റെയും ലോകങ്ങളിലേക്ക് സഞ്ചരിച്ച പ്രതിഭ ഒക്ടോവിയോ പാസ്. 1990 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ഒക്ടോവിയോ പാസ് 20th century ലോക സാഹിത്യത്തിന്റെ ദിശ നിർണയിച്ച എഴുത്തുകാരിലൊരാളാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതി ഏകാന്തതയുടെ പടവുകൾ ഒരു ജനതയുടെ സാംസ്കാരിക മനഃശാസ്ത്രത്തിലേക്കുള്ള തീർത്ഥാടനമാണ്. മെക്സിക്കൻ സംസ്കാരത്തെയും മനുഷ്യന്റെ അടിസ്ഥാനപരമായ ഏകാന്തതയെയും കുറിച്ച് ഇത്രയും ആഴത്തിൽ പഠിച്ച മറ്റൊരു കൃതി വിരളമാണ്. മലയാളികൾക്ക് ഒക്ടോവിയോ പാസ് കേവലമൊരു വിദേശ കവിയല്ല. 1960 ഇന്ത്യയിലെ മെക്സിക്കൻ അംബാസിഡറായിരുന്ന അദ്ദേഹം ഭാരതീയ തത്വചിന്തയെയും ബുദ്ധദർശനങ്ങളെയും തന്റെ രചനകളിൽ ആവോളം ഉൾച്ചേർത്തിട്ടുണ്ട്. ഇൻ ലൈറ്റ് ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിലൂടെ അദ്ദേഹം ഭാരതത്തെ നോക്കിക്കണ്ടത് അതിമനോഹരമായാണ്. സുറിയലിസം മുതൽ ബുദ്ധിസം വരെയുള്ള വൈവിധ്യമാർന്ന ചിന്താധാരകൾ ആ തൂലികയിൽ അലിഞ്ഞു ചേർന്നു. കവി എന്നതിലുപരി മികച്ച ഒരു ഉപന്യാസകാരനും നയതന്ത്രജ്ഞനുമായിരുന്നു അദ്ദേഹം. ഞാൻ എഴുതുകയല്ല, മറിച്ച് പ്രപഞ്ചത്തിലെ വലിയൊരു കാവ്യത്തിന്റെ ഭാഗമായി താൻ എഴുതപ്പെടുകയാണ് എന്ന വിനയാന്വിതമായ തിരിച്ചറിവാണ് പാസിനെ ലോകോത്തരനാക്കുന്നത്. ഒരു ലൈബ്രറി എന്ന പോലെ നിശബ്ദതയിൽ വായിക്കപ്പെടേണ്ട അഗാധമായ വരികളാണ് അദ്ദേഹത്തിന്റേത്. ഭൌതികമായി അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞെങ്കിലും ഓരോ വായനക്കാരനും പാസിനെ വായിക്കുമ്പോൾ ആ കവി അവിടെ പുനർജനിക്കുന്നു. നക്ഷത്രങ്ങൾ എഴുതുന്ന ആ അനന്തമായ രാത്രിയിലെ ഒരു വരിയായി ഒക്ടോവിയോ പാസ് ഇന്നും ലോകവീക്ഷണങ്ങളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഭിക്ഷക്കാരന് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ അതൊരു പതിവാക്കുന്നതിനേക്കാൾ നല്ലത് ഭിക്ഷ എടുക്കുന്ന സാഹചര്യത്തെ ദീർഘകാല പദ്ധതികളിലൂടെ ഇല്ലാതാക്കുകയാണ് വേണ്ടത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം ഗാലക്സി സ്മൈൽ പ്രോജക്ട് സാമൂഹിക നീതി മന്ത്രാലയം

സെൻസസ് ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്ന അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ സീറോ ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലെ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ആകാശത്തിന്റെ അപാരതകളിൽ നിന്ന് ആരും ഇറങ്ങി വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്നോ സഹായിക്കുമെന്നോ വിചാരിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളെ ഉള്ളൂ. നിങ്ങൾ ജോലി ചെയ്താൽ നിങ്ങൾക്ക് ജീവിക്കാം. പുറമേയുള്ള മഹാശക്തികളെക്കാൾ വലുതാണ് നിങ്ങളുടെ ഉള്ളിലെ ഊർജമെന്ന് തിരിച്ചറിയണം. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. കിഴക്കൻ ഇന്ത്യയുടെ വികസനമാണ് വികസിത ഭാരതത്തിന്റെ അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകർക്ക് PM കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡു പ്രധാനമന്ത്രി വിതരണം ചെയ്തു. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരികൾ ഉൾപ്പെടെ 16 മരുന്നുകൾ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നാളെ നേതൃത്വം നൽകും. നീറ്റ് UG പുനഃപരീക്ഷ നാളെ. പരീക്ഷ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. 2047 വികസിത രാജ്യമെന്ന ലക്ഷ്യത്തിനായി പ്രയത്നിക്കുകയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ പശ്ചിമ ബംഗാൾ ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന്റെ അടിത്തറ കിഴക്കൻ ഇന്ത്യയുടെ വികസനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: आज PM किसान सम्मान निधि के तहत देश भर के 9 करोड़ से अधिक किसानों के बैंक खातों में पैसे भेजे गए हैं और पश्चिम बंगाल के किसानों के लिए एक और खुशी की खबर है. आज से राज्य में PM फसल बीमा योजना शुरू की जा रही है. फसल बीमा योजना मुश्किल समय में किसान के परिवार को सहारा देगी. फसल को नुकसान होने पर
0: പ്രധാനമന്ത്രി PM കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡുവും അദ്ദേഹം വിതരണം ചെയ്തു. PM കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡു വിതരണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ കേന്ദ്രത്തിൽ PM കിസാൻ ഉത്സവ് ദിവസ് സംഘടിപ്പിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കർഷകക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് PM കിസാൻ സമ്മാൻ നിധിയെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യാതിർത്തികളിലൂടെയുള്ള നുഴഞ്ഞുകയറ്റം തടഞ്ഞ് ദേശസുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാംസ്കാരിക പുനരുജ്ജീവനം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾക്കാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ചതെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു. ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. കൊൽക്കത്തയിൽ നടക്കുന്ന ചടങ്ങിൽ INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രി എന്നീ കപ്പലുകൾ നാവികസേനയുടെ ഭാഗമാകും. 75% തദ്ദേശീയ ഉള്ളടക്കമുള്ള കപ്പലുകളുടെ നിർമ്മാണത്തിൽ 200-ലധികം സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നാവികസേന അറിയിച്ചു. ബ്രിക്സ് രാജ്യങ്ങളിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിന് ഇന്ത്യ വേദിയാകും. 2 ദിവസത്തെ യോഗം മറ്റന്നാൾ ആരംഭിക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷത വഹിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ പങ്കുവയ്ക്കും. സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ പങ്ക്, പുതുതായി രൂപപ്പെടുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ എന്നീ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 16 ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നുകളുടെ നിർമ്മാണം, വിൽപ്പന, വിതരണം എന്നിവ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം വിദഗ്ധ സമിതി നടത്തിയ പരിശോധനയിൽ ഈ മരുന്ന് സംയോജനങ്ങൾക്ക് മതിയായ ഗുണനിലവാരമില്ലെന്നും ആരോഗ്യത്തിന് ഹാനികരമാണെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരി, ആന്റിബയോട്ടിക് മരുന്നുകൾ തുടങ്ങിയവയാണ് നിരോധിച്ചത്. സുരക്ഷിതവും ഫലപ്രദവും ശാസ്ത്രീയ അടിത്തറയുള്ളതുമായ മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. നീറ്റ് UG പുനഃപരീക്ഷ നാളെ നടക്കും. ഇതിനു മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി രാജ്യവ്യാപകമായി മോക് ഡ്രിൽ സംഘടിപ്പിച്ചു. 22.79 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. രാജ്യത്തെ 551 നഗരങ്ങളിലും 14 വിദേശ നഗരങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അതേസമയം ഒരു വിദ്യാർത്ഥിക്ക് പ്രത്യേക അപേക്ഷയെ തുടർന്ന് പരീക്ഷാ കേന്ദ്രം അബുദാബിയിൽ നിന്ന് നാഗ്പൂരിലേക്ക് മാറ്റാൻ NTA അനുമതി നൽകി. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ വികസിത ഭാരത് സങ്കല്പ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ദ്വീപുകളിലെ വികസനം ലക്ഷ്യമിട്ട് വിവിധ പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
2: കഴിഞ്ഞ 3 ദിവസമായി ലക്ഷദ്വീപിൽ തുടരുന്ന കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് തലസ്ഥാന ദ്വീപായ കവരത്തിയിൽ പ്രവേശനോത്സവങ്ങളുടെ ഭാഗമായി പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്ക് പഠന സഹായ കിറ്റുകൾ വിതരണം ചെയ്തു. പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാൺ പദ്ധതി ഏറ്റവും മികച്ച രീതിയിൽ നടപ്പിലാക്കിയ പ്രദേശമെന്ന അംഗീകാരം ലക്ഷദ്വീപിന് ലഭിച്ചതായി വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി അവനീഷ് കുമാർ ചടങ്ങിൽ അറിയിച്ചു. തുടർന്ന് കവരത്തി ദ്വീപിൽ പ്രവർത്തന പുരോഗതിയിലുള്ള സ്കൂൾ കെട്ടിട സമുച്ചയം, ഓട്ടെക് മാതൃകയിൽ പ്രവർത്തന സജ്ജമാക്കുന്ന ഡീസാലിനേഷൻ കുടിവെള്ള നിർമ്മാണ പ്ലാന്റ് എന്നിവ കേന്ദ്രമന്ത്രി സന്ദർശിച്ചു. നാളെ അഗത്തിദ്വീപിൽ സംഘടിപ്പിക്കുന്ന അന്തർദേശീയ യോഗാ ദിനാഘോഷ പരിപാടികളിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും.
0: അന്താരാഷ്ട്ര യോഗ ദിനം നാളെ. കൊൽക്കത്തയിൽ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി മധ്യപ്രദേശിലെ ജബൽപൂരിൽ നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് സ്ലോവാക് റിപ്പബ്ലിക്കിൽ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കും. ഇന്ത്യൻ എംബസി നിലവിൽ 2 പ്രതിദിന യോഗ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് സ്ലോവാക് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ് ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: സ്ലോവാക് തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിലെ സിറ്റി സെന്ററിലായിരിക്കും ഇന്ത്യൻ എംബസിയുടെ പ്രധാന യോഗാദിന പരിപാടി. പ്രസിദ്ധമായ ബ്രാറ്റിസ്ലാവ കാസിലും യോഗാദിന പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു. 100 കണക്കിന് യോഗാ സ്റ്റുഡിയോകളാണ് നിലവിൽ സ്ലോവാക്യയിൽ പ്രവർത്തിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ നടത്തിയ സ്ലോവാക്യൻ സന്ദർശനത്തിനിടെ ആയുഷ് ഒപ്പുവച്ച ധാരണാപത്രം സ്ലോവാക്യയിൽ യോഗയ്ക്ക് കൂടുതൽ പ്രചാരം നൽകാൻ സഹായിക്കും എന്നും അംബാസിഡർ ചൂണ്ടിക്കാട്ടി.
0: യോഗ ദിനത്തിന് മുന്നോടിയായി UAE ഇന്ത്യൻ അംബാസിഡർ ദീപക് മിത്തലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സോഷ്യൽ സെന്റർ അൽ ഐൻ ഇന്ന് യോഗ പരിപാടി സംഘടിപ്പിച്ചു. നാളെ രാവിലെ 5:30 മുതൽ 6:30 വരെ ദുബായ് പോലീസ് ഓഫീസേഴ്സ് ക്ലബിൽ യോഗ സെഷൻ നടക്കും. അബുദാബിയിലെ ഇന്ത്യൻ എംബസി രാവിലെ 8 മുതൽ 9 വരെ യോഗ പരിപാടി ഒരുക്കിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്ക് 219 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടിയ അഫ്ഗാൻ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 23 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 172 റൺസ് എന്ന നിലയിലാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നെതർലൻഡ്സ് സ്വീഡനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 ടെക്സാസിലെ ഹൂസ്റ്റണിലാണ് മത്സരം. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി ഏറ്റുമുട്ടും. രാവിലെ 5:30 ക്യൂറസോവ ഇക്വഡോർ പോരാട്ടം. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ ഗോവ്, നമോ ആപ്പ് അല്ലെങ്കിൽ 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാവുന്നതാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. കിഴക്കൻ ഇന്ത്യയുടെ വികസനമാണ് വികസിത ഭാരതത്തിന്റെ അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകർക്ക് പി എം കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡു പ്രധാനമന്ത്രി വിതരണം ചെയ്തു. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരികൾ ഉൾപ്പെടെ 16 മരുന്നുകൾ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നാളെ നേതൃത്വം നൽകും. നീറ്റ് യു ജി പുനഃപരീക്ഷ നാളെ. പരീക്ഷ ഉച്ചയ്ക്ക് 2 മുതൽ വൈകുന്നേരം 5:15 വരെ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

0: ബയോസ്കോപ്പ് ചലച്ചിത്ര ഗാന പരിപാടി.
1: ബയോസ്കോപ്പിൽ ഇന്നാദ്യം രാജമാണിക്യം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സംഗീതം അലക്സ് പോൾ, രചന ഗിരീഷ് പുത്തഞ്ചേരി, ആലാപനം പ്രദീപ് പള്ളുരുത്തിയും സംഘവും.

0: ചിത്രം കാഴ്ച. സംഗീതം മോഹൻ സിതാര. രചന കൈതപ്രം. ആലാപനം കലാഭവൻ മണി, മധു ബാലകൃഷ്ണൻ.
1: പാണ്ഡന്നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവനൊരു കടിയാലൊരു

ഗ്രാമഫോൺ എന്ന ചിത്രത്തിനു വേണ്ടി വിദ്യാസാഗർ സംഗീതം നൽകി. ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച ഗാനം കേൾക്കാം. ആലാപനം പി. ജയചന്ദ്രനും സംഘവും.

0: ഷൺമുഖം.
1: കാക്കക്കുയിൽ എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും സംഘവും ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം ദീപൻ ചാറ്റർജി, രചന ഗിരീഷ് പുത്തഞ്ചേരി.

ബയോസ്കോപ്പിൽ ഇനി ഷാർജ ടു ഷാർജ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സംഗീതം മോഹൻ സിത്താര, രചന ഗിരീഷ് പുത്തഞ്ചേരി, ആലാപനം എം ജി ശ്രീകുമാർ.

ചിത്രം ഉദയനാണ് താരം. സംഗീതം ദീപക് ദേവ്. രചന കൈതപ്രം. ആലാപനം വിനി ശ്രീനിവാസൻ, റിമി ടോമി.

ഇനി സ്പീഡ് ട്രാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചന നിർവഹിച്ച് ദീപക് ദേവ് സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം ഉദിത് നാരായൺ, സുജാത മോഹൻ.

നരൻ എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം രചന നിർവഹിച്ച് ദീപക് ദേവ് സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം കെ എസ് ചിത്രയും വിനീത് ശ്രീനിവാസൻ.

മേഘസന്ദേശം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം എം ജി രാധാകൃഷ്ണൻ, രചന എസ് രമേശൻ നായർ.

വയലാർ ശരത്ചന്ദ്രവർമ്മ രചന നിർവഹിച്ച് രാഹുൽ രാജ് സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം സുജാത മോഹൻ, രാഹുൽ രാജ്, ശ്രീനിവാസ്. ചിത്രം മായാബസാർ.

ബയോസ്കോപ്പിലിനി റൺവേ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സംഗീതം സുരേഷ് പീറ്റേഴ്സ്, രചന ഗിരീഷ് പുത്തഞ്ചേരി, ആലാപനം കാർത്തിക്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: ഒരേ ഒരു താരം.
3: ഒരേ ഒരു താരത്തിൽ ഇന്ന് മഹാത്മാ അയ്യൻകാളിയെ കുറിച്ച് കേൾക്കാം. അയിത്തം. ഒരുപക്ഷെ അതേക്കാൾ മോശമായ ഒരു വാക്ക് ഭാഷയിൽ തന്നെ ഉണ്ടായി എന്ന് വരില്ല. അത്രമേൽ നീചമായി ഒരു കാലത്ത് കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ നിലനിന്ന അനാചാരം. ജാതി വ്യവസ്ഥയുടെ ഉച്ചനീചത്വങ്ങളിൽ നിന്ന് പിറവിയെടുത്ത ഒരു നാണക്കേട്. അതിന്റെ പേരിൽ ഒരു വിഭാഗം മനുഷ്യർ അനുഭവിച്ച ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, അപമാനങ്ങൾ, അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും കൂലിക്കൂടുതലിനും വേണ്ടി നിരന്തരം സമരങ്ങൾ സംഘടിപ്പിച്ച ഒരാൾ, പൊരുതി ജയിച്ച ഒരാൾ, 4 വർഷത്തോളം നീണ്ടുനിന്ന ഐതിഹാസികമായ കർഷക സമരം, അതിൻ്റെ വിജയം അക്ഷരാർത്ഥത്തിൽ അയ്യനെന്നും മഹാത്മാ എന്നുമുള്ള വിശേഷണങ്ങൾക്കർഹൻ അയ്യൻകാളി.

0: மாற்றத்தை சக்கரமாவின் சுவட்டி.
1: தீண்டலில்லாத்ത ഒരു സമൂഹത്തെ അയ്യൻകാളി മുന്നിൽ കണ്ടു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യമെല്ലാം അദ്ദേഹം ആഗ്രഹിച്ചു, അതിനുവേണ്ടി പ്രവർത്തിച്ചു. മുണ്ടും കുപ്പായവും ധരിക്കാനുള്ള സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ക്ഷേത്രപ്രവേശനം, തൊഴിൽ സ്വാതന്ത്ര്യം, എല്ലാം സമരം നടത്തി നേടിയെടുത്ത കാര്യങ്ങൾ. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു, ജനങ്ങളെ സംഘടിപ്പിച്ചു, അവർക്ക് അറിവും ബോധവും പകർന്നുകൊടുത്തു, മനുഷ്യനാണെന്ന ബോധമുണ്ടാക്കിക്കൊടുത്തു, അടിമകളല്ലെന്ന് തിരിച്ചറിവുണ്ടാക്കിക്കൊടുത്തു.

മഹാത്മാഗാന്ധി തിരുവിതാംകൂറിൽ വന്നു. വെങ്ങാനൂരിൽ തന്നെക്കാൾ മഹാത്മാവായ അയ്യൻകാളിയെ കാണാൻ, ഉള്ളു തുറന്ന് അനുമോദിക്കാൻ, യഥാർത്ഥ വിപ്ലവകാരിയെ നേരിട്ട് കാണാൻ, മനുഷ്യസ്നേഹിയെ മനസ്സിലാക്കാൻ, കളങ്കലേശമില്ലാതെ മനുഷ്യ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന മഹാമനുഷ്യനെ മാതൃകയാക്കാൻ, കൊളോണിയൽ അടിമത്തത്തെക്കാൾ ഭീകരമായ ജാതി അടിമത്തത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ കച്ചുകെട്ടിയിറങ്ങിയ ധീരനെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ, അതിനൊക്കെയായാണ് ഗാന്ധിജി വെങ്ങാനൂർ വന്നത്.

മഹാകവി രവീന്ദ്രനാഥ ടാഗോറും സുഭാഷ് ചന്ദ്രബോസും മറ്റിന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളും അയ്യൻകാളിയുമായി എഴുത്തുകുത്തുകൾ നടത്തിയിരുന്നു. എല്ലാവരും അയ്യൻകാളിയുടെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ചു. സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായ സദാനന്ദസ്വാമികൾ വെങ്ങാനൂരി വന്ന് അയ്യൻകാളിയെ കണ്ടു. സംഘടന രൂപീകരിക്കാൻ അയ്യൻകാളിക്ക് പ്രചോദനമായത് സദാനന്ദസ്വാമികളുമായുള്ള കൂടിക്കാഴ്ചയായിരുന്നു. സാധുജന പരിപാലന സംഘത്തെ വളരെ ദൃഢമായി തന്നെ തിരുവിതാംകൂർ ആകമാനം വ്യാപിപ്പിക്കാൻ അയ്യൻകാളിക്ക് കഴിഞ്ഞു. ധീരനേതാവ്, ശക്തമായ സംഘടന. 1914 സംഘടനയ്ക്ക് ഒരു പത്രം പോലുമുണ്ടായി, സാധുജന പരിപാലിക.

ചങ്ങനാശ്ശേരിയിൽ നിന്നും പ്രസിദ്ധീകരിച്ച സാധുജന പരിപാലിനിയായിരുന്നു ആദ്യത്തെ ദളിത് പത്രം. പല വെല്ലുവിളികളെയും പത്രം ധീരമായി തന്നെ നേരിട്ടു. സംഘടനയിലൂടെയും പത്രത്തിലൂടെയും പല അവകാശങ്ങളും നേടിയെടുക്കാൻ കഴിഞ്ഞു. വിദ്യാഭ്യാസം ചെയ്യുക, സംഘടിക്കുക, സമരം ചെയ്യുക എന്ന അംബേദ്കറുടെ ആഹ്വാനം സംഘടനയ്ക്ക് വല്ലാത്ത ആവേശമാണ് ഉണ്ടാക്കിക്കൊടുത്തത്.

അന്ന് അയിത്തക്കാർ മഹാരാജാവ് എന്ന് കേട്ടിട്ടേ ഉള്ളൂ. അങ്ങനെ പറയാനുള്ള അവകാശം പോലുമില്ല. പൊന്നുതമ്പുരാൻ എന്ന് വാ പൊത്തിക്കൊണ്ട് നിന്ന് പറയണം. കാണണമെന്നാഗ്രഹം.

ഗ്രഹിച്ചുകൂടാ, ചിന്തിക്കാൻ പോലും പാടില്ല. പക്ഷേ അയ്യൻകാളി തീരുമാനിച്ചു. കൂടെ കൂടിയവർ കുറവായിരുന്നെങ്കിലും അവരെയും കൊണ്ട് ഒരു ജാഥയായി തന്നെ നടന്നു. പ്രധാന വഴിയിലൂടെ അയ്യൻകാളിയും കൂട്ടരും ശബ്ദമുയർത്തി നീങ്ങി. സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കണം, അതിന് രാജാവിനെ കാണണം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: ഒരേ ഒരു താരം.
1: വഴിയിൽ തടസ്സങ്ങൾ ധാരാളമുണ്ടായി. അതെല്ലാം പ്രതീക്ഷിച്ചത് തന്നെ. യാത്ര തിരുവനന്തപുരത്തേക്കാണ്, കിഴക്കേക്കോട്ടയിലേക്ക്. കണ്ടവർക്ക് കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഇവർ ഇവിടെയും എത്തിയോ എന്ന ഭാവമായിരുന്നു. ശബ്ദമുയർന്നു. കൊട്ടും ഘോഷവും വായ്പാട്ടും കേൾക്കാം. എഴുന്നള്ളത്ത് വരുന്നു. മഹാരാജാവിന്റെ എഴുന്നള്ളത്താണ് വരുന്നത്. ആന, കുതിര, കാലാൾപ്പട, അയ്യൻകാളിയും കൂട്ടരും കഴിയുന്നത്ര മുന്നിലേക്ക് ഇരച്ചു കയറി. രാജാവിനെ കണ്ടു. തങ്ങൾ കണ്ടതുകൊണ്ട് രാജാവിനൊന്നും സംഭവിച്ചില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു.

രാജാവിനെ കണ്ട് അയ്യൻകാളിയും കൂട്ടരും മടങ്ങി. പക്ഷേ അക്രമികൾ മിണ്ടാതിരുന്നില്ല. അവർ അയ്യൻകാളിക്കും കൂട്ടാളികൾക്കും നേരെ ആക്രമണം അഴിച്ചുവിട്ടു. ഏഴകൾ രാജാവിനെ കണ്ടുപോയതാണ് കുറ്റം. രാജാവ് പൊറുക്കുമായിരിക്കും, പക്ഷേ ജാതിരാക്ഷസർക്ക് പൊറുക്കാനാവില്ല. അയ്യൻകാളിയും കൂട്ടരും മണക്കാടെത്തിയപ്പോൾ പതിയിരുന്നാണ് ആക്രമിച്ചത്. പക്ഷേ കാലം മാറിയത് അക്രമികൾ അറിഞ്ഞിരുന്നില്ല. അടിവാങ്ങി ഓടിയ അധകൃതരെ മാത്രമേ അക്രമികൾ അന്നുവരെ കണ്ടിരുന്നുള്ളൂ. പക്ഷേ മണ്ണിൽ പണിയെടുത്തിരുന്ന അധകൃതന്റെ കൈവെള്ളയിലെ ചൂട് അന്ന് ജാതിക്കോമരങ്ങൾ നന്നായി അറിഞ്ഞു. അതൊരു പാഠമാവുകയും ചെയ്തു.

1908 കർഷക സമരം അവസാനിച്ചത്, വിജയിച്ചത്. 4 വർഷം നീണ്ടു നിന്ന സമരം, കേരളത്തിലെ ആദ്യത്തെ വർഗസമരം. അർഹമായ കൂലി വേണം. 1904 സമരം ആരംഭിച്ചു. അയ്യൻകാളി കൂലിക്കാരെ സംഘടിപ്പിച്ചു. കർഷക തൊഴിലാളികൾ, കൂലി കൂടുതൽ വേണം, ജോലി സ്ഥിരത വേണം, സ്കൂൾ പ്രവേശനം വേണം, സഞ്ചാര സ്വാതന്ത്ര്യവും വേണം. പക്ഷേ മുതലാളിമാർ സമരം പൊളിക്കാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ വിട്ടുകൊടുക്കാൻ അയ്യൻകാളി തയ്യാറായിരുന്നില്ല. സമരം കൊടുമ്പിരിക്കൊണ്ടു. പണിയാളർ പണിക്ക് പോകാതായി. പാടങ്ങൾ ഒഴിഞ്ഞു. പട്ടിണി തന്നെ, കൊടും പട്ടിണി, എങ്ങും മൂകത. എന്നാൽ അയ്യൻകാളി ശക്തി പകർന്നു. ആവേശം ആരിലും തണുത്തില്ല.

നമ്മൾക്കൊന്നും വരാനില്ല. നമ്മൾ പട്ടിണി ശീലിച്ചവരാണ്. മേലാളന്റെ പണിക്ക് നമ്മളില്ല. പക്ഷേ ജന്മിമാർ തൊഴിലാളികളെ തോൽപ്പിക്കാൻ പാടത്തിറങ്ങി പണിയെടുത്തു. എന്തു പണിയാൻ? വെയിൽ കൊണ്ടാൽ പിത്തമിളകുന്നവർ. ഈ പണി നമ്മൾക്ക് പറ്റില്ലെന്ന് തമ്പുരാന്മാർ തിരിച്ചറിഞ്ഞു. വർഷം ഒന്നു കഴിഞ്ഞു. ജന്മിമാരും കഷ്ടത്തിലായി. അറകളൊഴിഞ്ഞു. പത്തായം കാലിയായി. പിടിവാശി അയയാതെ നിവൃത്തിയില്ലെന്നായി. അയ്യങ്കാളിയെ വശത്താക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് നടന്നില്ല. തന്റെ വർഗത്തിന്റെ ഉയർച്ച മാത്രം മുന്നിൽ കണ്ട മഹാത്മാവ് എങ്ങനെ പ്രലോഭനത്തിൽപ്പെടാനാണ്? അവസാനം എല്ലാം സമ്മതിച്ചേ തീരൂ എന്നായി. പട്ടിണി കിടന്ന് വയറു പൊരിയുമ്പോൾ എന്തു തീണ്ടൻ. ജന്മിമാർ തോറ്റു. അടിയറവ് പറഞ്ഞു. വർഗസമരത്തിന്റെ വിജയപതാക പാടങ്ങളിൽ കതിരുകളോടൊപ്പം കാറ്റിലാടിക്കളിച്ചു.

വലിയ കഥ, കെട്ടുകഥയല്ല, മാന്ത്രിക കഥയല്ല, നടന്ന കഥ, അനേകം സംഭവങ്ങൾ നിറഞ്ഞ കഥ. അതെല്ലാം ശേഷിപ്പിച്ചുകൊണ്ട് ആവേശത്തിൻ്റെ ആ തീനാളം 1941 എരിഞ്ഞടങ്ങി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

0: സുഖതമീ രാത്രി.
1: സുഖതമീ രാത്രിയിലേക്ക് സ്വാഗതം. ഉത്സവ പിറ്റേന്ന് എന്ന സിനിമ, അതിൽ ആദ്യ രാത്രിയിൽ അനിയൻ തമ്പുരാൻ ഭാര്യ കാർത്തികയോട് പറയുന്ന ഒരു സംഭാഷണമുണ്ട്. ഇത്രയും നേരം ഇത്രയൊക്കെ പറയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതുതന്നെ ഒരു ഭാഗ്യമല്ലേ എന്ന്. അതുപോലെ ഇതൊക്കെ ഒരു രസമാണ്, ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കാൻ, കവിതകൾ പറയാൻ, അല്ലെങ്കിൽ കവിതകൾ വായിക്കാൻ, ഗസല് കേൾക്കാൻ, അതൊക്കെ ഒരു സുഖമാണ് അല്ലേ? അത് രാത്രിയായാലും പകലായാലും അതെ. ചെയ്യേണ്ട ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ഫ്രീ ആയിരിക്കുമ്പോൾ കവിത വായിക്കാനും ഗസല് കേൾക്കാനും കഴിയുക എന്നൊക്കെ പറയുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. അത്രയൊക്കെ കേൾക്കാൻ കഴിഞ്ഞില്ലേ, അതൊരു ഭാഗ്യം തന്നെയാണ് എന്ന് പറയാൻ സാധിക്കും. ഒരു എഴുത്തുകാരനാവും എന്നായിരുന്നു സുഹൃത്തുക്കളിലധികവും കരുതിയിരുന്നത്. പക്ഷെ പിൽക്കാല ജീവിതത്തിൽ എന്തുകൊണ്ടോ എഴുത്തിൻ്റെ നക്ഷത്രങ്ങൾ മാറി നിന്നു. അച്ഛൻ അഗ്നിയിൽ, അമ്മ ഹിമശയ്യയിൽ, അറിവിൻ്റെ കാളക്കൂടം തിന്നത് എൻ്റെ സഹോദരൻ, അഞ്ചുപേർ അർത്ഥിച്ച മാതിരിയൊക്കെയും പങ്കുവയ്ക്കാം ഈ ദേഹമെന്നാകിലും കൃഷ്ണ, ഞാൻ ഈ മനം പകുത്തേകുന്നതെങ്ങനെ, അങ്ങനെയൊക്കെ എഴുതിയ കാലത്ത് അഭിമാനം തോന്നിയിരുന്നെങ്കിലും ഇപ്പോഴോർക്കുമ്പോഴൊരു നാണക്കേട് പോലെ. കവിതയുടെ കനൽക്കാടുകളിൽ സ്വയം എരിഞ്ഞു നടക്കാൻ കൊതിച്ചിരുന്ന കൗമാരം, അക്ഷരങ്ങളുടെ ചെതമ്പലുകൾ കുടഞ്ഞു കളഞ്ഞ് മറ്റൊരു പാതയിലൂടെ വിയർക്കാൻ തുടങ്ങിയത് എന്തുകൊണ്ടാവുമെന്നോർത്തിട്ടുണ്ട്. അറിഞ്ഞുകൂടാ, അറിഞ്ഞുകൂടാ, അങ്ങനെ പറയാനേ പറ്റൂ. കവിത എഴുതുക എന്നത് ഒരു മോഹം മാത്രമായാൽ പോരാ, ജന്മവാസന കൂടി വേണം. പാരമ്പര്യത്തിൻ്റെ വിത്തുകൾക്കുള്ളിലൊന്നും കവിതയുടെ കന്മതമുണ്ടായിരുന്നില്ല. അത്രയൊരാഴത്തിൽ കവിതയുടെ കന്മതമുള്ള എഴുത്തുകൾ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും നമ്മളറിയാതെ ആ സർഗാത്മകത നമ്മളിലേക്ക് പ്രവേശിക്കും. കുളിരു കോരുന്നതുപോലെ തോന്നുന്നുവെന്ന് ആളുകൾ പറയുന്നത് ഇതിനെയായിരിക്കും. കേട്ടാൽ കുളിരു കോരുന്ന കവിതകൾ, പാട്ടുകൾ. അങ്ങനെ ഒരു പാട്ട് നമുക്കിപ്പോൾ കേട്ടാൽ

ഗൃഹാതുരതകൾ മുഴുവൻ കാറ്റിലൂടെ ഒഴുകിയെത്തുന്നത് രാവിന്റെ സമ്മോഹനതയിലാണ്. ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന രാത്രികളിൽ ചുമ്മാ ഇരുട്ടിലേക്ക് നോക്കിയിരുന്നാൽ ഓർമ്മകൾ ഇങ്ങനെ ഓരോന്നായി ഒഴുകി വരും. ബാല്യം, കൗമാരം, പാഠങ്ങൾ, പള്ളിക്കൂടം, അയൽപക്കങ്ങൾ, അങ്ങനെ ഓരോന്നായി ഓർമ്മകളിലേക്ക് കടന്നുവരും. ഗൃഹാതുരതകൾ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായെന്ന് വരില്ല. എന്നാലും ഗൃഹാതുരത ഒരു സുഖമാണ്, പ്രത്യേകിച്ച് രാവിൻ്റെ ഏകാന്തതകളിൽ അങ്ങനെ ഓരോന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ. പണ്ട് ചെറിയ ക്ലാസ്സിലായിരിക്കുമ്പോൾ ടൂറ് പോകും, രസമുള്ള പരിപാടിയാണ്. ബസ്സിൽ പാട്ടുപാടുന്നത് അധ്യാപകരാണ്, ഏറ്റുപാടുക എന്നതാണ് കുട്ടികളുടെ ജോലി. മൂന്നാം ക്ലാസ്സിലും നാലിലും അഞ്ചിലുമൊക്കെ ടൂറ് പോയ ഓർമ്മകളാണ് ഇപ്പം മനസ്സിലേക്ക് ഓടി വരുന്നത്. എല്ലാ വർഷവും ഒരേ പാട്ടായിരിക്കും. പാട്ടുപാടിയ സുരേന്ദ്രൻ സാറിനെ എങ്ങനെ മറക്കാനാണ്? ഉരുണ്ടക്കുന്നിന്മേൽ പരന്ന പാറമേൽ കിടന്നു ഞാനന്നുറങ്ങവേ എന്ന പാട്ട് കാണാതെ പഠിച്ചതല്ല, ടൂറിൽ കേട്ട് തലച്ചോറിൽ അടയാളപ്പെടുത്തിയ പാട്ടാണ്. അർത്ഥമറിയാതെയായിരുന്നു അന്ന് അലറി പാടിയിരുന്നത്. പക്ഷേ അതിൻ്റെ അർത്ഥമറിഞ്ഞപ്പോൾ അതൊരു സുഖമുള്ള സംഗതിയാണ്. പ്രത്യേകിച്ച് സൈദ്ധാന്തികതകളൊന്നും ആ പാട്ടിലില്ല, എന്നാലും എന്തോ ഒരു സുഖം, ഒരു പ്രത്യേക വിശ്രമാവസ്ഥയാണത്. ഉരുണ്ടക്കുന്നിലെ പരന്ന പാറമേൽ അങ്ങനെ സുഖമായി മലർന്ന് കിടന്നുറങ്ങുന്നതിൻ്റെ സുഖം ആ പാട്ടിലുണ്ട്. നിലാവുള്ള രാത്രി കൂടിയാണെങ്കിലോ അങ്ങനെ എത്ര പേർ പുലിപ്പാറയിലും മാതളം പാറയിലും ഭീമൻ വെച്ച പാറയിലും അടുപ്പ് പാറയിലും തിരിച്ചിട്ട പാറയിലുമൊക്കെ കിടന്നുറങ്ങിയിരിക്കുന്നു. ഞാൻ ആലോചിച്ചിട്ടുണ്ട് ആരാവും പാറകൾക്കൊക്കെ ഇങ്ങനെ പേരുകളിട്ടത്. കിന്നരിപ്പാറ, ചക്കിപ്പാറ, രാക്ഷസിപ്പാറ, ആനപ്പാറ, ചെങ്ങാൻപാറ, അങ്ങനെ എന്തെല്ലാം പാറകൾ. സുഖദമി രാത്രിയിൽ വർത്തമാനം പറയുന്നതിനിടയിൽ ഒരു കാര്യവുമില്ലാതെ വേണമെങ്കിൽ നമുക്ക് പാറകളെക്കുറിച്ച് പറയാം, കാടുകളെക്കുറിച്ച് പറയാം, കാവുകളെക്കുറിച്ച് പറയാം. അല്ലേ, വേറെ ജോലിയൊന്നുമില്ലാതിരിക്കുമ്പോൾ മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയാതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതൊരു രസമുള്ള കാര്യമല്ലേ? പാറകളെക്കുറിച്ച് പറയാം, ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

ആൺപാറകളും പെൺപാറകളുമുണ്ട്. കിന്നരിപ്പാറയും ചക്കിപ്പാറയും രാക്ഷസിപ്പാറയും സുന്ദരിപ്പാറയും പെണ്ണുങ്ങളാണെങ്കിൽ ആനപ്പാറയും ഗണപതിപ്പാറയും ചെങ്ങൻപാറയും ആണുങ്ങളാണ്. ആഗ്നേയശിലകളും അവസാദശിലകളും കായാന്തരിത ശിലകളുമൊക്കെയാണ് ഓർമ്മയിലെത്തുന്നത്. 10-ാം ക്ലാസ്സിൽ ജോഗ്രഫി പഠിച്ചതിൻ്റെ പ്രയോജനം ഇങ്ങനെ പാറകളുടെ 10-ാം ക്ലാസ്സിൽ ജോഗ്രഫി പഠിച്ചതിൻ്റെ പ്രയോജനം ഇങ്ങനെ ശിലകളെക്കുറിച്ചൊക്കെ ഓർക്കാൻ കഴിയുന്നു. ഈ പാറകളുടെ പ്രായവും രൂപവുമൊന്നും ആർക്കും നിശ്ചയമില്ല. പക്ഷെ ജാനകിയമ്മയും ഔസേപ്പച്ചനുമൊക്കെ ഉണ്ടായിരുന്നതിനു മുമ്പ്, സാറാമ്മയും കേശവൻ നായരും പ്രേമലേഖനം എഴുതുന്നതിനു മുമ്പ്, പറഞ്ഞു പറഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോയാൽ ചിലപ്പോൾ ക്രിസ്തുവിനു മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഈ പാറക്കെട്ടുകൾ ഉണ്ടായിരുന്നിരിക്കണം. മരങ്ങളെക്കാളും പ്രായമുള്ള പാറമുത്തച്ഛന്മാർ കാലം പലതും കടന്ന് ആധുനികതയുടെ പുത്തൻ ഭ്രമങ്ങളിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ഈ പാറമുത്തച്ഛന്മാർക്കും നേരിടേണ്ടി വന്നത് വെടിമരുന്നിൻ്റെ ഗന്ധവും യന്ത്രക്കൈകളുടെ കരുത്തുമാണ്. ശരിയല്ലേ? പൊട്ടിച്ചു തീർത്ത പാറകളാണ്. എങ്ങും എവിടെയും ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാം.

പാറകളുടെ പേര് കൊത്തിവെച്ച പാറകൾ അധികമൊന്നും ഉണ്ടാവില്ല. പക്ഷേ പ്രണയികൾ അവരുടെ പേരുകൾ കൊത്തിവെച്ച പാറകൾ പലയിടത്തുമുണ്ട്. ഈ പ്രണയിക്കുന്നവർ അവരുടെ പേരുകൾ ആവുന്നത്ര വലിപ്പത്തിൽ തരം കിട്ടുന്നിടത്തൊക്കെ എഴുതി വയ്ക്കുന്നതിന് പിന്നിലെ മനഃശാസ്ത്രം എന്തായിരിക്കും? സ്നേഹിക്കുന്നു എന്ന് സമൂഹത്തോട് വിളിച്ചു പറയാനുള്ള വ്യഗ്രതയായിരിക്കുമോ? കല്ലുളി കൊണ്ട് കൊത്തിവെച്ച ഒരു പ്രണയ സന്ദേശം മങ്ങാതെ മായാതെ കിന്നരിപ്പാറയിൽ ഇപ്പോഴുമുണ്ട്. ആ ശിലാലിഖിതം അയാളുടെ പ്രിയപ്പെട്ട രാധ ഒരിക്കലെങ്കിലും വായിച്ചിട്ടുണ്ടാവുമോ? സാധ്യതയില്ല. അക്കാലത്ത് കിന്നരിപ്പാറയിലേക്ക് പെൺകുട്ടികളാരും പോകാറില്ലായിരുന്നു. ഗന്ധർവന്മാർ നാളും നേരവും നോക്കാതെ കിന്നരിപ്പാറയിൽ പണ്ട് മുതലേ വരാറുണ്ടത്രേ. പാറക്കരികിലെ പാലമരത്തിൽ ആയിരക്കണക്കിന് പേരുകൾ നഖമുനകളാൽ കോറിയിട്ടിരിക്കുന്നു. അത് പോരെന്ന് തോന്നിയതുകൊണ്ടാവും ഭാസ്കരൻ കല്ലുളി കൊണ്ട് തൻ്റെ പ്രണയം പാറയിൽ കൊത്തിവെച്ചത്. 7 ദശാബ്ദങ്ങൾക്ക് ശേഷം അത് ഓർത്തെടുക്കാൻ ഭാസ്കരനും പ്രയാസം. 1000 പൂർണ്ണചന്ദ്രന്മാർക്കും സാക്ഷിയായ ഭാസ്കരൻ്റെ ഓർമ്മകളെ മിക്കവാറും ചിതൽ മൂടിയിരിക്കുന്നു. എന്നാലും കല്ലാശാരിയായ ഭാസ്കരൻ തന്നെയാണ് കിന്നരിപ്പാറയിൽ മായ്ക്കാനാകാത്ത ആ പ്രണയമുദ്ര പതിപ്പിച്ചിട്ടതെന്ന് പലർക്കും അറിയാം. അതവിടെ ഇനിയും മായാതെ നിൽക്കും. പ്രണയത്തിൻ്റെ മുദ്രയായി ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാം.

പ്രണയവും പ്രണയികളുടെ പേര് മാത്രമല്ല, ഗ്രാമത്തിൻ്റെ മറ്റെന്തെല്ലാം ഹൃദയത്തുടിപ്പുകൾ ഈ പാറക്കെട്ടുകളിൽ പതിഞ്ഞുകിടക്കുന്നു. ചരിത്രവും ഐതിഹ്യവും പുരാണവും കെട്ടുകഥകളുമൊക്കെയായി പാറകൾ സജീവവും നിർജീവവുമായി സനാഥവും അനാഥവുമായി നമുക്കിടയിലുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് വേട്ടമ്പള്ളിയിൽ ഒരു തിരുച്ചിട്ട പാറയുണ്ട്. തിരുച്ചിറ്റൂർ പാറയെന്ന് പുതിയ ഭാഷ്യമെങ്കിലും പഴമക്കാർക്കിന്നും തിരുച്ചിട്ട പാറയാണ്. അദ്വിതീയനായ ഏതോ ഒരു ശില്പി വളരെ നീളത്തിൽ കൊത്തിയിട്ടിരിക്കുന്ന ചങ്ങലപ്പാടുകളും രാമൻ്റേതെന്ന് വിശ്വസിക്കുന്ന പാദമുദ്രകളും തലതിരിഞ്ഞ രീതിയിലാണ് കാണുന്നത്. പാറയുടെ മുകളിലുണ്ടായിരുന്ന ശിവക്ഷേത്രത്തിൽ വന്നിരുന്ന വൃദ്ധയായ വാരസ്യാർ ഒരു ദിവസം വീട്ടുമുറ്റത്തു നിന്ന് പ്രാർത്ഥിച്ചുവത്രേ, ശിവനെ, മുകളിലേക്ക് കയറാൻ വയ്യാണ്ടായി, ക്ഷേത്രമിങ്ങ് താഴെയായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. പിറ്റേന്ന് രാവിലെ ഉറക്കമെണീറ്റ് വാരസ്യാർ കണ്ണു ചുമ്മി നോക്കുമ്പോഴുണ്ട് സാക്ഷാൽ കൈലാസനാഥൻ മുകളിൽ നിന്ന് പാറ തിരിച്ചിട്ട് ക്ഷേത്രമുൾപ്പെടെ സർവസ്ഥാവര ജംഗമങ്ങളുമായി താഴെ വന്നു നിൽക്കുന്നു. അങ്ങനെ വേട്ടമ്പള്ളിയിലെ പാറ എന്നേക്കുമായി തിരിച്ചിട്ട പാറയായി എന്ന് കഥ. ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാം.

തെക്കൻ കേരളത്തിൽ ഒരു കാലത്ത് റബ്ബറൊക്കെ പിറവിയെടുക്കും മുമ്പ് മരച്ചീനി കൃഷി വ്യാപകമായിരുന്ന കാലം. ഈ പാറക്കെട്ടുകളിലായിരുന്നു മരച്ചീനി ചെത്തി ഉണക്കാനിട്ടിരുന്നത്. പുതിയ കുട്ടികൾക്ക് ചിന്തിക്കാൻ പോലുമാകില്ല, അവർക്ക് നിമേജു ചെയ്യാൻ പോലുമാവില്ല ഈ കാര്യം. വിസ്തൃതമായ പാറയുടെ ഉച്ചിയിൽ നിരത്തി ഉണക്കിയ മരച്ചീനിക്ക് കാവൽ നിൽക്കുക കുട്ടികളുടെ ജോലിയാണ്. അന്നത്തെ കുട്ടികളുടെ കശുമാങ്ങ ഉപ്പ് ചേർത്ത് ഈർക്കിലിൽ കുരുത്ത് പാറയിൽ മലർന്നു കിടന്ന് അവധിക്കാലങ്ങളെ തൊഴിലധിഷ്ഠിതമായ വിനോദങ്ങളാക്കി മാറ്റിയ ഗ്രാമത്തിൻ്റെ കുട്ടിക്കാലം പഴമക്കാരുടെ മനസ്സിൽ ഇന്നും അത് മായാതെ നിൽപ്പുണ്ട്. ആ പഴയ കാലം, രസമുള്ള കാലം ഓർത്തുകൊണ്ട് ഒരു പാട്ട്, ഒരു നല്ല പാട്ട്.

പറക്കാണിപ്പാറയിലും കുട്ടതട്ടിപ്പാറയിലും പണ്ടേ നെൽകൃഷി ഉണ്ടായിരുന്നുവെന്ന് ശശാങ്കൻ മേസ്ത്രിക്ക് ഓർമ്മയുണ്ട്. ശരിക്കും വയലു തന്നെയായിരുന്നു അത്രേ. നാടുകാണിപ്പാറയിലും നാഗരുപാറയിലും ആളുകൾ കൃഷി ചെയ്തിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. കൊക്കോതമംഗലത്തെ കോതറാണി നെല്ലളന്നു സൂക്ഷിച്ചിരുന്ന കൊറ്റാമലയുടെ അവശിഷ്ടങ്ങൾ ഇന്നും അവിടെ കാണാം. പാറകളില്ലാത്തൊരു ഗ്രാമത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനാവില്ല. കുന്നുകളും പാറകളും തോടുകളും എല്ലാം ചേർന്ന ഗ്രാമത്തിൻ്റെ ഹരിതാഭ, സുഖതമായ ഒരു ഗൃഹാതുരത്വം. ഒരു പാട്ട് കേട്ടാലും

മൂന്ന് മുട്ടൻ ഉരുണ്ടപ്പാറകൾ അടുപ്പിച്ചു വെച്ച് അടുപ്പുണ്ടാക്കിയതും അതിൽ വെച്ച് ആദ്യം അവിയലുണ്ടാക്കിയതും ഭീമനാണെന്നപ്പോഴും എനിക്ക് പറഞ്ഞു തന്നത് മാധവിയമ്മയായിരുന്നു. ശരിയല്ലെന്നറിയാമെങ്കിലും കൗതുകരമായ അനേകം കഥകൾക്കും സങ്കല്പങ്ങൾക്കും പാത്രമായ പല പാറമേടുകളും ഇന്ന് കരിങ്കൽ ക്വാറികളായി മാറിക്കഴിഞ്ഞു. പണ്ട് വെള്ളരിപ്പാറയിൽ നിന്ന് താഴേക്കിറങ്ങി നേരെ ചെന്നാൽ പുലിപ്പാറയായി, ഏറിയാൽ ഒരു മൈൽ ദൂരം. പക്ഷേ ഇന്ന് വെള്ളരിപ്പാറയില്ല, താഴേക്ക് നോക്കിയാൽ കണ്ണത്താ ദൂരം അഗാധമായ കൊക്ക. അതിനരികത്തുകൂടി സൂക്ഷിച്ചിറങ്ങി വേണം പുലിപ്പാറയിലെത്താൻ. ഭൂമിയുടെ ഫിഗർ മുഴുവൻ തമരടിച്ചു തീർത്തുകൊണ്ട് കരിങ്കല്ല് വ്യവസായം തടിച്ചു കൊഴുക്കുമ്പോൾ ഉടഞ്ഞു തീരുന്നത് നമ്മുടെ ഗ്രാമത്തിൻ്റെ തന്നെ ഭാഗമായിരുന്ന, നമ്മൾ ചെല്ലപ്പേരിട്ട് വിളിച്ച ഈ പാറക്കെട്ടുകളാണ്. വനരോധനമാണെന്നറിയാം, എന്നാലും എന്തെങ്കിലും പേരിന് ആ പുലിപ്പാറയെങ്കിലും ബാക്കി നിന്നിരുന്നെങ്കിൽ എന്ന ആഗ്രഹം. ആലോചിച്ച് അങ്കലാപ്പ് വേണ്ട, വെറുതെ ഓർക്കുന്നു എന്നേ ഉള്ളൂ. പാറകളും മരങ്ങളും കുന്നുകളുമൊക്കെയായി രസാവഹമായി നിലനിന്നിരുന്ന ഗ്രാമങ്ങൾ, അതൊക്കെ നമ്മുടെ രാജ്യത്തിൽ നിന്ന് അന്യമായി പോകുമോ ആശങ്കയുണ്ട്. എന്നാലും അങ്കലാപ്പ് വേണ്ട, കാരണം ശേഷിക്കുന്നതെങ്കിലും നിലനിർത്തേണ്ട ബാധ്യത നമ്മളിൽ എല്ലാവർക്കുമുണ്ട്. സ്വപ്നത്തിൽ ആരോ വിരൽ ചൂണ്ടി പറയുന്നു, ദേ അവിടെയായിരുന്നു പുള്ളുവൻ പാറ, അതിനപ്പുറം ആ കോളേജ് ഇരിക്കുന്നിടത്തായിരുന്നു കല്ലുമല, ഇതാ കണ്ടോ ഇതാണ് മൊട്ടച്ചിക്കുന്ന്, ഇതിൻ്റെ മുകളിൽ നിന്ന് താഴ്വാരം നോക്കി രസിച്ചു നിന്നപ്പോഴാണ് മഴ പെയ്തത്. ഞാനും അവനും കൂടി ഓടാൻ തുടങ്ങി. മഴ കൂടി, മഴ നനഞ്ഞു. അവൻ തൊട്ടുമുമ്പിൽ ചോക്ലേറ്റ് പോലെ അലിഞ്ഞില്ലാതാകുന്നു. എനിക്ക് ചുറ്റും മഴ അതിൻ്റെ പൂക്കൾ കൊണ്ട് മൂടുന്നു സുഖദസുന്ദരമായ സ്വപ്നങ്ങൾ. ഒരു കാര്യം ഉറപ്പാണ്, നാളെ ഈ പാറകളെല്ലാം വെറും സ്വപ്നങ്ങൾ മാത്രമായി മാറും. യാഥാർത്ഥ്യത്തിൽ നിന്ന് അതെല്ലാം അപ്രത്യക്ഷമാകും.

സുഖദമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം, കർമ്മബന്ധിതമായിരിക്കാം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആവേശത്തോടെ ഏറെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഈ രാത്രി സുഖമായി ഉറങ്ങിയേ തീരൂ. സുഖമായി ഉറങ്ങാം. ശുഭരാത്രി നേരുന്നു. സ്നേഹം, സന്തോഷം സ്വന്തം മധുജൻ.